0: ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അടുത്ത ഗാനം കാർത്തിക് പാടിയതാണ്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് അൽഫോൺസ് ജോസഫിന്റെ സംഗീതം. ചിത്രം സിനിമാ കമ്പനി.

ആകാശവാണി സംഗീതസരണി. ഇന്നത്തെ സംഗീതസരണിയിൽ കർണാടക സംഗീത പാഠം മൂന്നാം ഭാഗം. പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ, പഠിക്കുന്നത് പി എൽ കൃഷ്ണരഞ്ജിനി. നീലകണ്ഠശിവൻ രചിച്ച മനമേ ഉനക്കൊരു മരുന്തു ശൊല്ലകേൾ എന്നാരംഭിക്കുന്ന സാമരാഗത്തിലുള്ള കൃതി മിശ്രചാപ്പത്താളം.

0: നമസ്കാരം.
1: നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ ചിട്ടസ്വരം നമ്മൾ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് പാടി നോക്കാം ചിട്ടസ്വരം. അതിനു മുമ്പ് അനുപല്ലവി പാടി, അതിൻ്റെ കൂടെ ആണ് ചിട്ടസ്വരം വരുന്നത്. അനുപല്ലവി പാടാം. ഓക്കെ.

ഈ അതിലൊരു ആസ് പോലെ ചെയ്തിട്ടുണ്ട്, അത് ആസ് തൊട്ട് പാടാം. പദസരി ദസരി ദസ അതുവരെ കഴിഞ്ഞിട്ട് സരി മപദ മപ മഗരി ദസരി ദസ സരീരി അങ്ങനെയാണ് ആ കണക്ഷൻ കിട്ടുന്നത്. കളിക്കോളൂ. പദസരി ദസരി ദസ സരി മപദ മപ മഗരി ദസരി.

0: ഇനി നമുക്ക് ചരണം. ചരണത്തിൽ സാഹിത്യം എഴുതിക്കും.
1: ശരി സാർ.
0: പാപതാപം,
1: പാപതാപം
0: അനയിത്തും,
1: അനയിത്തും
0: പാപതാപം അനയിത്തും,
1: പാപതാപം അനയിത്തും
0: മാറിടും മേ ഉള്ളം കുളിര,
1: മാറിടുമേ
0: ഉള്ളം കുളിര,
1: ഉള്ളം കുളിര
0: പാതി മാമതി,
1: പാതി
0: മാമതി ശൂടി ആടിടുമേ,
1: ശൂടി ആടിടുമേ.
0: ഇനി അടുത്ത അനുപല്ലവ് പോലുള്ള ഭാഗമാണ്. ദീപം പോൽ,
1: ദീപം പോൽ
0: അകത്തിരുളൈ നീക്കിടും, അകത്തിരുളൈ നീക്കിടും,
1: അകത്തിരുളൈ നീക്കിടും
0: സിദ്ധി തരും,
1: സിദ്ധി തരും
0: നൽ മുക്തി അളിത്തിടും,
1: നൽ
0: മുക്തി അളിത്തിടും,
1: മുക്തി
0: അളിത്തിടും,
1: അളിത്തിടും.
0: ഇതാണ് ചരണം. ഇത് അനുപല്ലവ് പോലെ കഴിഞ്ഞിട്ട് ചിട്ടസ്വരം പാടി വേണം കീർത്തനം അവസാനിപ്പിക്കാൻ.
1: ശരി ശരി സാർ.
0: നോക്കാം.

0: ശ്രീ അലിപല്ലവി പോലെ തുടങ്ങുന്ന ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അലിപല്ലവി പോലെ തുടങ്ങുന്ന ഭാഗവും പാടി കീർത്തനം മൊത്തം ഒന്ന് പാടാം.
1: ശരി സാർ.
0: മനസ്സിലായോ?
1: മനസ്സിലായി.
0: ആ പ്രാക്ടീസ് ചെയ്യണം എല്ലാ ദിവസവും.
1: ശരി. ഓക്കെ. നമസ്കാരം.
0: നമസ്കാരം.
2: ഇതുവരെ കേട്ടത് കർണാടക സംഗീത പാഠം മൂന്നാം ഭാഗം. പഠിപ്പിച്ചത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ, പഠിച്ചത് പി എൽ കൃഷ്ണരഞ്ജിനി. സംഗീതസരണി സമാപിച്ചു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് യേശുദാസ്, ചിത്രം സൂപ്പർ സ്റ്റാർ.

അടുത്ത ഗാനത്തിന് മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂലൈ 20 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ഈ വിഷയത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതിരാജ് ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495954321, മറ്റൊരു നമ്പർ 9494565631, ഒരു നമ്പർ കൂടി 9494569631. തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്നു ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പൊത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം, കെ എസ് ചിത്ര പാടിയത്. ചിത്രം ഒരു മറവത്തൂർ കനവ്.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: വിജയ യേശുദാസും മഞ്ചരിയും പാടിയ ഗാനം കേൾക്കൂ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ചിത്രം പൊന്മുടി പുഴയോരത്ത്.

0: ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ സാമൂഹ്യ പ്രവർത്തക ശാന്ത ജോസുമായി അഭിമുഖം.
1: വോളണ്ടിയർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പോലും ഒരിടത്തും ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു കടലിൽ കൊണ്ട് കല്ലിടുന്ന പോലെ ഉള്ളൂ, ക്യാൻസർ വാർഡിൽ കൊണ്ടുപോയി രോഗികളെ സഹായിക്കാൻ പോയാൽ എങ്ങും എത്തൂല, ജീവൻ രക്ഷപ്പെടുന്ന പ്രശ്നവുമില്ല. അതിലും ഭീകരമായിട്ട് എനിക്ക് തോന്നിയത് മുഴുവൻ ആ കാഴ്ച, ആളുകൾ നമ്മളെ സഹായിക്കാൻ വരാൻ തന്നെ മടിക്കുന്നതെന്ന് വെച്ചാൽ ഈ വ്രണങ്ങളൊക്കെ പൊട്ടി ഒലിച്ച് പുഴുക്കൾ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അന്ന്. സിസ്റ്റേഴ്സൊക്കെ പുഴുക്കൾ എടുക്കാൻ ടെർമിനേഷൻ ഒഴിച്ചൊക്കെ പുറത്തേക്ക് ചാടിക്കുമ്പോൾ ഭയങ്കര നാറ്റമായിരിക്കും അടുത്ത്.
0: മറക്കാതെ കേൾക്കുക ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: വൈഡൂര്യം എന്ന പടത്തിനു വേണ്ടി KS ചിത്ര പാടിയത് ബിച്ചു തിരുമലയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

ഇന്ന് രാവിലെ 11 മണിക്ക് ഗാന കൈരളി മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. നെയ്യാറ്റിൻകര എൻ വാസുദേവൻ പാടിയ കെ സി കേശവപിള്ള കൃതികൾ കേൾക്കാം ഇന്ന് രാവിലെ 11 മണിക്ക്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കെ എസ് ചിത്ര പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിൽസന്റെ സംഗീതം, ചിത്രം പ്രണയമഴ.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ലക്ഷ്മി രംഗനും സംഘവും പാടിയ ഗാനം, ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെറിയാമൽദേവിന്റെ സംഗീതം, ചിത്രം ഒരു കുടയും കുഞ്ഞു പെങ്ങളും.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്ത്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സ്വന്തമായി ഒരു സംരംഭം എന്ന സ്വപ്നം നിങ്ങൾക്കുണ്ടോ? അതിനായുള്ള ധനസഹായം ഇനി തടസ്സമാകില്ല. ചെറുകിട ബിസിനസ്സുകാർക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന. പണമെത്താത്തവർക്ക് പണം എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നിർമ്മാണം, വ്യാപാരം, സേവന മേഖല എന്നിവയ്ക്കെല്ലാം മുദ്രാ വായ്പ ഉപയോഗിക്കാം. 10 ലക്ഷം രൂപ വരെ ഈടുരഹിത വായ്പ നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി ബാങ്കുകളുമായി ബന്ധപ്പെടുക.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് നേർവഴിയിൽ കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ ഷിജു ബിയുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം.
1: ഇരുൾ വീണ വഴികളിലും പ്രത്യാശയുടെ വെളിച്ചം സ്വയം കണ്ടെത്തി ജീവിതത്തോട് പൊരുതി ജയിക്കുന്ന കുറെ മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. ശാരീരികമായ പരിമിതികളെ ഒരു തടസ്സമായി കാണാതെ അധ്വാനത്തിന്റെ വിയർപ്പ് കണങ്ങൾ കൊണ്ട് സ്വന്തം ജീവിതം നെയ്തെടുക്കുന്നവർ, അങ്ങനെയുള്ള മാതൃകാ വ്യക്തികളിൽ ഒരാളാണ് ഇന്ന് നേർവഴിയിൽ നമ്മോടൊപ്പമുള്ളത് ശ്രീ ഷിജു ബി. സ്വാഗതം സർ ഈ പരിപാടിയിലേക്ക്. കാഴ്ചയുടെ ലോകം ഇരുണ്ടതാണെങ്കിലും തന്റെ കൈവിരലുകളുടെ തുമ്പിൽ അദ്ദേഹം ഒരു പുതിയ ലോകം നെയ്തെടുക്കുകയാണ്. ചെയർ വീവിംഗ് എന്ന ആ ഒരു തൊഴിലിനെ ഒരു പാഷനായി കണ്ട് മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി. ഓരോ നൂലുകളിലും സ്വപ്നങ്ങളും ആത്മവിശ്വാസവും കോർത്തിണക്കി അദ്ദേഹം നമ്മുടെ ജീവിതം എന്താണെന്ന് പറയുകയാണ്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
2: ഞാൻ ജന്മന കാഴ്ച കുറവുള്ള ഒരു വ്യക്തിയായിരുന്നു. എങ്കിലും ഞാൻ സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. മണ്ണാമൂല കൺകോടിയ സ്കൂളിലായിരുന്നു എൻ്റെ ആദ്യ വിദ്യാഭ്യാസം. 1 മുതൽ 7 വരെ അവിടെയാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം 8 മുതൽ 10 വരെ വട്ടിയൂർക്കാവ് VHSS ഹൈസ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത്. 9-ൽ വച്ച് ഞാൻ കൂടെ കൂടെ ഈ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോൾ ഒരിക്കൽ ക്യാച്ച് പിടിച്ചപ്പോൾ എൻ്റെ കണ്ണിലേക്ക് ബോൾ വന്ന് പതിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം. അത് കഴിഞ്ഞ ഉടനെ ആശുപത്രി കൊണ്ടുപോയി എനിക്കൊരു ഓപ്പറേഷൻ നടത്തി. അവർ പറഞ്ഞു കാഴ്ച കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് ചെയ്യുകയായിരുന്നു. അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരുടെയൊക്കെ സഹായത്തോടുകൂടി ഞാൻ 10ാം ക്ലാസ്സിൽ പാസ്സായി. അതിനുശേഷം ഞാൻ 2-3 വർഷം വീട്ടിൽ തന്നെയായിരുന്നു. കാരണം പെട്ടെന്ന് കാഴ്ച പോയപ്പോഴേ എല്ലാം കണ്ടുകൊണ്ട് പെട്ടെന്ന് കാഴ്ചയില്ലാതായപ്പോൾ ജീവിതം തന്നെ ഒരു മടുപ്പായി തോന്നി. അതിനുശേഷമാണ് ഈ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്, നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ്, ഈ 4ാം ചിറ VRC എന്ന് പറഞ്ഞ സ്ഥാപനം, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് എനിക്ക് അറിയുവാൻ സാധിച്ചത്. ആദ്യമായി ഞാൻ VRC ടെലിഫോൺ ഓപ്പറേറ്റർ 3 മാസം പഠിച്ചു. അതിനുശേഷം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൽ അവിടെയും ടെലിഫോൺ ഓപ്പറേറ്ററിനും പഠിക്കാൻ വേണ്ടി വന്നു. അതിനുശേഷം നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് എന്ന സ്ഥാപനത്തിൽ വന്ന ശേഷമാണ് ഒരുപാട് കൂട്ടുകാരെ എനിക്ക് കിട്ടിയത്. അന്ന് തൊട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ കാഴ്ചയില്ലാത്തവർക്ക് പ്രത്യേകം സ്കൂളുണ്ടെന്നും പ്രത്യേക സ്ഥാപനങ്ങളുണ്ടെന്നും ഒക്കെ. പിന്നെ അതിനുശേഷം അവിടെ നിന്നായിരുന്നു ഞാൻ കസേര വരച്ചിൽ പഠിച്ചത്. ആദ്യം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം എല്ലാവരും പോലെ എനിക്കും പറ്റില്ല എന്നതിൽ ഞാൻ ആദ്യം എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ഞാനത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. പിന്നെ എല്ലാവരുടെ നിർബന്ധം കൊണ്ട് അവസാനം പഠിച്ചെടുക്കണം എന്നൊരു വാശി മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ തുടർന്ന് പഠിച്ചു. ഒരു ഏകദേശം 6 മാസത്തോളമായി അത് പഠിച്ചെടുക്കാൻ. അതിനൊത്തിരി ക്ഷമയും ഇതൊക്കെ വേണം. ഇപ്പോൾ സ്വന്തമായിട്ട് ഞാനൊരു 16 വർഷമായിട്ട് ഇപ്പോൾ ഈ ഫീൽഡിലുണ്ട്.
1: എങ്ങനെയാണ് ആ ഒരു ജോലി ചെയ്യുന്നത്? ഒരു ദിവസത്തെ അങ്ങയുടെ ഒരു ഇത് പറയാമോ?
2: ഇത് ഫീസ് വർക്കാണ്. കസേരയ്ക്ക് സീറ്റ് ഉണ്ടാവും, ബേക്കുണ്ടാവും. ചിലതിൽ 2 സൈഡും ചെയ്യാൻ കാണും. ഏകദേശം 1 സൈഡ് തീരും
1: ഒരു ദിവസം കൊണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് നമുക്കത് കൃത്യമായി കണക്ക് കൂട്ടി ചെയ്യാൻ പറ്റുമോ? പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ലേ? ഇപ്പം പ്ലാസ്റ്റിക് മാത്രമല്ല മറ്റ് കസേരകളും നെയ്യാറുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പം അതെങ്ങനെയാണ് ഓരോന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്?
2: അത് ചില ഹോളുകളുടെ അടിസ്ഥാനത്തിലാണ്. ചില കസേരയുടെ ഹോളുകൾ വളരെ ചെറുതായിരിക്കും. അപ്പൊ നമുക്ക് ഈ 2M 4M ഇങ്ങനെ 2 തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളുണ്ട്. അപ്പൊ വലിയ ഹോളുള്ള കസേരകളാണെങ്കിൽ നമ്മൾ വലിയ വയറിട്ട് ചെയ്യും. ചെറിയ ഹോളുകളിൽ ചെറുതിട്ട് ചെയ്യും. ചിലതിൽ ചെറുതും വലുതും കൂടെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ പല പല ഡിസൈനുണ്ട്. ചതുരം, പൂക്കുല, അങ്ങനെ പലതരം ഡിസൈനുകളൊക്കെ ഉണ്ട്. വീടുകളിലൊക്കെ സെറ്റി, ഈസി ചെയർ, കട്ടില് ഇതൊക്കെ വരിയാനൊക്കെ കിട്ടും. അപ്പൊ അതിന് പ്രത്യേകം പ്ലാസ്റ്റിക്കുകളും ഉണ്ട്.
1: ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടാവുമല്ലോ ഈ ഒരു ജോലി ചെയ്യുമ്പോൾ.
2: ആ തീർച്ചയായും.
1: അപ്പോ അതിനെ എങ്ങനെയാണ് മറികടക്കുക?
2: ആദ്യമൊന്നും നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അതിലോട്ട് ഇഴുകി ചേർന്നപ്പോ ആ ഒരു വേദന അല്ലാതായി മാറി. ജീവിതത്തോട് പൊരുതി നേടാൻ ഇതാണിപ്പോൾ ഒരു ജീവിതമാർഗമായിട്ട് കൊണ്ടു നടക്കുന്നത്. പിന്നെ സർക്കാരിൽ നിന്നുള്ള പെൻഷനും അതൊക്കെ തന്നെയാണ് ജീവിതമാർഗം.
1: ഒരു കസേര നെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തിയെ കുറിച്ചും കൂടെ നമുക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാമോ?
2: നല്ല സംതൃപ്തിയാണ്. ഒരു കസേര ചില സ്ഥലങ്ങളിൽ 1 സൈഡേ ചെയ്യാൻ കിട്ടത്തുള്ളൂ. ചില സ്ഥലങ്ങളിൽ 5-6 ഒക്കെ ചെയ്യാൻ കിട്ടും. എങ്കിലും ഞാൻ അതിൽ സന്തുഷ്ടനാണ്. കാരണം നമുക്ക് ബസ്സിൽ പാസ്

0: ഉണ്ട്. ആഹാരം കൊണ്ടുപോയി കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ മൊത്തം നമുക്ക് തന്നെ എടുക്കാം എന്നുള്ളതാണ്. വീട്ടില് അമ്മ, അച്ഛൻ, ചേട്ടൻ, അനിയത്തി എന്നിവരുണ്ട്. പിന്നെ ചേട്ടൻ കല്യാണം കഴിഞ്ഞു, അനിയത്തിയും കല്യാണം കഴിഞ്ഞു, രണ്ടുപേർക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞു, വൈഫും ബ്ലൈൻഡ് ആണ്, പേര് സിമി എന്നാണ്. ഞങ്ങൾക്ക് കുട്ടികളില്ല.
1: പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ?
0: ആ ഉണ്ട് ഉണ്ട്, ഞാനും വൈഫും കൂടെ ചേർന്നാണ് ജോലിക്ക് പോകുന്നത്.
1: അപ്പൊ ഒരു സംരംഭം പോലെ തുടങ്ങാൻ വല്ല ആലോചനയും ഉണ്ടോ?
0: അങ്ങനെ ഇല്ല.
1: എന്താണ് ജീവിതത്തിൽ മുന്നോട്ടുള്ള ആഗ്രഹം?
0: നമ്മൾ മറ്റൊരാളുടെ മുമ്പേ കൈ നീട്ടാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പാട്ട് പഠിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ആസ്വദിക്കാൻ മാത്രമേ ഭാഗ്യമുള്ളൂ. എനിക്ക് വലിയ ഇഷ്ടമാണ് പാട്ട് പഠിക്കാനും പാടാനും ഒക്കെ.
1: ആസ്വാദനവും വലിയൊരു കാര്യം തന്നെയാണ്. ചിലർക്കൊക്കെ ആസ്വദിക്കാൻ പറ്റാറില്ല എന്ന് പറയാറില്ലേ?
0: അതെ, മുമ്പ് ഈ ആകാശവാണി മാത്രമായിരുന്നു ഞങ്ങൾക്കൊരു ഏക ആശ്രയം എന്ന് പറയുന്നത്. ആകാശവാണി തന്നെയാണ് ഇന്നും മികച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും.
1: എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടോ?
0: ആ, ഒരുവിധം എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. ഹലോ പ്രിയത്തിലൊക്കെ എനിക്ക് ഫോണിൽ വിളിക്കുമ്പോൾ കിട്ടാറുണ്ട്.
1: ഏത് പരിപാടിയാ അപ്പോ ഏറ്റവും ഇഷ്ടം?
0: അങ്ങനെ എല്ലാ പരിപാടികളും നല്ല ഇഷ്ടമാണ്.
1: ഇപ്പൊ ആകാശവാണിയിൽ വന്നുവല്ലോ, ആദ്യമായിട്ടാണോ വരുന്നത്?
0: ഞാൻ ഈ ആകാശവാണി ഓഫീസിൽ വരുന്നത് ആദ്യമായിട്ടാണ്.
1: ഓരോരുത്തര് നമ്മളോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ റേഡിയോ എന്ന് പറയുമ്പോൾ റേഡിയോയ്ക്ക് ഉള്ളിൽ ഒരാളിരുന്ന് സംസാരിക്കുന്നത് പോലെയാണ് തോന്നിയിട്ടുണ്ടാവുന്നത്. നമ്മൾ മുതിർന്നു കഴിയുമ്പോഴാണല്ലോ ഇത് പരിപാടികൾ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്ത് വരുന്നതാണെന്നും ഈ സ്റ്റുഡിയോയ്ക്കുള്ളിൽ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ നടക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം ഒന്ന് പറയാമോ?
0: ഞങ്ങളെ ഈ സ്വകാര്യ ചാനലിലെ ഒരു പരിപാടിക്ക് ഞങ്ങളെ ഈ നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിൽ നിന്ന് ഒരു 10 പേര്, നമ്മൾ ഈ 10 ഒക്ടോബർ ലോക സൈറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമാണ്. അപ്പോൾ അന്നത്തെ ദിവസം കാഴ്ചയില്ലാത്ത കുറച്ച് ആൾക്കാരെ വിളിച്ചുകൊണ്ടുപോയി അവർ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡിയോയും ഇങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതെന്നും എന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴാണ്.
1: പിന്നെ ഇപ്പോൾ ടെലിഫോൺ ഓപ്പറേഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, 10-ാം ക്ലാസ്സിൽ വെച്ചാണ് താങ്കൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതിനു മുൻപ് എന്താവണം എന്നായിരുന്നു ആഗ്രഹം?
0: അതിനു മുമ്പ് പഠിച്ച് നല്ലൊരു ജോലി നേടണം എന്ന് മാത്രമായിരുന്നു ആഗ്രഹം.
1: ഇഷ്ടപ്പെട്ട വിഷയം എന്തായിരുന്നു?
0: മലയാളം തന്നെയായിരുന്നു.
1: ഈ ജോലി സ്ഥലം മാറിയിട്ടൊന്നുമില്ല അല്ലേ ആദ്യം തൊട്ട്?
0: അല്ല, ഞങ്ങൾ ഈ ഗവൺമെന്റ് ഓഫീസുകളിൽ പോയാണ് വർക്കെടുത്ത് ചെയ്യുന്നത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ കൊട്ടേഷൻ ഉപയോഗിച്ച് ഈ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ ചേരുകളൊക്കെ ഉള്ളു. അതും ഏകദേശം ഒക്കെ ഇപ്പൊ നിർത്തി വരികയാണ്.
1: അതെ അതെ അതെ, നെയ്തെടുക്കുന്ന കസേരകളുടെ ഡിമാൻഡുകൾ ഓരോ ദിവസവും ഇപ്പൊ കുറഞ്ഞു വരികയാണ് എന്നുള്ളതറിയാം. അപ്പൊ ഈ ജോലിയിൽ നേരിടുന്ന പ്രതിസന്ധി എന്തൊക്കെയാണ്?
0: ഇപ്പൊ മിക്ക ഓഫീസുകളും AC ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പഴയ ചെയറുകൾ, പഴയ ഉപകരണങ്ങൾ എല്ലാവരും മാറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളെ പോലെയുള്ള കാഴ്ചയില്ലാത്തവർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളിടയിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഇതും ലോട്ടറിയും മാത്രമാണ് കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ച് ഒരു തൊഴിലെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ മിക്ക ഓഫീസുകളിലും ഇപ്പോൾ ഇത് നിർത്തി വരുന്ന ഒരു സാഹചര്യമാണ്. ബിൽഡിങ്ങൊക്കെ പുതുക്കി പണിതപ്പോൾ അവർ പഴയ ചെയറുകളൊക്കെ മാറ്റി കുഷ്യൻ ചെയറ്, പ്ലാസ്റ്റിക് ചെയറ് ഇങ്ങനെയൊക്കെ ആക്കി. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ അത് ഒരുപാട് ബാധിക്കുന്നുണ്ട് ഇപ്പോഴും.
1: എന്നാലും ഇത് കാലത്തിന്റെ ഒരു മാറ്റമാണല്ലോ. വേറെ എന്തെങ്കിലും പഠിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ടോ? ഒരു പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്?
0: ഞാനിപ്പോ ഈ കസേര വെച്ചിട്ടില്ലാത്തപ്പോ ഞാൻ ലോട്ടറി കച്ചവടമായിട്ടൊക്കെ പോകുന്നുണ്ട്. ഈ മേഖലയിൽ ഇപ്പൊ എല്ലാ ദിവസവും നമുക്ക് പണി ഉണ്ടാവണമെന്നില്ല. പണി ഉള്ളപ്പോ പണിക്ക് പോകും, ഇല്ലാത്തപ്പോ ഈ ലോട്ടറി കച്ചവടം നമുക്കും ജീവിക്കുന്നല്ലോ.
1: അതെ.
0: പിന്നെ അതല്ലാതെ ഈ കമ്പ്യൂട്ടർ പരിശീലനം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അതുമായിട്ട് മുമ്പോട്ട് പോകാനൊക്കെയാണ് എന്റെ താല്പര്യം.
1: ജീവിതം നമ്മെ ഏത് രൂപത്തിൽ പരീക്ഷിച്ചാലും അതിൽ നിന്ന് പുറത്തു കടക്കാനാണ് താങ്കളുടെ ശ്രമം അല്ലേ?
0: തീർച്ചയായും.
1: ഇപ്പോ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ കൗതുകമുള്ളതാണ് ഈ കസേര നെയ്യുന്നത്. കസേര നെയ്യുന്നത് എങ്ങനെയാണ്, ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് പറയാമോ?
0: കാഴ്ച ഉള്ള ആൾക്കാരാകുമ്പോൾ ഓരോ കസേരയ്ക്ക് ഇത്ര ഹോള് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഈ കാഴ്ചയില്ലാത്തവര് നമ്മൾ ഈ ഹോള് ഇങ്ങനെ തൊട്ടു നോക്കിയൊക്കെയാണ് നമ്മൾ ഹോള് മനസ്സിലാക്കുന്നത്. കാഴ്ച ഉള്ള ആൾക്കാർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത്ര ഹോളുണ്ടെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് സൈഡിലോട്ട് പാവിട്ട് അത് ക്ലിയർ ചെയ്തെടുക്കും, എങ്കിൽ മാത്രമേ അത് ഡിസൈനായിട്ട് നമുക്ക് പിന്നീട് നെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ.
1: താങ്കൾ ഇപ്പൊ പറഞ്ഞു ഏത് സാഹചര്യം വന്നാലും താങ്കൾ അതിനെ മറികടക്കുമെന്ന്. പക്ഷെ ഇതൊന്നും ഇതിന്റെ ഒരു മാനസിക കരുത്തില്ലാത്ത എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകുന്ന ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. അവരോടായിട്ട് എന്താണ് പറയാനുള്ളത്?
0: കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ആവശ്യകതകളൊക്കെ ഉണ്ടാവാറുണ്ട്. സർക്കാരിന്റെ ഒരു തുച്ഛമായ പെൻഷൻ മാത്രമാണ് നമ്മുടെ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത്. നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ പുറലോകവുമായി ബന്ധപ്പെടാതെ വീട്ടിനുള്ളിൽ ഇന്നും കഴിയുന്നുണ്ട്. നമ്മൾ പോലും അറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ഒന്നും ഒന്നും അല്ല എന്ന് വേണം പറയാൻ. മറ്റുള്ളവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ടും പറ്റും എന്ന് വിചാരിച്ച് മുന്നേറുക എന്ന് മാത്രമാണ് എനിക്കും പറയാനുള്ളത്. കാഴ്ചയില്ലാത്തവരെ കാണുമ്പോൾ സിമ്പതി കാണിക്കുന്ന ആൾക്കാരുണ്ട്, ഒട്ടും സിമ്പതി ഇല്ലാത്ത ആൾക്കാരുണ്ട്.

0: ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് തരാൻ പറയുമ്പോൾ പോലും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നുകൂടെ? അപ്പോൾ പിന്നെ ഈ ആൾക്കാരുടെ ഇങ്ങനെ ചോദിക്കണോ എന്ന്. പിന്നെ ഒരിക്കൽ ഇതേപോലെ റോഡ് ക്രോസ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നിങ്ങൾക്ക് പിച്ച തന്നാൽ നാണമില്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ പിച്ച ചോദിച്ചതല്ല, എനിക്ക് ഒന്ന് ക്രോസ് ചെയ്ത് വിട്ടു തന്നാൽ മതിയെന്ന് പറഞ്ഞു. ഓ, അതാണല്ലേ കാര്യം. അയാൾക്ക് പിന്നെ കാര്യം മനസ്സിലായപ്പോൾ എന്നോട് ഒരു മൂന്നാല് സോറിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്.
1: കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഇതിന് വളരെ പ്രധാനമാണ്. അത് എത്രത്തോളം ഉണ്ട്?
0: എൻ്റെ വൈഫിൻ്റെ പേര് സിമി എന്നാണ്. നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു സിമി അവിടെ ട്രെയിനിങ്ങിനായിട്ട് വന്നത്. അവിടെ വെച്ചുള്ള സൗഹൃദമാണ് നമ്മെ തമ്മിൽ ഒന്നിപ്പിച്ചത്. ആദ്യമൊക്കെ വീട്ടുകാരെതിരായിരുന്നു, പിന്നീട് അവർ നല്ല സപ്പോർട്ടായിരുന്നു. ആദ്യമൊക്കെ അവർ പറഞ്ഞു, രണ്ടുപേരും കാഴ്ചയില്ലാതെ വന്നാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിച്ചു. അപ്പം നമ്മൾ നമ്മളെ രീതിയിൽ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ആദ്യമൊന്നും സമ്മതിച്ചില്ല. മറ്റുള്ള ബന്ധുക്കളുടെ പ്രേരണ മൂലം ഒടുവിൽ അച്ഛനും അമ്മയും സമ്മതിക്കുകയായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും നല്ല സപ്പോർട്ട് തന്നെയാണ്.
1: അങ്ങനെ പ്രണയം ജയിച്ചു അല്ലേ?
0: തീർച്ചയായും
1: പ്രണയമാണ് എല്ലാത്തിനും മുകളിൽ എന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു അല്ലേ?
0: തീർച്ചയായും.
1: ഇതുപോലെ റേഡിയോ
0: റേഡിയോ കേൾക്കാറുണ്ട്. റേഡിയോ കേട്ട് തന്നെയാണ് അവൾ പാചകമൊക്കെ ചെയ്യുന്നതൊക്കെ.
1: അവ എന്തായാലും ഷിജുവും സിമിയും നമ്മുടെ നേർവഴിയുടെ ഇന്നത്തെ അധ്യായത്തിന്റെ ഭാഗമായ രണ്ടുപേർക്കും നമ്മുടെ ആശംസകൾ. ജീവിതം ഒരു യാത്രയാണ്. ആ ഒരു യാത്രയിൽ എന്ത് തന്നെ വന്നാലും, ഏത് പ്രതിസന്ധികൾ വന്നാലും മുൻപോട്ട് പോകുമെന്ന ഉറച്ച തീരുമാനത്തോടെ പോകുന്ന ഇരുവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്.
0: എനിക്ക് നേർവഴി എന്ന ഈ പ്രോഗ്രാമിൽ ഒരവസരം തന്ന ആകാശവാണിയോടും അതിൻ്റെ സഹപ്രവർത്തകരോടും പ്രത്യേകം നന്ദി ഞാനും രേഖപ്പെടുത്തുന്നു.
2: കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ ഷിജു ബിയുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.
3: നേർവഴി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: ആകാശവാണി
1: തമിഴ് ചൊൽ മാലൈ.
2: வணக்கம் நேர்களே, இது தமிழ்ச்சொல்.

തമിഴ്ച്ചൊൽ മാലൈ നിഗഴ്ചിയിൽ തുടർന്ന് നേയർകൾ കേട്ടിരിപ്പത് സ്വാരസ്യമായ വിഷയങ്ങളെ കുറിച്ച് നേയർകളെ ആശ്ചര്യപ്പെട വയ്ക്കും അപൂർവ സേവനങ്ങൾ. വഴങ്ങുപവർ തിരു ജി സുബ്ബയ്യൻ.

ചൈനാവിൽ റോബോട്ട് സമയൽ, വിയപ്പും വിവാദവും. കിഴക്ക് ചൈനാവിലുള്ള ചില ഉണവകങ്ങളിൽ ചെയർക്കേ നുണ്ണറിവ് റോബോട്ടുകൾ സമയലിൽ ഈടുപെട തുടങ്ങിയുള്ളത്. ചെലവ് കുറയ്ക്കും നോക്കിൽ അരിമുഖമാണ് ഇന്ന് മുയർച്ചി സമൂഹ വലയതളങ്ങളിൽ പെരും വിവാദത്തെ കിളപ്പിയുള്ളത്. ഹാങ്സോ നഗറിൽ ഇയങ്ങിവരും ചില ഉണവകങ്ങളിൽ റോബോട്ടുകൾ ആർഡർ എടുപ്പത് മുതൽ സമയൽ ചെയ്തൽ, പരിമാറുതൽ, ശുദ്ധം ചെയ്തൽ വരെ പല വേലകൾ മേർക്കൊള്ളുകിന്റെ. ഒരു ഉണവകത്തിൽ മട്ടും 8 റോബോട്ടുകൾ ചേർന്ന് സമയലറൈ പണിയിൻ പെരും പകുതിയെ മേർക്കൊള്ളുകിന്റെ. ഇതിൽ ഇന്നും വിയപ്പൂട്ടും വിഷയം എന്നുവെന്നാൽ വാടിക്കയാളുകൾ ആർഡർ ചെയ്യും മുൻപ് റോബോട്ടുകൾ മുഖം മറ്റു നാക്കെ സ്കാൻ ചെയ്ത് ചില കേൾവികൾക്ക് ബദൽ പരിഹിന്തനം. അതിനടിപ്പടയിൽ ഉടൽനിലൈ മറ്റും ഉണവ് പഴക്കങ്ങളെ മതിപ്പീട് ചെയ്ത് അതിലേറ്റ ഉണവുകളെ പരിന്തുരയ്ക്കുന്ന. ഇന്ന് റോബോട്ടുകൾ 100-ക്കും ഏർപ്പെട്ട ഉണവ് വകകളെ തയ്യാറിക്ക കൂടിയവ മനിത സമയലറുകളിന് അനുഭവ തറവുകളെ പയൻപെടുത്തി അതേ സുവയെ തരം ഉയർച്ചിക്കുന്ന. ഇതിനാൽ ഉണവിന്റെ തരം ഒരേ മാതിരിയാക ഇരിക്കും എന്നത് കുറിപ്പെടത്തക്കത്. ഇന്ന മാറ്റം ചിലർക്ക് ആശ്ചര്യമാകും, ചിലർക്ക് കവലയാകും ഉള്ളത്. കുറിപ്പാക വേല വായ്പകൾ കുറയുമ എന്ന കേളും എഴുകിറത്. അതേസമയം ഉണവിൻ വില കുറയുന്നതും സുവൈമാറാമൽ ഇരുപ്പതും പാരാട്ടപ്പെടുകിറത്. പസഫിക് പെരുങ്കടൽ, മറിയാന അഗടിയും വിചിത്ര ഉലകം. സൂര്യ ഒളി വന്തടയാത പസഫിക് പെരുങ്കടലിന് മറിയാന അഗഴി അതായത് ട്രഞ്ച് മിക ആഴമാന കടൽ പകുതിയാകും. എവറസ്റ്റ് ഇവിടെ ആഴമാന ഇന്ന പകുതിയിൽ ശക്തി വായന്ത അഴുത്തമും ഇരുളയും എതിർകൊണ്ട് പല വിചിത്രമായ ഉയരണങ്ങൾ വാഴ്കിന്റെ. കടലിൻ മേലിരുന്ന് പാർവിടുമ്പോഴത് അത്

赶紧打点名的。

നിഗശിയിൽ ഇതുവരെ നേർകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും ജോലിപരപ്പാണ് തമിഴ്ച്ചൊല് മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഗശിയിൽ നിറയുമടുകിന്റെ വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം. തമിഴ്ച്ചൊല് മാലൈ.

0: ആകാശവാണി.
1: ഗാന കൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: കർണാടക സംഗീതത്തിലെ മലയാള ഭാഷാകൃതികളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ പറയേണ്ട പേരുകളിലൊന്നാണ് കണക്ക് ചെമ്പകരാമൻ കേശവപിള്ള എന്ന കെ സി കേശവപിള്ളയുടേത്. കേശവീയം എന്ന മഹാകാവ്യവും ഹിരണ്യാസുരവധം, ശ്രീകൃഷ്ണ വിജയം എന്നീ ആട്ടക്കഥകളും രചിച്ച കെ സി കേശവപിള്ളയുടെ രചനയിൽ പിറന്ന നിരവധി കൃതികളും ഭജനകളും കേരളത്തിന്റെ കർണാടക സംഗീത പാരമ്പര്യത്തെ സമ്പന്നമാക്കുന്നു.

0: 1968 ഫെബ്രുവരിയിൽ കൊല്ലത്തിനടുത്ത് പരവൂരിൽ ജനിച്ച അദ്ദേഹം തന്റെ 45 വയസ്സ് മാത്രം നീണ്ട ജീവിതകാലം കൊണ്ട് അവശേഷിപ്പിച്ച കൃതികൾ ഇന്നും എത്രയോ സംഗീത സദസ്സുകളിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. കെ സി കേശവപിള്ളയുടെ രചനകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഏതാനും കൃതികൾ ഇന്ന് ഗാനകൈരളിയിലൂടെ നമുക്ക് കേൾക്കാം. നെയ്യാറ്റിൻകര വാസുദേവൻ എന്ന അനുഗ്രഹീത ഗായകന്റെ ശബ്ദത്തിലൂടെ.
1: ആദ്യമായി കേൾക്കാം വന്ദേ മാതരം എന്ന് തുടങ്ങുന്ന രചന. കുന്തളവരാളി രാഗം

മുഖാരി രാഗത്തിൽ ശ്രീപദേ എന്ന് തുടങ്ങുന്ന രചന, മിശ്രചാപ്പ് താളം,

0: കെ സി കേശവപിള്ള രചിച്ച് നെയ്യാറ്റിൻകര വാസുദേവൻ പാടിയ കൃതികളാണ് ഇന്ന് ഗാനകൈരളിയിലൂടെ നമ്മൾ കേട്ടത്.
1: ഗാനകൈരളി സമാപിക്കുന്നു.

0: സെൻസസ് നമ്മുടെ വികസനം, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
5: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
4: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
5: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
4: സന്ദർശിക്കൂ www.irctctourism.com.
6: ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ സാമൂഹ്യ പ്രവർത്തക ശാന്ത ജോസുമായി അഭിമുഖം.
7: വോളണ്ടിയർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പോലും ഒരിടത്തും ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ തുടങ്ങിയപ്പോൾ എല്ലാവരും ചോദിച്ചു, കടലിൽ കൊണ്ട് കല്ലിടുന്ന പോലെ ഉള്ളൂ, ക്യാൻസർ വാർഡിൽ കൊണ്ടുപോയി രോഗികളെ സഹായിക്കാൻ പോയാൽ എങ്ങും എത്തൂല, ജീവൻ രക്ഷപ്പെടുന്ന പ്രശ്നവുമില്ല. അതിലും ഭീകരമായിട്ട് എനിക്ക് തോന്നിയത് മുഴുവൻ ആ കാഴ്ച, ആളുകൾ നമ്മളെ സഹായിക്കാൻ വരാൻ തന്നെ മടിക്കുന്ന ഈ വ്രണങ്ങളൊക്കെ പൊട്ടി ഒലിച്ച് പുഴുക്കൾ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അന്ന്. സിസ്റ്റേഴ്സൊക്കെ പുഴുക്കൾ എടുക്കാൻ ടെർമിനൽ ഒഴിച്ച് പുറത്തേക്ക് ചാടിക്കുമ്പോൾ ഭയങ്കര നാറ്റമായിരിക്കും അടുത്ത്.
6: മറക്കാതെ കേൾക്കുക ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.

0: സെൻസസ് നമ്മുടെ വികസനം, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഇന്ന് രാത്രി 8 മണിക്ക് നാടകം കേൾക്കാം. കുഞ്ഞമ്മയും കൂട്ടുകാരും 1-ാം ഭാഗം, ഉറൂബ് എഴുതിയ നോവലിന്റെ റേഡിയോ രൂപം. റേഡിയോ ആവിഷ്കാരം സംവിധാനം എസ് ചന്ദ്രിക, നിർവഹണം എം രാജീവ് കുമാർ. ശബ്ദം നൽകിയവർ അണ്ടൂർക്കോണം മുബാറക്, രവി കെ പപ്പാട്, കെ എസ് ആനന്ദൻ, എം വി ശ്രീ, ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാകേഷ്, ഭരതന്നൂർ ശാന്ത, എൻ സുനിത, പന്തളം രാധാമണി, ഒ ശ്രീധരി എന്നിവർ. ഇന്ന് രാത്രി 8 മണിക്ക് നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും 1-ാം ഭാഗം, ഉറൂബ് എഴുതിയ നോവലിന്റെ റേഡിയോ രൂപം. റേഡിയോ ആവിഷ്കാരം സംവിധാനം എസ് ചന്ദ്രിക, നിർവഹണം എം രാജീവ് കുമാർ.

ജൂലൈ 20 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ഈ വിഷയത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതി രാജ് ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565321, ഒരു നമ്പർ കൂടി 9496596321. ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്നു ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ജി വേണുഗോപാൽ പാടിയ ഗാനം, പി കെ ഗോപിയുടെ വരികൾക്ക് ശരത്തിന്റെ സംഗീതം, ചിത്രം വിളക്കുവച്ച നേരം.

നിവേദ്യം എന്ന പടത്തിനു വേണ്ടി യേശുദാസും മാധുരിയും പാടിയ ഗാനം. 1978 ചിത്രമാണിത്. ചിറയൻകീഴ് രാമകൃഷ്ണൻ

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി രാധിക പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് യൂസഫ് അലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര, ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം.

യൂസഫ് അലി കേച്ചേരി വരികളെഴുതി മോഹൻ സിത്താര ഈണം പകർന്ന ഗാനം കേൾക്കാം. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ പാടിയത്.

ആകാശവാണി. സമയം 12 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ പത്മജ എല്ലാർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. അരികിലില്ലെങ്കിലും അണയാതെ നിൻരൂപം, നിറയുമീ മിഴിയുമായി ഞാൻ നോക്കി നിൽപ്പും. ഗാനം എഴുതിയത് അമ്പിളി ജയകുമാർ, സംഗീതം നൽകിയത് വെൺപകൽ സുരേന്ദ്രൻ.

അടുത്തതായി സിജിത അനിൽ ഗാനം എഴുതി വെൺപകൽ സുരേന്ദ്രൻ സംഗീതം നൽകിയ ഒരു ഗാനം കൂടി കേൾക്കാം. നീ നനഞ്ഞൊരു മഴയിൽ നീർത്തുള്ളിയായി ഞാനും.

അവസാനമായി മിഴിക്കുമ്പിളിൽ വീണ സ്വപ്നമേ, മിഴിനീരായി ഒഴുകിയ ദുഃഖമേ. ബിന്ദു പി ആലപ്പുഴയുടെ വരികൾ, സംഗീതം നൽകിയത് രാജീവ് ശിവ.

അമ്പിളി ജയകുമാർ, സിജിത അനിൽ, ബിന്ദു പി ആലപ്പുഴ എന്നിവരുടെ വരികൾക്ക് വെൺപകൽ സുരേന്ദ്രൻ, രാജീവ് ശിവ എന്നിവർ സംഗീതം നൽകി. പത്മജ എൽ ആർ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. രാജ്യത്തിന് അഭിമാനമായി ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ ലോഡ്സിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് അല്പം മുൻപ് വിക്ഷേപിച്ചു. മിഷൻ

0: ആഗമൻ ദൌത്യത്തിന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് ആണ് റോക്കറ്റ് വികസിപ്പിച്ചത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കാൻ ഇത്തരം ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ദിവസങ്ങളായി നിരാഹാര സമരം നടത്തിവരികയായിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശവും ഡൽഹി ഹൈക്കോടതി ഉത്തരവും കണക്കിലെടുത്താണ് മതിയായ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് മുഖ്യമന്ത്രി ബി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ലൈഓവർ, രണ്ട് പാലങ്ങൾ എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. മയക്കുമരുന്ന് മാഫിയ്ക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് സംസ്ഥാനത്തുടനീളം വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: ഓപ്പറേഷൻ തൂഫാൻ ഇന്ന് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായി മാറുകയാണ്. രാസലഹരിയും ലഹരിയും കേരളത്തെ തകർക്കുന്ന ഈ സന്ദർഭത്തിൽ അതിൽ നിന്ന് നമ്മുടെ യുവ തലമുറയെ രക്ഷിക്കാൻ കേരള പോലീസ് ജനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവരുടെയും പിന്തുണ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത്.
0: ഓപ്പറേഷൻ തൂഫാനോടനുബന്ധിച്ചുള്ള കൊയിലാണ്ടി നിയോജക മണ്ഡല തല ക്യാമ്പയിൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. ചിങ്ങപുരം CKG MHSS നടക്കുന്ന പരിപാടിയിൽ ഷാഫി പറമ്പ് MP പങ്കെടുക്കും. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പം എട്ട് കമ്പം മലയോര പാത തുടർന്നു. തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പം എട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഒരു മാസം മുൻപാണ് ആരംഭിച്ചത്. കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് 20 ദിവസത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. ചടങ്ങിന്റെ ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെ പ്രധാന ഊട്ടുപുരയിൽ അടുപ്പിൽ അഗ്നിപകരൽ ചടങ്ങ് നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ.
2: September 16 വരെ നടക്കുന്ന വള്ളസദ്യക്കാലത്തിന് പള്ളിയോടക്കരക്കാരെ സ്വീകരിക്കാൻ ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നു രാവിലെ പ്രധാന ഊട്ടുപുരയിൽ പാൽപായസമൊരുക്കി ഗണപതിക്കും പാർത്ഥസാരഥിക്കും സമർപ്പിച്ചതോടെ പാചകപ്പുരകൾ ഉണർന്നു. 20 സദ്യാലയങ്ങളാണ് ഉള്ളത്. 500 വള്ളസദ്യകളാണ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. നാളെ 10 വള്ളസദ്യകൾ നടക്കും. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങളാണ് ഇക്കുറി വള്ളസദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം August 30 നടക്കും. September 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം.

0: ഇതിന് കാരണം മൺസൂൺ മഴയിലുണ്ടായ കുറവാണെന്ന് പറഞ്ഞ് സർക്കാരിന് കൈയൊഴിയാനാവില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ. മുടക്കമില്ലാതെ വൈദ്യുതി നൽകാൻ സാധിക്കാത്തിടത്ത് നിക്ഷേപവും പുതിയ തൊഴിലവസരങ്ങളും സ്റ്റാർട്ടപ്പുകളും വളരില്ലെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ലൂസേഴ്സ് ഫൈനൽ കേവലം മൂന്നാം സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു മത്സരം മാത്രമല്ല, സെമിയിൽ പൊരുതി വീണെങ്കിലും രാജ്യത്തിന് അഭിമാനം വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള കാൽപന്ത് യുദ്ധം നഷ്ടമായ ഒരു ഫൈനലിന്റെ വീര്യമുള്ളതാണ്. ഒരു ഭാഗത്തെ പരമ്പരാഗത വൈരികളോട് കാലിടറിയ ഫ്രാൻസ്, എതിരാളികൾ നിലവിലെ ചാമ്പ്യന്മാരോട് കോർത്ത് കീഴടങ്ങിയ ഇംഗ്ലണ്ട്, സുവർണ കിരീടം നഷ്ടമായെങ്കിലും പക്ഷേ ഒരു യുദ്ധം ഇപ്പോഴും ബാക്കിയാണ്. മെസ്സിയെ മറികടന്ന് ഗോൾഡൻ ബൂട്ട് അണിയാനുള്ള അവസാന അവസരം എംബാപ്പയ്ക്കോ ഹാരി കെയ്നോ. മുറിവേറ്റ രണ്ട് കടുവകൾ നേർക്കുനേർ നിൽക്കുന്ന അവസാന വേട്ടയാണിത്. തോറ്റവൻ പോലും തലയുയർത്തി മടങ്ങാൻ നടത്തുന്ന അവസാന പോരാട്ടം.
0: ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ലോഡ്സിലാണ് മത്സരം. പരമ്പരയിൽ ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകൾക്കും പരമ്പര സ്വന്തമാക്കാൻ നാളത്തെ മത്സരം നിർണായകമാണ്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3-ാം ചരമവാർഷികം ഇന്ന്. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം ജനസേവനത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. ജൻ വിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിൽ നടന്ന പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു. 600 രൂപ പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7,000 രൂപ പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ മൺസൂൺ ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. വിവിധ ജില്ലകളിലായി ഇതിനകം 40 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത്. 10 കോടി രൂപയാണ് 1-ാം സമ്മാനം. സംസ്ഥാന ലോട്ടറിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളിൽ നിന്ന് ടിക്കറ്റ് വാങ്ങുകയോ പണം നൽകുകയോ ചെയ്യരുതെന്ന് ലോട്ടറി വകുപ്പ് ഡയറക്ടർ. വിവിധ ഫീസുകൾ, GST, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുടങ്ങിയവയ്ക്കായി പണം ആവശ്യപ്പെട്ടാൽ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. രാജ്യത്തിന് അഭിമാനമായി ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ ലോഡ്സിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. ക്രമരഹിതമായ ആർത്തവം, കാരണങ്ങളും ആയുർവേദ പരിഹാരങ്ങളും. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ഷാഹിന മോൾ S സംസാരിക്കുന്നു.
3: സ്ത്രീകളുടെ ജീവിതത്തിലെ സ്വാഭാവിക ജൈവപ്രക്രിയയായ ആർത്തവം സ്ത്രീ ശരീരത്തിന്റെ ഹോർമോൺ സന്തുലിതാവസ്ഥയുടെയും പൊതുവായ ആരോഗ്യത്തിന്റെയും പ്രത്യുൽപാദന ശേഷിയുടെയും പ്രധാന സൂചികയാണ്. ചിലപ്പോഴെങ്കിലും ആർത്തവചക്രത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ ആദ്യ ലക്ഷണങ്ങൾ ആകാം. ആർത്തവകാല ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പറയും മുമ്പ് ഒരു നോർമൽ അല്ലെങ്കിൽ സ്വാഭാവിക ആർത്തവത്തിന്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 28 ദിവസത്തെ ഇടവേളകളിൽ ഉണ്ടാകുന്നതും 2 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതും അധികമായ വേദനയോ അമിതമായ രക്തസ്രാവമോ കൂടാതെ ഒരു സ്ത്രീയുടെ ദൈനംദിന പ്രവൃത്തികളെ ബാധിക്കാത്ത വിധത്തിൽ ആണ് സ്വാഭാവികമായ ആർത്തവം സംഭവിക്കേണ്ടത്. ഈ സ്വാഭാവിക രീതികളിൽ നിന്നുമുള്ള വ്യതിയാനങ്ങളെ പൊതുവായി ആർത്തവ വൈകല്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. 28 ദിവസത്തെ ഇടവേളകളിൽ ഉണ്ടാവുന്നതും 2 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതും അധികമായ വേദനയോ അമിതമായ രക്തസ്രാവമോ കൂടാതെ ഒരു സ്ത്രീയുടെ ദൈനംദിന

അസുഖങ്ങളും ഗണ്യമായി വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, വ്യായാമക്കുറവ്, പരിസ്ഥിതി മലിനീകരണം തുടങ്ങി നിരവധി ഘടകങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഇത് സ്ത്രീകളുടെ ആരോഗ്യത്തെയും പ്രത്യുൽപാദനക്ഷമതയെയും എങ്ങനെ ബാധിക്കുന്നു എന്നും ആയുർവേദ ശാസ്ത്രവും ആധുനിക വൈദ്യവും ഈ വിഷയത്തെ എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്നും നമുക്ക് പരിശോധിക്കാം. ക്രമമായ ആർത്തവം അണ്ഡാശയങ്ങളിൽ ക്രമമായി അണ്ഡങ്ങൾ വളർച്ച പൂർത്തിയാക്കുന്നതിന്റെയും ഗർഭാശയത്തിലെ ഗർഭശയ്യ അഥവാ എൻഡോമെട്രിയം ക്രമമായി വളരുകയും മാറ്റങ്ങൾക്ക് വിധേയമാകുകയും ചെയ്യുന്നതിന്റെ അടയാളവുമാണ്. കൂടാതെ ഇത് തലച്ചോറിലെ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥികളിൽ നിന്നും അണ്ഡാശയത്തിൽ നിന്നും പുറപ്പെടുന്ന ഹോർമോണുകളുടെ ഏകോപിതമായ പ്രവർത്തനങ്ങളുടെ ലക്ഷണവും ആണ്. ഇവയിൽ ഏതെങ്കിലും ഘടകങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണമാകും. ഡിലേഡ് മെൻസ്ട്രേഷൻ അഥവാ ആർത്തവം വൈകുക, ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ അഥവാ ആർത്തവം നിലയ്ക്കുക അല്ലെങ്കിൽ അമെനോറിയ, ക്രമരഹിതമായ ആർത്തവം അഥവാ ഇറഗുലർ മെൻസ്ട്രേഷൻ, അമിത രക്തസ്രാവം അഥവാ മെനറാജിയ, കുറഞ്ഞ രക്തസ്രാവം അഥവാ സ്കാൻഡി മെൻസ്ട്രേഷൻ, അതിതീവ്രമായ ആർത്തവ വേദന അഥവാ ഡിസ്മെനോറിയ, ഇവയൊക്കെയാണ് സാധാരണയായി കാണപ്പെടുന്ന ആർത്തവ ക്രമക്കേടുകൾ. ആർത്തവം വൈകുക അഥവാ വരാതിരിക്കുക അല്ലെങ്കിൽ ക്രമരഹിതമായി വരിക എന്നിവയൊക്കെ PCOD അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉള്ള സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട്. PCOS ഉള്ളവരിൽ അണ്ടോൽപാദനം ക്രമമായി നടക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണമായി തീരുന്നത്. ഇവ ഭാവിയിൽ ഗർഭധാരണം വൈകുന്നതിനോ വന്ധ്യതയ്ക്കോ കാരണമായി തീരാറുണ്ട്. PCOD പോലുള്ള അവസ്ഥകൾ ഇന്നത്തെ വ്യായാമരഹിത ജീവിത രീതികൾ പിന്തുടരുന്നവരിലും ഉയർന്ന കലോറി മൂല്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിലും കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ക്രമമായി ചിട്ടപ്പെടുത്തിയ വ്യായാമ രീതികളും ഭക്ഷണ ക്രമീകരണവും ശരിയായ രീതിയിലുള്ള ഉറക്കം ഉൾപ്പെടെയുള്ള ദിനചര്യകളും ഈ അവസ്ഥയെ മറികടക്കുവാൻ സ്ത്രീകളെ സഹായിക്കും. സപ്തസാരം കഷായം, വരണാദി കഷായം, കാഞ്ചനാര ഗുൽഗുലു തുടങ്ങിയ ഔഷധങ്ങൾ വൈദ്യനിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്നത് രോഗികൾക്ക് വളരെ നല്ല റിസൾട്ട് നൽകാറുണ്ട്. അമിതഭാരം നിയന്ത്രിക്കുക, BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ് കൺട്രോൾ ചെയ്യുക, അമിതമായ പഞ്ചസാര, ഉപ്പ്, അന്നജങ്ങൾ ഇവ നിയന്ത്രിക്കുക, ഇവയൊക്കെ ഈ മെറ്റബോളിക് ഡിസോർഡറിനെ നിയന്ത്രിക്കുവാൻ സഹായിക്കും. അമിതവണ്ണം, മുഖക്കുരു, മുടികൊഴിച്ചിൽ, അമിത രോമ വളർച്ച ഇവയോടുകൂടി പ്രത്യക്ഷപ്പെടുന്ന PCOD എന്ന ഈ അവസ്ഥ കൗമാരപ്രായത്തിലും യൗവനത്തിലും സ്ത്രീകളിൽ വളരെ മാനസിക സമ്മർദ്ദം ആണ് സൃഷ്ടിക്കുന്നത്. ആരോഗ്യകാര്യ വിദഗ്ധന്റെ അനുഭാവപൂർണമായ പെരുമാറ്റവും തുടർച്ചയായുള്ള ചികിത്സാ പുരോഗതി വിലയിരുത്തലും ഈ അവസ്ഥയെ മറികടക്കുന്നതിന് ആവശ്യമാണ്. ആർത്തവകാലത്തെ അമിതമായ വേദന അഥവാ ഡിസ്മെനോറിയയുടെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രോഗമാണ് എൻഡോമെട്രിയോസിസ്. ആയുർവേദ ശാസ്ത്രം ഇതിനെ വാദികി, ഉദാവർത്ത എന്നിങ്ങനെയുള്ള അവസ്ഥകളിലാണ് ഉൾപ്പെടുത്തി പറയുന്നത്. ആർത്തവ സമയത്ത് അസഹനീയമായ വേദന അനുഭവപ്പെടുന്ന സ്ത്രീകളിൽ എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ് തുടങ്ങിയ രോഗാവസ്ഥകൾ കണ്ടെത്താറുണ്ട്. ഗർഭാശയത്തിനുള്ളിലെ എൻഡോമെട്രിയം എന്ന പാളി ഗർഭാശയത്തിന് പുറമേയുള്ള ഭാഗങ്ങളായ ഗർഭാശയ ഭിത്തി, അണ്ഡാശയങ്ങൾ, ഫലോപ്പിയൻ ട്യൂബ്, ബ്രോഡ് ലിഗമെന്റ്, പെൽവിക് ക്യാവിറ്റി എന്നിവിടങ്ങളിൽ വളരുകയും ആർത്തവ സമയത്ത് ഈ ഭാഗങ്ങളിലും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ രക്തസ്രാവത്തിന് പുറത്തേക്ക് ഒഴുകിപ്പോകുവാനാവാത്തതിനാൽ ശരീരത്തിൽ കെട്ടി നിൽക്കുകയും ശക്തമായ വേദനയ്ക്കും വീക്കത്തിനും കാരണമാകുകയും ചെയ്യുന്നു. ഇത് ഫലോപ്യൻ ട്യൂബുകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിനും അണ്ഡാശയങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതിനും കാരണമായി വന്ധ്യതയ്ക്ക് വഴിവെക്കുന്നു. അഡിനോമയോസിസിൽ ഗർഭാശയ ഭിത്തിയിൽ വളരുന്ന എൻഡോമെട്രിയം കോശങ്ങൾ ഗർഭാശയ ഭിത്തിയുടെ സ്വഭാവത്തെ തന്നെ മാറ്റുകയും അമിതമായ രക്തസ്രാവം, കടുത്ത ആർത്തവവേദന, അടിവയറ്റിൽ ഭാരം ഇവയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. റിപ്രൊഡക്റ്റീവ് ഏജിൽ ഉണ്ടാകുന്ന ഈ രോഗങ്ങൾ പലപ്പോഴും സ്ത്രീയുടെ ഗർഭധാരണ ശേഷിയെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. സുകുമാര കഷായം, സുകുമാരഘൃതം, ഗന്ധർവ ഏരണ്ടം പോലെയുള്ള മരുന്നുകൾ, സ്നേഹപാനം, സ്വേദനം, കഷായവസ്തി, ഉത്തരവസ്തി പോലെയുള്ള ചികിത്സാക്രമങ്ങൾ, ഇവ ഈ രോഗാവസ്ഥകളെ തരണം ചെയ്യുന്നതിനും രോഗിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കും. ഒരു സ്ത്രീരോഗ വിദഗ്ധന്റെ മേൽനോട്ടം ചികിത്സയ്ക്ക് അത്യാവശ്യവുമാണ്. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്, സ്ത്രീകളുടെ ജനനേന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധകൾ മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. ചികിത്സിക്കപ്പെടാതെ തുടരുന്ന അണുബാധകൾ ഗർഭാശയത്തെയും ഫലോപ്യൻ ട്യൂബുകളെയും ബാധിക്കാം. തുടർച്ചയായി അടിവയർ വേദന, പനി, യോനി സ്രാവങ്ങൾ, ലൈംഗിക ബന്ധ സമയത്തെ വേദന, ഇവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഫലോപ്യൻ ട്യൂബുകളിൽ സ്ഥിരമായി കേടുപാടുകൾ ഉണ്ടാക്കുന്നതിനും ഹൈഡ്രോസാൽപിങ്സ്, പയോസാൽപിങ്സ്, ട്യൂബൽ ബ്ലോക്ക് ഇവയ്ക്കും ഇത് കാരണമായി തീരാറുണ്ട്. കാലക്രമേണ ഇവ വന്ധ്യതയിലേക്ക് നയിക്കാം. ഈ പെൽവിക് ഇൻഫ്ലമേറ്ററി രോഗങ്ങളിൽ കൃത്യമായ ആയുർവേദ ചികിത്സ രോഗത്തിൽ നിന്ന് പരിപൂർണ മുക്തി നൽകുന്നതിനും അവയുടെ കോംപ്ലിക്കേഷൻസ് ആയ ട്യൂബൽ ഡിഫെക്ട്സ് ഉണ്ടാകാതെ തടയുന്നതിനും സഹായിക്കും. അവഗാഹസ്വേദം, കഷായവസ്തി, വിരേചനം തുടങ്ങിയ ചികിത്സാക്രമങ്ങൾ ഒരു സ്ത്രീരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ ചെയ്യാം.

0: ഒന്നതാണ്. ആർത്തവ ക്രമക്കേടും വന്ധ്യതയും. ഒരു സ്ത്രീയുടെ ആർത്തവം ക്രമമായിരിക്കുമ്പോൾ സാധാരണയായി അണ്ടോൽപാദനവും ക്രമമായിരിക്കും. എന്നാൽ ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാകുമ്പോൾ അണ്ടോൽപാദനത്തിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. PCOD, എൻഡോമെട്രിയോസിസ്, തൈറോയിഡ് രോഗങ്ങൾ, അമിതവണ്ണം, മാനസിക സമ്മർദ്ദം, ഇവയെല്ലാം ആർത്തവ ക്രമക്കേടുകൾക്കും തുടർന്ന് വന്ധ്യതയ്ക്കും കാരണമായിത്തീരുന്നു. ജീവിതശൈലീ മാറ്റങ്ങളും ആർത്തവ ആരോഗ്യവും പരസ്പരം കൂടിച്ചേർന്നവയാണ്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, ഇരുന്നു മാത്രമുള്ള ജോലികൾ, മൊബൈൽ ഫോൺ ഉപയോഗം, വൈകിയുള്ള ഉറക്കം, വ്യായാമക്കുറവ് എന്നിവ ശരീരത്തിലെ ഹോർമോൺ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുകയും ആർത്തവ ക്രമക്കേടിന് കാരണമാകുകയും ചെയ്യുന്നു. പഠന സമ്മർദ്ദം, ജോലി സമ്മർദ്ദം, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇവ സ്ത്രീകളിൽ ഉത്കണ്ഠയും വിഷാദവും വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിനെ കൂട്ടുകയും ചെയ്യുന്നു. ഇത് അണ്ടോൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ചുരുക്കത്തിൽ, ദിനചര്യയ്ക്കും ശരീര ആരോഗ്യത്തിനും വ്യായാമത്തിനും ഉറക്കത്തിനും വേണ്ടതായ പ്രാധാന്യം സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ നൽകേണ്ടതാണ്. സ്ത്രീകളുടെ ആരോഗ്യം കുടുംബത്തിന്റെ ആരോഗ്യവും സമൂഹത്തിന്റെ ആരോഗ്യവുമാണ്. ഇന്ന് ആർത്തവകാല അവധി പോലെയുള്ള സംരംഭങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ സ്ത്രീകൾക്കായി ഏർപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. ആരോഗ്യകരമായ ഭക്ഷണം, കൃത്യമായ ഉറക്കം, സ്ഥിരമായ വ്യായാമം, മാനസിക ആരോഗ്യ സംരക്ഷണം എന്നിവയിലൂടെ പല ആർത്തവ ക്രമക്കേടുകളെയും തടയുന്നതിനും ആരോഗ്യമുള്ള തലമുറയെ സൃഷ്ടിക്കുന്നതിനും കഴിയും. ആയുർവേദ ചികിത്സ തേടുമ്പോൾ ക്വാളിഫൈഡായ ഒരു സ്ത്രീരോഗ ചികിത്സകന്റെ സഹായം തേടുകയും കൃത്യമായ തുടർ ചികിത്സകളിലൂടെ തുടർച്ചയായി ആർത്തവകാല ആരോഗ്യം ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കും.
1: ക്രമരഹിതമായ ആർത്തവം, കാരണങ്ങളും ആയുർവേദ പരിഹാരങ്ങളും. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ഷാഹിന മോൾ എസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു.
2: 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0.
1: മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥമാണ് വിക്രം 1 പേര് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് പ്രധാനമന്ത്രി.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കുന്നതിനൊപ്പം രാജ്യത്തെ യുവാക്കളുടെ കഴിവ്, ദൃഢനിശ്ചയവും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ദൌത്യമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരു സഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ധൂർ ഇതിന് ലോകം കണ്ട മികച്ച ഉദാഹരണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാക്കാൻ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. തമിഴ്നാട്ടിലെ മധുരയിൽ ഇഫി സംരംഭകത്വ ഉച്ചകോടിയുടെ പ്രത്യേക പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തൊഴിലാളി സമൂഹമുള്ളത് ഇന്ത്യയിലാണ്. 2.4 ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളിലൂടെ 23 ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി.
1: Young entrepreneurs should derive the maximum benefit both from your families and also from this association, which is in a very comprehensive manner working towards giving you that strength. Boundaries don't seem to matter with technology the way in which it is taking over our lives. So technology actually has done such a shake-up to the ways in which we look at ourselves, our businesses and our economy.
0: 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം സന്ദർശിക്കും. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ന്യൂഡൽഹിയിൽ നിരാഹാര സമരം നടത്തിവന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ വൈദ്യചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശമനുസരിച്ചാണ് വാങ്ചുക്കിനെ മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാ ക്ലേശത്തിന് വലിയ ആശ്വാസമാകും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ സ്മൃതിദിനമായി ആചരിച്ചു. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പംമെട്ട് കമ്പം മലയോരപാത തുറന്നു. ഇന്ന് രാവിലെ 6 മണിക്കാണ് പാത തുറന്നു നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
2: തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പംമെട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം 1 മാസം മുൻപാണ് ആരംഭിച്ചത്. 18 ഹെയർപിൻ വളവുകളുള്ള ഈ ചുരം പാതയിലെ ഡ്രെയിനേജ് നിർമ്മാണവും സംരക്ഷണ ഭിത്തികൾ കെട്ടുന്ന ജോലികളുമാണ് പൂർത്തിയാക്കിയത്. റോഡ് അടച്ചിട്ടതോടെ നിത്യേന ഈ പാതയെ ആശ്രയിക്കുന്ന 1000 കണക്കിന് തോട്ടം തൊഴിലാളികളും പൊതുജനങ്ങളും കടുത്ത യാത്രാ ദുരിതത്തിലാണ്. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പർ ലോറി ഉൾപ്പെടെയുള്ളവയ്ക്ക് അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. ബസ്സുകൾ, ജീപ്പുകൾ, മറ്റു വാഹനങ്ങൾ എന്നിവയെ റോഡ് ഉപയോഗിക്കാൻ അനുവദിക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യ കാലത്തിന് നാളെ തുടക്കമാകും. ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യു

0: ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ലോർഡ്സിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര രോഹിത് ശർമ്മയുടെ അവസാന അന്താരാഷ്ട്ര മത്സരമാകുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ BCCI തള്ളി. ഇംഗ്ലണ്ടിനെതിരായ ഏകദിനത്തിന് ശേഷവും രോഹിത് ശർമ്മ ഇന്ത്യയ്ക്കായി കളിക്കുമെന്ന് BCCI അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗൌ എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജൻ വിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു. 600 രൂപ പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7,000 രൂപ പിഴയും ഒരു ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSF പതിനെട്ടാം ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി രഞ്ജിനി.

പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. ഇന്ന് രഞ്ജിനിയിലെ ആദ്യ കത്ത് വായിക്കാം. ആദ്യ കത്തയച്ചിരിക്കുന്നത് കളത്തിൽ ചേപ്പാട് നിന്നും ശാന്ത ഗോപിനാഥാണ്. കാവ്യപുസ്തകമല്ലോ ജീവിതം എന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലേഖാവാര്യർക്കും സഹോദരി സഹോദരന്മാരുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു എന്ന് ശാന്ത ഗോപിനാഥ് എഴുതിയിരിക്കുന്നു. രഞ്ജിനിയിലെ ആദ്യ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി, പാടിയത് പി ജയചന്ദ്രൻ, ചിത്രം അശ്വതി. ഗാനമിതാ കേൾക്കൂ.

രഞ്ജിനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് കല്ലമ്പലം ഞെക്കാട് നിന്നും ടെയ്ലർ സുരേഷാണ്. നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയ ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മൗനരാഗ പൈങ്കിളി എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുകയാണ് സുരേഷ്. കല്ലമ്പലം ഞെക്കാട് നിന്നും ടെയ്ലർ സുരേഷ് ആവശ്യപ്പെട്ട എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം പകർന്നത് ശ്യാം, ചിത്രം ശുദ്ധികലശം. ഗാനമിതാ കേൾക്കൂ.

0: ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡെ സർപ്രൈസ് സെയിൽ.
1: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
0: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. ആകാശവാണിയിലെ എല്ലാ അണിയറ ശില്പികൾക്കും അവതാരകർക്കും എന്റെ സ്നേഹം അറിയിക്കുന്നു. എനിക്കിന്ന് രഞ്ജിനിയിൽ കൂടി കേൾക്കേണ്ട ഗാനം മുഖചിത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച പൊന്നാവണി വെട്ടം തിരുമുറ്റം എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഞാൻ സതീഷ്, ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവ്. ആകാശവാണിയുടെ എല്ലാ പരിപാടികളും നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ പുതുശ്ശേരി എന്ന സ്ഥലത്തു നിന്നുമാണ് കത്തയക്കുന്നത്. ഈ ഗാനം ഭാര്യ മിനിക്കും മകൻ സനൽകുമാറിനും എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. പ്രതീക്ഷയോടെ, സതീഷ് പുതുശ്ശേരി. സതീഷ് പുതുശ്ശേരി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. മുഖചിത്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. വരികൾ ONV, സംഗീതം മോഹൻ സിതാര.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

രഞ്ജിനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് മലപ്പുറത്ത് നിന്നും കുഞ്ഞിപ്പ പന്താവൂറാണ്. 38-ാം വിവാഹ വാർഷികം പ്രമാണിച്ച് പ്രിയതമ നഫീസയ്ക്ക് വേണ്ടി ഈ നാട് എന്ന ചിത്രത്തിലെ അമ്പിളി മണവാട്ടി എന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കുഞ്ഞിപ്പ പന്താവൂർ. യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി ശ്യാം ഈണം പകർന്ന് യേശുദാസ്, എസ് ജാനകി, ജെ എം രാജു എന്നിവർ പാടിയ ഗാനമിതാ കേൾക്കൂ.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: അടുത്ത കത്ത് വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, പുതിയ വിള പേരാത്ത് മുക്കിൽ നിന്നും സോമശേഖര പിള്ള, ഗീത, സായി, പാർവതി, സനൽ എന്നിവർ എഴുതുന്നത്. ആകാശവാണിയോട് സ്നേഹമുള്ളത് കൊണ്ടാണ് എഴുതുന്നത്. മുൻപയച്ചിരുന്ന കത്തുകൾ പരിഗണിച്ചതിന് നന്ദി. ഞങ്ങൾക്കൊരു ഗാനം വെച്ചു തരണം. ഗുരുവായൂർ കേശവൻ എന്ന സിനിമയിലെ നവകാഭിഷേകം കഴിഞ്ഞു എന്ന് തുടങ്ങുന്ന ഗാനം ആകാശവാണിയിലെ എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. പ്രതീക്ഷയോടെ, സ്നേഹത്തോടെ, സോമശേഖരപിള്ള, ഇളങ്ങള്ളൂർ. സോമശേഖരപിള്ള ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, യേശുദാസിന്റെ ആലാപനം. ഗാനം കേൾക്കാം.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: എഞ്ചിനിയിൽ അടുത്തത് പാല ചേർപ്പുങ്കൽ നിന്നും KJ ജോൺ ആവശ്യപ്പെട്ട ഗാനമാണ്. കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിലെ സുറുമ നല്ല സുറുമ എന്ന ഗാനമാണ് KJ ജോൺ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആകാശവാണി കേൾക്കുന്ന എല്ലാവർക്കും സമർപ്പിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. യേശുദാസ് പാടിയ ഗാനം, ചിത്രം കായംകുളം കൊച്ചുണ്ണി.

രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഞാൻ 8 വർഷത്തിന് മുൻപ് ഒരു കത്തയച്ചിരുന്നു. അന്നത് കേൾപ്പിക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് കത്തയക്കാൻ സാധിച്ചില്ല. എന്റെ പേര് മീനാ പിള്ള എന്നാണ്. എന്റെ സ്ഥലം കുന്നം. എനിക്ക് ഒരു ഗാനം കേൾക്കണം. ഞാൻ ആവശ്യപ്പെടുന്ന പാട്ട് 7.5 പൊന്നാന എന്ന് തുടങ്ങുന്നതാണ്. ഇത് എന്റെ സഹോദരങ്ങൾക്കും മക്കൾക്കും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. കുന്നത്തു നിന്നും മീനാ പിള്ള ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് വയലാർ, സംഗീതം ജി ദേവരാജൻ, പാടിയത് മാധുരി. ചിത്രം അക്കരപ്പച്ച.

0: സെൻസസ് നമ്മുടെ വികസനം, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: രഞ്ജിനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ കണ്ണമൂലയിൽ നിന്നും കടക്കാവൂർ പ്രേമചന്ദ്രൻ നായരാണ്. കടക്കാവൂർ പ്രേമചന്ദ്രൻ നായർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം സരോവരം പൂച്ചൂടി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനം കണ്ണമൂല കൊല്ലൂർ ഗാർഡൻസിൽ താമസിക്കുന്ന മോഹൻദാസ്, ഭാര്യ വൃന്ദ, ശിവൻ എന്നിവർക്കും രജനി, ലക്ഷ്മി പി നായർ, ഹൃദിക, പിന്നെ രഞ്ജിനിയുടെ അവതാരകർക്കും അണിയറ പ്രവർത്തകർക്കും സമർപ്പിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു കടക്കാവൂർ പ്രേമചന്ദ്രൻ നായർ. ഗാനം കേൾക്കാം. മുഹൂർത്തങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം MK അർജുനൻ.

ആലപ്പുഴ നെടുമുടിയിൽ നിന്നും ജിതിൻ നായർ ആവശ്യപ്പെട്ട ഗാനമാണ് രഞ്ജിനിയിൽ അടുത്തത്. എറണാകുളം ജംഗ്ഷൻ എന്ന ചിത്രത്തിലെ മുല്ലമലർ തേൻകിണ്ണം എന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാ ശ്രോതാക്കൾക്കും ഗാനം സമർപ്പിക്കുകയാണ് ജിതിൻ. ഗാനം കേൾക്കാം. പി ഭാസ്കരൻ വരികളെഴുതി, എം എസ് ബാബുരാജ് ഈണം പകർന്ന്, പി ലീലയും പി ജയചന്ദ്രനും പാടിയ ഗാനം. ചിത്രം എറണാകുളം ജംഗ്ഷൻ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: രഞ്ജിനിയിൽ കത്തിലൂടെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളപുരത്തു നിന്നും ബാബുക്കുട്ടനാണ്. അനുരാഗ കോടതി എന്ന ചിത്രത്തിലെ ഹരഹര ശങ്കര എന്ന ഗാനമാണ് കേൾക്കേണ്ടതെന്ന് എഴുതിയിരിക്കുന്നു. മുളവനയുള്ള സരസൻ, പ്രകാശൻ, നെടിയവിളയുള്ള ബിജു, സുഷമ, മക്കു, പീലു എന്നിവർക്കായി ഗാനം സമർപ്പിക്കുന്നതായി എഴുതിയിട്ടുണ്ട്. ഗാനം കേൾക്കാം. അനുരാഗ കോടതി എന്ന ചിത്രത്തിനു വേണ്ടി പി. സുശീല പാടിയ ഗാനം. വരികൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 20

0: 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനിക്ക്, ഞാൻ ആദ്യമായാണ് രഞ്ജിനിക്കൊരു കത്തെഴുതുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം കേൾപ്പിച്ചു തരുമോ? മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനരാഗത്തിൻ ലോലഭാവം എന്ന പാട്ടാണ് കേൾക്കേണ്ടത്. എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, ആകാശവാണി ശ്രോതാക്കൾക്കും, രഞ്ജിനിയുടെ അണിയറ പ്രവർത്തകർക്കും സമർപ്പിക്കുന്നു. ഗാനം കേൾപ്പിച്ചു തരുമെന്ന പ്രതീക്ഷയോടെ അയണിവേലിൽ RS പിള്ള, ഏരുവ. ഗാനം കേൾക്കാം. രണ്ടാം ഭാവം എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ഗാനം കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. രഞ്ജിനിയിലേക്ക് കത്തുകൾ അയച്ച എല്ലാവർക്കും നന്ദി. രഞ്ജിനിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. എല്ലാവർക്കും ശുഭദിനാശംസകളോടെ വിട പറയുന്നു. സ്നേഹപൂർവം, സൽമ സലീം.

0: ആകാശവാണി. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, 15-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, സുനിത ടി എസ്, അനീഷ് നായർ. സംവിധാനം റൂബി ബാബു.
1: ഡ്രൈവർ, പ്ലീസ് പുട്ട് സം മ്യൂസിക്.
2: Good morning, lovely people. You are tuned into your favorite voice on your favorite FM 99.9 Jolly FM. I am David Arugasamy. Today's show is little different because I want to talk about someone very special.
3: Paranju vechathu pole Davidinte show thanne.
2: How many people listening to this program are named Chitra?
3: Chitra? Idu aare uddesha? കറക്റ്റ് ടൈമിംഗ് തന്നെ.
1: ഡ്രൈവർ, അത് ഓഫാക്ക്.
3: വേണ്ട വേണ്ട, എന്താ അങ്ങയുടെ ഉദ്ദേശം എന്നറിയാലോ.
2: യു നോ, എവരി ഡേ ഐ സ്പീക്ക് ടു തൗസൻഡ്സ് ഓഫ് ലിസണേഴ്സ്, ബട്ട് ദേർ ഈസ് വൺ ഹു മേക്സ് മൈ ഹാർട്ട് റേസ് ഈവൻ മോർ ദാൻ ദിസ് മൈക്രോഫോൺ ഡസ്.
3: ചിത്ര, ഇത് അസ്ഥിക്ക് പിടിച്ചു തുടങ്ങിയ ലക്ഷണാ. എന്നാലും റേഡിയോ കൂടി പബ്ലിക്കായിട്ട് വല്ലാത്ത ധൈര്യം തന്നെ.
1: ഡ്രൈവർ, take U-turn and straight to the FM station.
3: ayyo endine
1: in ayalde sookeda jan theerkum

0: ഹലോ മാഡം, സ്റ്റോപ്പ് സ്റ്റോപ്പ്, യു ആർ നോട്ട് അലോഡ് ടു എന്റർ. ദി ഷോ ഈസ് ഗോയിങ് ഓൺ ഇൻസൈഡ്. ഇറ്റ്സ് ലൈവ് മാം.
1: ഈശ്വര, അങ്ങോട്ടേക്കൊന്ന് ഇടിച്ചു കയറി പോവല്ലേ ചിത്ര. ഇതൊരു എഫ് എം സ്റ്റേഷനാ. നിക്ക് ചിത്ര, നിക്ക്.
2: നീ ഒന്ന് വിട്ടേ അന്ന.
1: ചിത്ര അകത്ത് ലൈവ് പോയിക്കൊണ്ടിരിക്കുക.
0: മാഡം, വാട്ട് എ ഫൂൾ യുവർ ഫ്രണ്ട് ഈസ് ബീയിങ്. കോൾ ഹർ ബാക്ക്.
1: സോറി സോറി, ഷീ വോണ്ട് ലിസൺ ടു എനിവൺ. ഐ ആം സോറി.

0: ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന എഫ് എം സ്റ്റേഷനിൽ കയറി റെക്കോർഡിംഗ് റൂമിന്റെ ഗ്ലാസ് വാതിൽ ഇടിക്കുകയാണല്ലോ ഇവള്. ആ സെക്യൂരിറ്റി ആണെങ്കിൽ ഓടി വരുന്നുണ്ട്. അയാള് കഴുത്തിന് പിടിച്ച് തള്ളുവോ കർത്താവേ? ചിത്ര, ഇറങ്ങി വാ.
1: ഇയാളെ ഞാൻ ഇന്ന്.
0: ഓ, ആ ഹെഡ്ഫോൺ ഒക്കെ മാറ്റി വെച്ച് ആർജയും പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. ഇവളിനെ കയറി അയാളെ വഴക്ക് പറയൂ എന്തോ.
2: എന്ത് അസംബന്ധമാണ് നിങ്ങൾ കാണിക്കുന്നത്? എന്തിനാ എന്റെ പേര് റേഡിയോയിലൂടെ വിളിച്ചു പറഞ്ഞത്?
3: ആഹാ, അതും കൊള്ളാം. ലോകത്തില് നിങ്ങൾ ഒരാൾക്ക് മാത്രമേ ചിത്ര എന്ന് പേരുള്ളൂ?
2: ഓ, അപ്പൊ പോപ്കോണിനകത്ത് കുറിപ്പ് എഴുതി വെച്ചതോ?
3: പോപ്കോൺ കഴിച്ച് ദേഷ്യം കുറയ്ക്കാനല്ലേ അതിൽ പറഞ്ഞത്? ചായപ്പൊടി പാക്കറ്റിൽ ഗിഫ്റ്റ് കൂപ്പൺ വെക്കുന്നത് പോലെ പോപ്കോൺ കമ്പനിക്കാർ ചെയ്തതായിരിക്കും ഒരു ഉപദേശ കൂപ്പൺ.
2: വെറുതെ ഉരുണ്ട് കളിക്കണ്ട, എല്ലാം നിങ്ങളുടെ പ്ലാനിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി.
3: ആഹാ, മനസ്സിലായ സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് കൂടി അങ്ങോട്ട് കേൾക്ക.
2: ഓ, അത് നാട്ടുകാർ മുഴുവനും കേട്ടല്ലോ. ഇനിയിപ്പോ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്?
3: ആ, ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ആ ദിവസമേ റിസപ്ഷനിൽ നിങ്ങൾ കാത്തു നിൽക്കുന്നത് കണ്ട ആ സെക്കൻഡിൽ തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഉറപ്പിച്ചതാ.
2: എന്തോന്ന്?
3: ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും ഈ സ്റ്റുഡിയോയിൽ ഇരുന്ന് വാതോരാതെ ഓരോ കാര്യത്തെ പറ്റി സംസാരിക്കാറുണ്ട്.
2: അതിനാണല്ലോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്.
3: ആ, അതൊക്കെ ശരിയാ. പക്ഷേ എന്റെ ഹൃദയത്തിലുള്ളത് പറയുമ്പോ കേൾക്കാൻ ഒരാൾ വേണമായിരുന്നു. അതുകൊണ്ടാ പോപ്കോണിൽ കുറിപ്പ് കൊടുത്തയച്ചതും ലൈവിൽ എത്ര ചിത്രമാർ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ചോദിച്ചതും ഒക്കെ.
2: പക്ഷേ അതിങ്ങനെയൊക്കെയാണോ? എന്റെ ഇഷ്ടം കൂടി.
3: കൃത്യം ലൈവിൽ ഞാൻ സംസാരിച്ച സമയം തന്നെ നിങ്ങളത് കേൾക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. എന്നിട്ടും നിങ്ങളത് കേട്ടില്ലേ? ഇപ്പൊ ഇതാ എന്നെ തിരക്കി ഞാൻ ജോലി ചെയ്യുന്ന സ്റ്റുഡിയോയിലെ റെക്കോർഡിംഗ് റൂമിന്റെ ഇടനാഴിയില്, അതും എന്റെ മുന്നില് നിങ്ങൾ വന്ന് നിൽക്കുക. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം?
2: അത് നിങ്ങൾക്കൊന്ന് പൊട്ടിച്ച് തരാനാ ഞാൻ വന്നത്.
3: അയ്യോ, പ്ലേ ചെയ്ത സോങ് തീരാറായി. അതെ, ഞാൻ ലൈവിലേക്ക് കയറട്ടെ. നോക്ക്, ഓഡിയൻസിനോട് ഞാൻ പറയട്ടെ എന്റെ മനസ്സ് കീഴടക്കിയ ആ ബഹുവർണ്ണ ചിത്രം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ടെന്ന്.
0: അത് പിന്നെ
3: എന്തേ, വീഴ്ച നിൽക്കാതെ പറയുന്നേ. പരസ്യം ഇപ്പൊ തീരും. എവരിഡെ ഐ സ്പീക്ക് ടു തൗസൻഡ്സ്, ബട്ട് വെൻ ഐ ടോക്ക് ഐ തിങ്ക് ഓൺലി ഓഫ് യു. ഐ വോണ്ട് ടു സേ ഇറ്റ് അഗെയിൻ. ദിസ് ടൈം ഓഫ് ദ മൈക്ക്, ജസ്റ്റ് യു ആൻഡ് മീ.

0: നല്ല ധൈര്യം തന്നെ. സ്വന്തം ജോലി പണയം വെച്ചിട്ടാണ് ആർജെ പ്രണയിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്.
1: ബുദ്ധിജീവിയാണ്, പ്രേമത്തിലൊന്നും വീഴില്ല എന്നൊക്കെ അന്ന് വരെ സ്വയം കരുതിയിരുന്ന ചിത്ര ക്ലീനായി FM സ്റ്റേഷന്റെ കോറിഡോറിൽ കമന്നടിച്ചു വീണു.
0: ബുദ്ധിജീവി ചവഞ്ഞു നടക്കുന്ന പെമ്പിള്ളേരെയാണ് വളയ്ക്കാൻ ഏറ്റവും എളുപ്പം. പിന്നെന്ത് സംഭവിച്ചു? പ്രണയികൾക്ക് കറങ്ങി നടക്കാൻ നല്ല ഇടം ബാംഗ്ലൂരാണ്. സ്പോട്ട് അജൻസികൾ ഓൺലൈനിൽ പെരുകിക്കാണും അല്ലേ?
1: സത്യം പറയാലോ, ഞാൻ കണ്ട മികച്ച പ്രണയ ജോഡികൾ അവർ രണ്ടുപേരും തന്നെയായിരുന്നു. പക്ഷേ സംഗതി വീട്ടിൽ അവതരിപ്പിച്ച് അവരുടെ അനുവാദത്തോടെ കല്യാണത്തിലേക്ക് നീങ്ങാൻ ചിത്രയ്ക്ക് ധൈര്യമില്ലായിരുന്നു. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പുതിയൊരു ഫ്ലാറ്റിലേക്ക് ഡേവിഡും ചിത്രയും താമസം മാറ്റി.
0: ചിത്രയുടെ വീട്ടുകാർ ഈ വിവരം ഒരിക്കലും അറിഞ്ഞിരുന്നില്ലേ?
1: ഇല്ല, ഏതോ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഡേവിഡ് മരിച്ചു കിടക്കുന്നു എന്ന് അറിയുന്ന നാൾ വരെ ഇരുവരും ഒന്നിച്ചു തന്നെയായിരുന്നു.
0: ആത്മഹത്യയായിരുന്നു ഡേവിഡിന്റേത് അല്ലേ?
1: അതെ. അത് ചിത്രയ്ക്കെന്നല്ല, ഡേവിഡിനെ അറിയുന്ന ഒരാൾക്കും വിശ്വസിക്കാനായില്ല.

0: പ്രൊഫഷനെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്ന, ജീവിതത്തിൽ എല്ലാം പോസിറ്റീവായി മാത്രം എടുക്കുന്ന ഡേവിഡിനെ പോലൊരാൾ എന്തിന് ആത്മഹത്യ ചെയ്യണമെന്ന് എല്ലാവരും പരസ്പരം ചോദിച്ചു.
1: ഒറ്റ നോട്ടത്തിൽ തോന്നിയ പ്രണയം അറിയാതെ പറഞ്ഞുപോയൊരു വാക്കിൽ അവസാനിച്ച എത്രയോ ചരിത്രമുണ്ട്. ഡേവിഡും ചിത്രയും തമ്മിൽ മറ്റാരും അറിയാതെ മറച്ചുവെച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം.
0: ഏകദേശം ഒരേ സമയത്ത് തന്നെയാ ഞാനും ചിത്രയും ബാംഗ്ലൂരിലെത്തുന്നത്. ഒരേ പി ജിയിൽ താമസിച്ചു തുടങ്ങിയ ബന്ധമായിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു, എന്തും പങ്കുവച്ചിരുന്നു. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ചിത്ര എന്നോട് തീർച്ചയായും ഷെയർ ചെയ്യേണ്ടതാ. എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും അവര് തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതേ ഇല്ലാന്ന്. അതുമല്ല, ഡേവിഡിന്റെ മരണം ഉണ്ടാക്കിയ ഷോക്കിൽ നിന്ന് മുക്തയാവാൻ ചിത്രയ്ക്ക് മാസങ്ങൾ വേണ്ടി വന്നു.
1: ഡേവിഡിന്റെ മരണം ഇപ്പോഴും ദുരൂഹം തന്നെ അല്ലേ
0: എന്ന് പറയാം. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഡേവിഡ് തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരു യാത്രാമൊഴി എന്നൊരു ഓഡിയോ സന്ദേശം വാട്സാപ്പ് ചെയ്തിരുന്നു.
1: യാത്രാമൊഴിയോ?
0: അതെ, അതായിരുന്നു അതിന്റെ ടൈറ്റിൽ.
1: എന്തായിരുന്നു അതിൽ ഡേവിഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്?
0: ഡേവിഡിന്റെ മറ്റു പോഡ്കാസ്റ്റുകളെ പോലെ തന്നെ സാഹിത്യം നിറഞ്ഞു കവിഞ്ഞ ഒരു ഓഡിയോ. ജീവിതത്തെ കുറിച്ച് ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച്. വേണമെങ്കിൽ അതിലൊരു വിരക്തി കണ്ടെത്താമെന്ന് മാത്രം.
1: ഡേവിഡ് പോഡ്കാസ്റ്റുകൾ ചെയ്യുമായിരുന്നു
0: നല്ലവണ്ണം. FM സ്റ്റുഡിയോയിലെ RJ പണിക്കൊപ്പം സ്വന്തം പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോം ഡേവിഡ് ഉണ്ടാക്കിയെടുത്തിരുന്നു. മലയാളത്തിലെ സാഹിത്യകൃതികളെ പരിചയപ്പെടുത്തുന്ന ബുക്ക് റിവ്യൂകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു പോഡ്കാസ്റ്റ്. നല്ല ലിസണേഴ്സും അതിന് ലഭിച്ചിരുന്നു.
1: സാഹിത്യത്തിലൊക്കെ ആളുകൾക്ക് താല്പര്യമുണ്ടോ ഇപ്പോഴും
0: എന്ന് വേണം കരുതാൻ. ബാംഗ്ലൂരിൽ നടക്കുന്ന ലിറ്റററി ഫെസ്റ്റിവലിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഡേവിഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു.
1: ആ ഓഡിയോ അന്നയുടെ കയ്യിലുണ്ടോ?
0: പോഡ്കാസ്റ്റുകളോ?
1: അല്ല, ഡേവിഡിന്റെ ലാസ്റ്റ് ഓഡിയോ യാത്രാമൊഴി.
0: കാണണം, ഞാനത് ഷെയർ ചെയ്യാം.
1: അപ്പോ അതാണ് ചിത്രയും ഡേവിഡ് ആരോഗ്യസ്വാമിയും തമ്മിലുള്ള ബന്ധം. ഡേവിഡ് മരിച്ചതിന് ശേഷം ചിത്ര നാട്ടിലേക്ക് തിരിച്ചുപോയി അല്ലേ?
0: അതെ, ബാംഗ്ലൂർ അത്രയധികം അവളെ അലോസരപ്പെടുത്തി. ഓരോ സ്പോട്ടും ഡേവിഡിന്റെ ഓർമ്മകൾ നിറഞ്ഞതായിരുന്നു. നാട്ടിലേക്ക് പോവാൻ ഉപദേശിച്ചത് ഞാനായിരുന്നു. 2 വർഷത്തിന് ശേഷം പിന്നീട് ഇപ്പോഴാ ചിത്ര വീണ്ടും ബാംഗ്ലൂരിലേക്ക് എത്തുന്നത്. ഇനി പറയൂ, ഡേവിഡിന്റെ മരണം എങ്ങനെ മേഘയുടെ തിരോധാനവുമായി ബന്ധപ്പെടും?
1: എനിക്കറിയില്ല, പക്ഷേ കാര്യങ്ങൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 15-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ചിദംബരം ജിജിൻ അതിയന്നൂർ, റിസപ്ഷനിസ്റ്റ് സുനിത ടി എസ്, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 16-ാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: സെൻസസ് നമ്മുടെ വികസനം, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കാവൽ എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയത്. വരികൾ ഹരിനാരായണൻ, സംഗീതം രഞ്ജിൻ രാജ്.

കൈതപ്രം വരികൾ എഴുതി മോഹൻ സിതാര ഈണം പകർന്ന ജ്യോത്സ്നയും വിധു പ്രതാപും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം നമ്മൾ.

0: മുദ്രാ വായ്പ ആർക്കൊക്കെ ലഭിക്കും? കോർപ്പറേറ്റ് ഇതര കാർഷികേതര മേഖലയിലെ വരുമാനം നേടുന്ന ഏത് സൂക്ഷ്മ ചെറുകിട സ്ഥാപനങ്ങൾക്കും അപേക്ഷിക്കാം. പച്ചക്കറിക്കടകൾ, ടാക്സി ഡ്രൈവർമാർ, ബ്യൂട്ടി പാർലറുകൾ, തയ്യൽ യൂണിറ്റുകൾ, ചെറുകിട നിർമ്മാണ യൂണിറ്റുകൾ, ഡയറി പൗൾട്രി പോലുള്ള കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടും. വരുമാനം നേടുന്ന ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രി മുദ്രാ യോജന നിങ്ങൾക്കുള്ളതാണ്.
1: ആഗതൻ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷാൽ പാടിയ ഗാനം കേൾക്കാൻ. വരികൾ കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

0: ആകാശവാണി കൂട്ടുകാരി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ കൂട്ടുകാരിയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സാമൂഹ്യ പ്രവർത്തകയായ ശാന്ത ജോസ് ആണ്. തിരുവനന്തപുരം റീജിയണൽ കാൻസർ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആശ്രയ സന്നദ്ധ സംഘടനയുടെ സ്ഥാപകയും പ്രസിഡന്റുമാണ് ശാന്ത ജോസ്. രോഗികൾക്ക് സാമ്പത്തികവും വൈകാരികവുമായ പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1996 ശാന്ത ജോസ് ഈ സംഘടനയ്ക്ക് തുടക്കമിടുന്നത്. പിന്നീട് ഭക്ഷണ വിതരണം, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിലേക്ക് സംഘടനയുടെ പ്രവർത്തനം വ്യാപിച്ചു. ശാന്ത ജോസിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി 2021 സംസ്ഥാന സർക്കാരിന്റെ വനിതാരത്ന പുരസ്കാരവും ലഭിച്ചു. സംഘടന സ്ഥാപിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് ശാന്ത ജോസ്. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് സിവിൽ ജിഹാൻ.
1: നമസ്കാരം മാഡം.
2: നമസ്കാരം.
1: ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ടായ സാഹചര്യം?
2: എന്റെ ഹസ്ബൻഡിന്റെ അനിയന് ക്യാൻസർ വന്ന് വളരെ ചെറുപ്പമായിരുന്നു. ട്രീറ്റ്മെന്റിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ RCC പോയതിനുമുമ്പ് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിൽ പോവുകയും അവിടെ രോഗികളെ സന്ദർശിക്കുകയും ഞങ്ങള് ലൂർദ് മെൻസ് അസോസിയേഷനിൽ നിന്ന് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ പൈസകളൊക്കെ കൊടുക്കാൻ പോകുമായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് അനിയനുമായിട്ട് വിസിറ്റ് ചെയ്യാൻ വന്നപ്പം ഞാൻ കണ്ട കാഴ്ച വളരെ വളരെ ദൂരെ നിന്ന് കണ്ണൂരിന്ന് തലശ്ശേരിയിൽ നിന്ന് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് 4 ട്രെയിനിൽ വന്ന് തറയെ കിടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർ വെള്ളം കുടിക്കാനായിട്ട് സൗകര്യമില്ല, ബാത്റൂമിൽ പോകാനായിട്ട് സൗകര്യങ്ങളില്ലായി വരുന്നേ ഉള്ളായിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ വളരെ വിഷമിച്ചുള്ള ഒരു കണ്ടീഷനാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ബൈസ്റ്റാൻഡേഴ്സ് സുഖമൊക്കെ വിഷമിക്കുന്നത് കണ്ടപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്നെനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സും മേരി മാത്യു ഒരു പുഷ്പ ആൻഡ്രൂസുമായിട്ട് ചേർന്ന് അവരോട് ചോദിച്ചു നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ്. അപ്പം അവരെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നത്തെ ഡയറക്ടർ ഡോക്ടർ നായർ സാറിനെയും ചീഫ് നഴ്സിംഗ് സൂപ്രണ്ടും സിസ്റ്റർ വിജയം പോയി കണ്ടു. അപ്പം ലൂർദ് മെൻസ് അസോസിയേഷനിൽ ഞങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നപ്പം ഡോക്ടർ പോൾ സെബാസ്റ്റ്യൻ സർജറി പ്രൊഫസറായിരുന്നു. ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ ടാറ്റായിലെ പോലെ എന്തെങ്കിലും ഇവരെ സഹായിക്കാൻ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ചോദിച്ചപ്പം ഞങ്ങൾ ഓർത്തു അന്നത്തെ 10-32 മുമ്പുള്ള കാര്യമാണ്. നമ്മളൊരു സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ വീട്ടുകാരോട് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് തോന്നി. അന്നൊക്കെ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ മോശം ആയിട്ട് പെണ്ണുങ്ങൾ ഇറങ്ങി നടക്കണം അങ്ങനെ ഒരു വിചാരമായിരുന്നു. അപ്പം ഞങ്ങൾ തിരിച്ചുപോയി. പക്ഷെ സ്വന്തം ആവശ്യം വന്നപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ 3 പേരോട് വന്ന് ഡോക്ടർ കണ്ടു. സിസ്റ്ററെയും കണ്ടപ്പോൾ നിങ്ങൾ കുറച്ച് പേരുണ്ടെങ്കിൽ നമുക്ക് നടത്തരാം എന്ന് പറഞ്ഞ് ആദ്യം ഞങ്ങളൊരു 3 വന്നെങ്കിലും പിന്നെ അടുത്ത മീറ്റിംഗിൽ തന്നെ 33 പിന്നെ അടുത്ത മീറ്റിംഗ് വന്ന് 58 പിന്നെ ഞങ്ങളുടെ ആൾ കൂടാൻ തുടങ്ങി. പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവരുടെ മാനസികവും ശാരീരികവും അക്കൂടത്തിന് സാമ്പത്തികവുമായിട്ടുള്ള പ്രയാസങ്ങൾ ഞങ്ങൾ ഒത്തിരി കാണാനിടയായി.
1: ഇതൊന്നും ആ കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികളുണ്ടല്ലോ, ഫിനാൻഷ്യലി ആണെങ്കിലും പൈസ
2: വളരെ ഒരു സഹായവും ഒരു സ്ഥലത്തുനിന്നും എത്താന്ന്. അങ്ങനെ വോളണ്ടിയർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പോലും ഒരിടത്തും ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ തുടങ്ങിയപ്പോൾ എല്ലാവരും ചോദിച്ചിട്ട് കടലിൽ കൊണ്ട് കല്ലിടുന്ന പോലെയേ ഉള്ളൂ. ക്യാൻസർ വാർഡിൽ കൊണ്ടുപോയി രോഗികളെ സഹായിക്കാൻ പോയാൽ എങ്ങും എത്തൂല, ജീവൻ രക്ഷപ്പെടുന്ന പ്രശ്നവുമില്ല. അതിലും ഭീകരമായിട്ട് എനിക്ക് തോന്നിയത് മുഴുവൻ ആ കാഴ്ച ആളുകൾ നമ്മളെ സഹായിക്കാൻ വരാൻ തന്നെ മടിക്കുന്നതെന്ന് വെച്ചാൽ ഈ വ്രണങ്ങളൊക്കെ പൊട്ടി ഒലിച്ച് പുഴുക്കൾ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അന്ന് സിസ്റ്റേഴ്സൊക്കെ പുഴുക്കൾ എടുക്കാൻ ടെർമിനൽ ഒഴിച്ചൊക്കെ പുറത്തേക്ക് ചാടിക്കുമ്പോൾ ഭയങ്കര നാറ്റമായിരിക്കും അടുത്ത്. അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ആർക്കും അടുത്തു വരാൻ നമുക്ക്

0: തോന്നൂല, കയ്യും കവിളും ഒക്കെ വീർത്തും ഒക്കെ
1: വേദന കൊണ്ട് അലറി
0: വേദന
1: കരയുന്നു.
0: കൊണ്ട് കരച്ചില്. അപ്പൊ അങ്ങനത്തെ ഒരു സീൻ കാണുമ്പോൾ ആളുകൾക്കൊക്കെ ഒത്തിരി മടിയായിരുന്നു ക്യാൻസർ വാർഡിലോട്ട് കയറാനായിട്ട്. ഇപ്പോഴത്തെ സാഹചര്യം വളരെ വ്യത്യാസപ്പെട്ടു. മോഡേൺ സൗകര്യങ്ങളും നേരത്തെ ഉള്ള പ്രിക്കോഷൻസ് എടുക്കലും ഏർലി ഡിറ്റക്ഷൻസും ക്യാൻസർ അവയർനെസ് ക്ലാസ്സസ് ഒക്കെ ഇപ്പൊ റെഗുലർ ആയിട്ട് എല്ലായിടത്തും നടത്തി നടത്തി ക്യാൻസറിനെ പറ്റിയുള്ള മിഥ്യ മാറി. ഇന്ന് അവിടെ ചെന്നാൽ ഒരു നോർമൽ ഹോസ്പിറ്റലിൽ പോണ പോലെ തന്നെ അവിടെ രോഗികളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഞങ്ങളിത് തുടങ്ങിയത്. ആദ്യത്തെ നിന്ന് നല്ല വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് അവരെ ആശ്വസിപ്പിച്ച് പോരാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെങ്കിലും അവിടെ അതുകൊണ്ട് ഒരു പ്രയോജനമില്ലാന്ന് മനസ്സിലായി. അവിടെ കുറച്ച് സാമ്പത്തികവും കൂടെ വേണം. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെപ്പറ്റി ഒരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു. തൊഴിലൊന്നുമില്ലാതെ ചെത്തി നിൽക്കാൻ വന്ന സ്ത്രീകളാണ്, ഇവർക്ക് ക്ലബിൽ പോയി ചീട്ട് കളിച്ചുകൂടെ, നിങ്ങൾ മതം മാറ്റാൻ വന്നോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ ഞങ്ങളെപ്പറ്റി ഉണ്ടായിരുന്നു. ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ 3 പ്രാവശ്യം ഇത് നിന്നുപോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പം വിചാരിക്കാത്ത വിധത്തിൽ അത് തടസ്സങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ തുടങ്ങി. എല്ലാവരുടെ സപ്പോർട്ടും ഞാൻ കിട്ടാൻ തുടങ്ങി.
1: തുടക്കകാലത്ത് ഇതിന്റെ പ്രവർത്തനം ഏത് രീതിയിലായിരുന്നു?
0: ആദ്യം ഞങ്ങൾ രോഗികളെ ഗൈഡ് ചെയ്യായിരുന്നു. ഈ ഹോസ്പിറ്റൽ ലിഫ്റ്റ് എവിടെയാ, മറ്റേ കീമോതെറപ്പി എവിടെയാ, റേഡിയേഷൻ എവിടെയാന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനുശേഷം ഞങ്ങൾ അത് നിർത്തിയിട്ട് പേഷ്യൻസിന്റെ അടുത്ത് കീമോതെറപ്പി വാർഡിലെ സിസ്റ്റർ, അന്നത്തെ മോഡസ്റ്റ സിസ്റ്റർ പറഞ്ഞു അവർക്ക് ഛർദിക്കുമ്പോൾ ഇതിൽ കഞ്ഞിവെള്ളം കൊടുക്കാൻ. ഇന്നും അന്നും ഒരു കഞ്ഞിവെള്ളത്തിന്റെ വില നിസ്സാരമല്ല എന്ന് നമുക്കറിയാൻ പറ്റിയത് അതിനുശേഷമാണ്. ലോകത്തിലെ ഏറ്റവും പ്രയോജനമുള്ള മരുന്ന് എന്ന് പറഞ്ഞാൽ വയറിനസോ ഛർദിയൊക്കെ വന്നാൽ ഞങ്ങളുടെ അറിവിൽ കഞ്ഞിവെള്ളം ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ള ആണ്. എന്നുവെച്ചാൽ കുടിക്കാൻ ഇവർ മടിക്കുന്ന കാലമായിരുന്നു കീമോതെറപ്പി. ഛർദിച്ച് ഛർദിച്ച് അവസാനം അവരവിടെ ഛർദിച്ചങ്ങ് ഇട്ട് കിടക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ കഞ്ഞിവെള്ളം ഒപ്പിട്ട് കാൻറ്റീനിൽ നിന്ന് പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റില്ല, ഇത്തിരി ഉപ്പിട്ട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞ് സിസ്റ്റർ പറഞ്ഞ് ഞങ്ങൾ കൊണ്ടു കൊടുക്കും. അവിടെ ചെന്ന് തീരുമ്പോൾ കഞ്ഞിവെള്ളം കുടിക്കൂലായിരുന്നു. അപ്പൊ ഞങ്ങൾ പറയാം അങ്ങനെയല്ല, നിങ്ങൾ കഞ്ഞിവെള്ളം കുടിച്ചാൽ ഛർദിക്കാതിരിക്കും, ക്ഷീണം മാറും. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും പഠിപ്പിച്ചതോടെ അവരിപ്പോ അവസാനമാകുമ്പോഴത്തേക്ക് 10 മണിയെന്ന് അടിച്ചാൽ ഞങ്ങൾക്ക് കഞ്ഞിവെള്ളം കിട്ടില്ല എന്നുള്ള പരാതിയായിട്ട് വരും. അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് മാറി. ഇപ്പൊ ഞങ്ങൾക്ക് കീമോതെറപ്പി വാർഡിലും അവിടെ ഈവൻ ബൈസ്റ്റാൻഡേഴ്സ് തന്നെ വലഞ്ഞു നിൽക്കുകയായിരിക്കും, അവർക്ക് മാറാൻ പറ്റും. അപ്പൊ അവരും ക്ഷീണിച്ച് തളരുന്നവരായി, കൂടെ നിൽക്കുന്നവർ അതിലും ടയേർഡായിട്ട് വരുന്നു. അപ്പൊ അവർക്ക് ഞങ്ങളുടെ കാന്റീനിൽ നിന്ന് ഞങ്ങൾ ഓരോ ഗ്രൂപ്പ് 6-7 പേര് കാന്റീനിൽ നിന്ന് കഞ്ഞിവെള്ളം വലിയ ട്രോളിയിലാക്കി തൂക്കിനകത്താക്കി കൊണ്ടുവന്ന് ഉന്തിക്കൊണ്ടുവന്ന് ഈ കീമോതെറപ്പി വാർഡിലും പുറത്ത് നിൽക്കുന്ന അത്യാവശ്യക്കാർക്കും സ്ട്രെച്ചറിൽ കിടക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ്സിൽ കൂടുതൽ കൊടുക്കൂല, ചിലപ്പോൾ പിന്നെയും പിന്നെയും വരും കുപ്പിക്ക് തികയില്ല. അപ്പൊ ഒരു 700 ഗ്ലാസ് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇപ്പൊ കഞ്ഞിവെള്ളം തികയില്ല. ആ സ്ഥിതിയാണ്. ഉപ്പിട്ട കഞ്ഞിവെള്ളത്തിന് ആളുകളുടെ ഡിമാൻഡ്. അത്രയ്ക്ക് നിസ്സാരമായിട്ടുള്ള കഞ്ഞിവെള്ളത്തിന്റെ വില അറിയണമെങ്കിൽ RCCയിലോട്ട് വരണം. അങ്ങനെ ഒരു ഗ്രൂപ്പായി. പിന്നെ സാവകാശമായപ്പോഴത്തേക്ക് ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചു, ഒരു പയ്യന് 18 വയസ്സേ ഉള്ളൂ, അവന്റെ കാല് ബിരിയാണിയൊക്കെ വിളപ്പിക്കൊണ്ടാണ് തിന്നത്. അപ്പൊ അവന്റെ കാലും പെട്ടെന്ന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു, അത് മുറിച്ച് കളയാൻ പറഞ്ഞപ്പോൾ അവൻ ഓടിക്കളഞ്ഞു. പക്ഷേ ഒരു വർഷത്തിനവൻ്റെ അവൻ്റെ കാല് ഒരുപാട് വലുതായി വണ്ണമൊക്കെ വെച്ച് അവന് തീരെ വയ്യാതായപ്പോൾ തിരിച്ചു വന്ന് ബുദ്ധി ഭയങ്കര വേദനയായപ്പോഴത്തേക്ക് അത് മുറിച്ച് കളഞ്ഞിട്ട് പകരം കാല് വെച്ച അവന് സുഖമായിട്ട് നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് വളരെ പാവപ്പെട്ട് അത് വന്ന ഡോക്ടറെ ഞങ്ങൾ വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? അന്നത്തെ കാലത്ത് 18,000 രൂപയാണ് ടോട്ടലായിട്ട് വരുന്നത്. ഓരോ കീമോതെറപ്പിക്കും 3 രൂപ വേണം, നിങ്ങൾക്കൊന്ന് സംഘടിച്ചു തരാൻ പറ്റും. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി 18 വയസ്സുള്ള പയ്യനാണ്. അപ്പം ഞങ്ങൾ ഓരോ ഫ്രണ്ട്സിനോടും നെയ്ബേഴ്സും വീട്ടിൽ നിന്ന് അയലോക്കുന്നതുമായിട്ട് ഓരോ കീമോ വരുമ്പം ഞങ്ങൾ ചോദിക്കും. ചോദിക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും കൊണ്ടുവരുമ്പോൾ ഡോക്ടർ പറയും ഞങ്ങൾ ആ പൈസ കൊണ്ട് അടയ്ക്കും. അങ്ങനെ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഞാനകത്തെ കടന്നു പോകുമ്പോൾ ഒരു ടീഷർട്ട് ഇട്ടൊരു പയ്യൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു, നല്ല സ്മാർട്ടായിരിക്കുന്നു. ഞാൻ കണിച്ചിരിക്കുന്നല്ലോ നോക്കിയപ്പോൾ നോഫൽ എന്ന പയ്യൻ്റെ പേര്. ആർട്ടിഫിഷ്യൽ ലെഗ്സ് ഒക്കെ വെച്ച് നല്ല മിടുക്കനായിട്ട് വന്ന് അവിടെ നിൽക്കുന്നു. നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്ര വ്യത്യാസം വന്നു. അതോടെ ഞങ്ങൾക്ക് മനസ്സിലായി സാമ്പത്തികത്തിന് വളരെ ഇതുണ്ട്. പിന്നെ ഓരോരുത്തരും എൻ്റെ ഉമ്മയ്ക്ക് സുഖമില്ല, തീരെ ഒന്ന് സഹായിക്കാമെന്ന് കൊച്ചു പിള്ളേർ, കൊച്ചുമകനൊക്കെയാണ് വന്ന് എൻ്റെ ഉമ്മയ്ക്ക് പൈസ വേണം, തീരെ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ കൊണ്ട് അടയ്ക്കും. അങ്ങനെ ഞങ്ങൾ പിരിച്ച് പിരിച്ച് പിരിച്ച് കൊച്ചു കൊച്ചു കൊച്ചായിട്ട് ചോദിക്കും. അങ്ങനെ ഞങ്ങളുടെ അസോസിയേഷനൊരു രൂപഭാവം മാറ്റം വന്നു. ഇപ്പം 550 പേരുണ്ട് ഞങ്ങളുടെ കൂടെ വോളണ്ടിയേഴ്സിൽ. ഞങ്ങളത് വളർന്ന് പല പല ഭാഗങ്ങളിലോട്ട് വളർന്നു 31 വർഷം കൊണ്ട്. ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്കായി. ഞങ്ങളെ ഹോസ്പിറ്റലിലുള്ളവരും പുറത്തുള്ളവരും പൊതുജനത്തിൽ നിന്നും സ്റ്റാഫും എല്ലാം ഞങ്ങൾക്ക് ഒരു അംഗീകാരം സപ്പോർട്ട് തന്നു.
1: ഇപ്പൊ ഏതാണ്ട് 550 അംഗങ്ങളുണ്ട് ഈ സംഘടനയിൽ എന്ന് പറഞ്ഞല്ലോ. ഇവരുടെയൊക്കെ സേവനം എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത്?
0: മാസത്തിൽ ഒരു ദിവസം വരണ ഒരാളായിരിക്കും അയച്ച്. മാസത്തിൽ ഒരു സിന്നെ ഫസ്റ്റ് ഫ്രൈഡേ അല്ലെ ഫസ്റ്റ് മൺഡേ ഞാൻ വരാം, എന്റെ 2-3 മണിക്കൂർ ഇതിനായിട്ട് ചെലവാക്കാം. അപ്പൊ അങ്ങനെ പറയുമ്പോ ഞങ്ങളത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, മൺഡേ ഗ്രൂപ്പ്, ട്യൂസ്ഡേ

0: ഗ്രൂപ്പ് സെൻട്രൽ അങ്ങനെ അതിലെല്ലാം ഈ രണ്ട് കോർഡിനേറ്റേഴ്സിനെ വയ്ക്കും. അപ്പൊ അവരായിരിക്കും അന്നത്തെ വരുന്ന ആളുകളെ ലിസ്റ്റ്
1: എല്ലാം തയ്യാറാക്കി
0: ചോദിക്കുന്നത്. അഥവാ അവർ വന്നില്ലെങ്കിൽ പകരം ആരെങ്കിലും വരാനായിട്ട് നോക്കുമല്ലേ, അവർ തന്നെ ഇങ്ങ് വരും. അപ്പൊ അങ്ങനെയാകുമ്പോ ഈ കഞ്ഞോളം എടുത്ത് തൂക്കിനകത്താക്കി കൊണ്ടു കൊടുക്കുക, ഒറ്റയ്ക്ക് വലിയ വിഷമം. അപ്പൊ അങ്ങനെ കൊണ്ടു കൊടുക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. പിന്നെ ഞങ്ങള് പീഡിയാട്രിക്സ് വാർഡിൽ പോവാൻ, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഭയങ്കര, ആര് വന്നാലും കുട്ടികളുടെ കാഴ്ച കണ്ടാൽ ഭയങ്കര സങ്കടം വരും. അവർ ഈ കുഞ്ഞു പ്രായത്തിൽ അവരുടെ ബോൺമാരം എടുക്കാനൊക്കെ എടുത്തോണ്ട് പോകുമ്പോ ഈ മുതുക്കില് സൂചിയെ കൊച്ചു കമത്തി കിടക്കുന്ന ഒരു രണ്ട് ബോൺമാരം എടുക്കണെ. അപ്പൊ അങ്ങനെ കൊണ്ട് കൊച്ചുങ്ങളെ വരുമ്പോ അമ്മമാര് നോക്കിയിരിക്കുകയും അവരുടെ ഫൈനാൻഷ്യലായിട്ട് ജോലികളെല്ലാം പോകും. അച്ഛനും അമ്മയും ജോലി അവിടെ നിൽക്കേണ്ടി വരും. അച്ഛൻ പുറത്തിരിക്കും, അമ്മ കുട്ടിയുടെ കൂടെ അകത്തിരിക്കും. അങ്ങനെ പോയപ്പോ ഞങ്ങൾ അവരുടെ കൂടെ കളിക്കും, കഥ പറയും. അവർക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ പറഞ്ഞ അമ്മമാർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ട്, സ്വീറ്റ്സോ ടോയ്സ് പുസ്തകങ്ങളൊക്കെ കൊണ്ട് കൊടുക്കും. കളി കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ബുക്ക് കൊടുത്താൽ കീമോതെറപ്പി ചെയ്യുമ്പോൾ ഏത് കൊച്ചും ചിലപ്പം അതിനകത്ത് കഥാപാത്രം പറഞ്ഞ ഉടനെ ചിരിക്കും. അത്ര സന്തോഷമായിട്ട് ഞങ്ങൾ കളിപ്പിക്കും. അപ്പൊ ഇതിനിടയ്ക്കെല്ലാം നമ്മൾ അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസും അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞോണ്ടിരിക്കും. വെറുതെ പോകുമല്ല. അവരുടെ കഥ നമ്മൾ പറഞ്ഞു കഴിയുമ്പം ആദ്യം ഒന്നും പറയില്ല, നമ്മൾ എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്, ഇതാരാ എന്നൊക്കെയുള്ളൊരു. പക്ഷെ നമ്മളിലൊരു വിശ്വാസം വന്നു കഴിയുമ്പോൾ അവരുടെ കുറെ കഴിയുമ്പോൾ അവരുടെ കണ്ണിന്നിങ്ങനെ പൊട്ടി ഒലിച്ച് വരുമ്പോഴാണ് നമുക്ക് ആ കണ്ണുനീർ കാണുമ്പോൾ നമുക്ക് റിയൽ അവരുടെ ഉള്ളിനകത്തുള്ള എന്തെല്ലാം വിഷമമാണെന്ന്. ലോങ് ടൈം ട്രീറ്റ്മെന്റ് ആണല്ലോ,
1: അതുപോലെ ഒരുപാട് തെറ്റിദ്ധാരണകളും ഉണ്ടല്ലോ ഇതിൽ ഈ രോഗത്തെ സംബന്ധിച്ച്.
0: അതുണ്ട്. അതുപോലെ ബ്രസ്റ്റ് അക്രമം ഇപ്പൊ ആദ്യകാലങ്ങളിലൊക്കെ ഭയങ്കര സംശയമായിരുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോവുകയോ പിന്നെ എങ്ങനെ പുറത്തേക്ക് ഞാൻ വരും, എന്നെ മുടി പോയി കഴിയുമ്പോൾ ഞാൻ എങ്ങനെ ആളുകളെ ഫേസ് ചെയ്യും, അങ്ങനെയൊക്കെ കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു. ആ ഒരു സ്റ്റേജ് നമ്മൾ അവരുമായിട്ട് ഡീൽ ചെയ്ത് അങ്ങനെയല്ല, പകരുമില്ല. അങ്ങനെ ആദ്യകാലങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. മരുമക്കള് അമ്മായിമാരെ പുറത്തുകൊണ്ട് കിടത്തുക, അവര് കൊടുത്ത പാത്രത്തിൽ കഴിപ്പിക്കാതിരിക്കുക. അങ്ങനെ എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. പലരും വന്ന് അവരെ വേറെ സെപ്പറേറ്റ് ആയിട്ട് താമസിപ്പിക്കുക, കൊച്ചുകുട്ടികളെ അടുത്ത് പോകാൻ അനുവദിക്കുകയല്ല.
1: അങ്ങനത്തെ
0: അങ്ങനെ ഒരുപാട് മിഥ്യാധാരണകളുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഈ ക്യാൻസർ ഡിറ്റക്ഷൻ ഏർലി അവയർനെസ് ടോക്സ് ഡോക്ടേഴ്സിനെയും കൊണ്ടുപോയി കടപ്പുറം തുടങ്ങി സാധാരണ ഉള്ള സ്ഥലങ്ങളും ടെക്നോ പാർക്ക് തുടങ്ങി എല്ലാ സ്ഥലത്തും നമ്മൾ ഡോക്ടേഴ്സിനെയും കൂടെ സ്ലൈഡ്സുമായിട്ട് പോയി ക്ലാസ് എടുപ്പിക്കാനൊക്കെ പോയി. അപ്പൊ അതിൽ കൂടെ അവർക്ക് കുറച്ചുകൂടെ അറിവ് പറഞ്ഞു കൊടുക്കാനും എന്തൊക്കെ ചെയ്താലാണ് ഇതുകൊണ്ടുള്ള ദോഷം വരുന്നത്, ഏത് ഫുഡാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഞങ്ങൾക്കൊരു ടീമുണ്ട്. പിന്നെ ഇതുപോലെ ലേഡീസിന് നേരത്തെ പാപ് സ്മിയർ ഒക്കെ എടുക്കാനും ബ്രസ്റ്റ് ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ട് അവിടെ ആർസിസിൽ ട്യൂസ്ഡേസ് ആൻഡ് തേഴ്സ്ഡേസ് ആണ് ഫ്രീ ക്ലിനിക്കുണ്ട്. അല്ലാത്തപ്പം ഇവരിങ്ങനെ ആക്ടിവിറ്റീസിന് ഡോക്ടേഴ്സ് പോവും, ടെക്നീഷ്യൻ, ആ ഒരു ടീം. അതിന് കുറച്ച് പൈസ ആവും, പാവപ്പെട്ട ഏരിയയിലൊക്കെ ഞങ്ങൾ കൊടുക്കും. അപ്പൊ ഒരു ക്യാമ്പ് കുറച്ച് ഡോക്ടേഴ്സുമായിട്ട് പോയിട്ട് അവിടെ ചെന്ന് നോക്കി കണ്ടുപിടിച്ച് അതിൽ പാവപ്പെട്ടവരായിട്ടുള്ളവരെ ഞങ്ങൾ കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് പൈസ അവരെ ട്രീറ്റ് ചെയ്ത് രക്ഷപ്പെടുത്താനായിട്ട് തീരെ പാവപ്പെട്ടവരാണ്. അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റി ഓൺകോളജിൽ പോകുന്ന ഒരു ഗ്രൂപ്പുണ്ട്. കൂടാതെ പാലിയേറ്റീവ് തുടങ്ങി. പാലിയേറ്റീവ് തുടങ്ങിയപ്പോഴത്തേക്ക് പേഷ്യൻസ് ഒത്തിരി അവരുടെ എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞ് വീട്ടിലെ സർവ്വ സോഴ്സും കഴിഞ്ഞ് അഡ്മിറ്റ് ചെയ്യുന്നവരായിരുന്നു. അപ്പൊ അവർക്ക് അവസാനമാകുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മാനസികമായിട്ട് കുട്ടികളെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അവരുടെ വീട് തന്നിട്ടില്ല, വീട് ജപ്തി വന്ന് പോകുന്നു, കീറിക്കിടക്കാൻ ചെല്ലും ഇടവില്ല. അങ്ങനെ ഭയങ്കര പ്രയാസങ്ങൾ ഉള്ള ഒരു സ്റ്റേജിലോട്ട് വന്നൊരു ധാരാളം പേരുണ്ട്. അപ്പൊ അവരോട് നമ്മൾ സംസാരിക്കുകയും അവർക്ക് ഇഷ്ടമുള്ള ചിലപ്പോൾ നല്ല ഭക്ഷണം വേണമെന്ന് പറയും, മീൻ വറുത്തത് വേണം അല്ലെങ്കിൽ ഒരു കേക്ക് വേണം, അങ്ങനെയൊക്കെ അവർ പറഞ്ഞാൽ നമ്മൾ ഡോക്ടറോട് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് അവർക്ക് കൊടുക്കും. പിന്നെ അവർക്ക് ഇറക്കാൻ ഭക്ഷണം പ്രയാസമാണെങ്കിൽ ഹെൽത്ത് മിക്സ് ഉണ്ടല്ലോ വാങ്ങി നവധാന്യം, അത് മേടിച്ച് പൊടിച്ച് അതെടുത്ത് പഞ്ചസാരയും പാലും കൂടെ ചേർത്ത് ഞങ്ങൾ കുറുക്കി കൊടുക്കുന്ന അങ്ങനെ ഒരു ടീമുണ്ടായി. അപ്പൊ അവര് ബെഡ് സൈഡിൽ കൊണ്ടുപോയി നേസൽ ഫീഡിംഗ് ഉള്ളവർക്ക് ഒഴിച്ചു കൊടുക്കുകയും ഗ്ലാസ്സിൽ കുടിക്കാവുന്നവർ ഗ്ലാസ്സിൽ കൊടുക്കുകയൊക്കെ ചെയ്യും. കൂടാതെ അവരോട് സംസാരിക്കുമ്പം അവരില് ഇന്ന് പോകും നാളെ പോകും എന്ന് പറഞ്ഞ് കിടക്കുന്ന പേഷ്യന്റ് ഉണ്ട്. ആ സമയത്ത് അങ്ങനെ ഒരു എനിക്കൊരു ഓർമ്മ വരുന്നൊരു വിജയൻ എന്ന് പറഞ്ഞൊരു പഴയ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ മനുഷ്യൻ മരിക്കൻ വല്ലവന്മാര് ചോദിച്ചു, വീട്ടുകാർ ആരും അന്വേഷിക്കുകയില്ല. ഒരു കുട്ടിയുണ്ട്, അവരുടെ ജീവിതമാർഗ്ഗം ഒരു പെട്ടിക്കടയായിരുന്നു, അതങ്ങ് ഇല്ലാതായി. അവസാനം തിരിച്ചു പോകാനും സ്ഥലമില്ല, അങ്ങനെ വളരെ വിഷമിച്ചപ്പം അപ്പൊ അങ്ങനെ തളന്ന് ആ ഒരു സ്റ്റേജിലോട്ട് കിടക്കുക. അപ്പൊ ഞാൻ അവിടെ ബെഡ് സൈഡിൽ ചെന്ന് ഞങ്ങളിങ്ങനെ ഓരോരുത്തരും സംസാരിക്കും. അപ്പൊ ചോദിച്ചു എന്തായിരുന്നു ചോദിച്ചു, കുക്കായിരുന്നു ചാലയിലെ ഏതോ ഒരു ഹോട്ടലിലെന്ന്. അപ്പൊ ഞാൻ ബിരിയാണി വെക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു. അറിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മനെ എങ്ങനെയാ ബിരിയാണി വെക്കണേ, ഞങ്ങളെയൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരാമോ. ഇത് പറഞ്ഞതും ആ ആള് പതുക്കെ പതുക്കെ പതുക്കെ അങ്ങ് എഴുന്നേക്കാൻ തുടങ്ങി. എഴുന്നേറ്റ ഉടനെ ഞങ്ങൾക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ്, വളരെ പോസിറ്റീവായിട്ട് മറുപടി പറയാൻ തുടങ്ങി. ആ സമയത്ത് അയാളൊരു ആശ പഴയ കാര്യമൊക്കെ പറഞ്ഞപ്പം. അപ്പൊ അങ്ങനെ നമ്മുടെ സംസാരം അവരെ ഒന്ന് സംസാരിക്കുക, ഒന്ന് ചിരിക്കുക, അവരൊന്ന് തല

0: കൊടുക്കുക, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുക. അപ്പൊ നമ്മൾ അവിടെ ഇരിക്കുമ്പോ തന്നെ ഉണ്ടല്ലോ അവർക്ക് ഒത്തിരി ആശ്വാസം കിട്ടും. പിന്നെ അങ്ങനെ വന്നപ്പം ഒരിക്കൽ ഞാൻ പുറത്തുകൂടെ പോയി വരികയായിരുന്നു. വളരെ ചില കോയിൻസിഡൻസസ് ഞങ്ങൾ വലുതായതിന്റെ ബാക്കിൽ പറയാം. അപ്പൊ വരുമ്പോ ഞങ്ങൾ ഫ്രണ്ട്സ് ആ സമയത്ത് ഡോക്ടർ അറിയിച്ചില്ല, അവിടുന്ന് ഒരു ഫോൺ വരുന്നു RCC എന്ന്, ശാന്ത ആന്റി ഞാനൊരു മണ്ഡലത്തിൽ പഴയ ഒരു പേഷ്യന്റ് മരിക്കാറായപ്പം അവരുടെ മോളുടെ കല്യാണം ആകുകയാണ്, ഉറപ്പിച്ചു, ഒരു നിവൃത്തിയില്ല, ഞാൻ പോണേക്ക് മോൾ മരിച്ചു പോയാൽ അവളെ നടത്താൻ ആരുമില്ല എന്ന് സങ്കടം പറഞ്ഞപ്പോ സാരയില്ല ഞാൻ എന്തെങ്കിലും നോക്കാം, ഭർത്താവാ മരിക്കാൻ കിടക്കണേ, ഞാൻ നോക്കാം, നിങ്ങൾ വിഷമിക്കാതെ നമുക്കതൊക്കെ നോക്കിക്കോളാം, നമ്മൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വെച്ച്. അപ്പൊ ഭർത്താവ് മരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോ കല്യാണം ഉറപ്പിച്ചപ്പോഴത്തേക്ക് ഈ സ്ത്രീ ഓടി ഡോക്ടറെ അടുത്തോട്ട് ചെന്ന്, ഡോക്ടറല്ലേ പറഞ്ഞ് എന്നെ സഹായിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന്. ഇത് കേട്ടോ ഡോക്ടർ പെട്ടെന്ന് ഇതായിപ്പോയി. വേഗം പുള്ളിക്കാരി ചോർന്ന് ഞങ്ങളുണ്ടല്ലോ എന്നോർത്ത് നമ്മൾ വിളിച്ചു. ആ സമയത്ത് തന്നെ എന്റെ കൂടെ ഇരിക്കുന്ന ലിസി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു മെമ്പർ എന്നോട് പറഞ്ഞു, ചന്ദ മോന്റെ കല്യാണം വരുന്നുണ്ട്, അപ്പൊ ഞാനൊരു 10,000 രൂപ, അന്നത്തെ കാലത്താ, ഞാനൊരു 10,000 രൂപ ചാരിറ്റിക്ക് തരാം, നിങ്ങൾ നമ്മുടെ ഇവിടെ നമുക്ക് ഉപയോഗിക്കാമല്ലോ, കല്യാണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കല്യാണത്തിന് ഉപയോഗിക്കാമല്ലോ എന്ന് പറയണ്. ഇത് പറഞ്ഞേ സത്യം പറഞ്ഞ ഈ സമയത്ത് അത് താമസിയാതെ ഡോക്ടറെ കോള് വരുന്നു. എങ്ങനെ ഒരു കോയിൻസിഡൻസ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉടനെ ഞാൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു, ഡോക്ടറെ നമുക്കൊരു 10,000 രൂപീസ് കിട്ടുന്നുണ്ട്. ഡോക്ടറും ഭയങ്കര ഹാപ്പിയായി. അപ്പൊ പിന്നെ എല്ലാരോടും പറഞ്ഞു, നമ്മൾ ആദ്യമായിട്ട് കല്യാണം നടത്തി, ഉടനെ ഓരോരുത്തർ പട്ടുസാരി കൊണ്ടിരുന്ന ഒരാള്, ആരുടെ വീട്ടിൽ നിന്ന് മാല കൊണ്ടിരുന്നു, ചെറിയ മാല ഒരാൾ കയ്യിലുണ്ട്, രണ്ടു കമ്മൽ ഒരാൾ കൊണ്ടിരുന്നു, ഒരാള് അവർക്ക് ഉപയോഗിക്കാൻ വീട്ടിലേക്ക് പാത്രങ്ങൾ കൊണ്ടിരുന്നു, ബെഡ്ഷീറ്റ് കൊണ്ടിരുന്നു. ഒന്നും ഒരു പ്രയാസം ഇല്ലാതെ ഞങ്ങള് എല്ലാവരുടെ ആയപ്പം ആ ഒരു കല്യാണം ഞങ്ങളും ഭംഗിയായിട്ട് നടത്തും. അങ്ങനെ ഓരോ കല്യാണം വരുമ്പോഴും ഞങ്ങൾക്കിങ്ങനെ ചുറ്റുമുള്ള നമ്മുടെ മെമ്പേഴ്സിന്റെ അവരുടെ മക്കളിൽ ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് വരുന്നതോടെ നമുക്ക് അസാധ്യമൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായി.
1: കല്യാണം നടത്തി കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, മറ്റെന്തൊക്കെ സേവനങ്ങളാണ് ആശ്രയ ചെയ്യുന്നത്?
0: കല്യാണങ്ങളായി, പിന്നെ അവർക്ക് കിടക്കാൻ വീട്ടിലെങ്കിൽ വീടുണ്ടാക്കി കൊടുക്കുക, അങ്ങനെ അടുത്ത സ്റ്റേജിലോട്ട് ഞങ്ങൾ പോയി. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി കുട്ടികളുടെ പഠിത്തം നിന്ന് വീട് ഇല്ലാതാകുന്നു. ഇപ്പൊ നമ്മള് വലിയ വലിയ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ക്യാൻസർ വരുമെന്ന് ഓർക്കാതെ ലോൺ എടുക്കും, എഡ്യൂക്കേഷൻ ലോൺ നമുക്ക് പറ്റുന്നതാണ് സാധാരണ. ആ ലോൺ എടുക്കുമ്പം അടച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലായിരിക്കും അച്ഛന് ക്യാൻസർ ആവുന്നത്, ബ്രെഡ് വിന്നറാ. പിന്നെ താഴെ കുട്ടികൾ കാണും, ആ ഒരു സ്റ്റേജില് അവരെന്താ ചെയ്യണെന്ന് വെച്ചാൽ ആ കുട്ടികൾക്ക് പഠിത്തം നിൽക്കും. അപ്പൊ ഞങ്ങൾക്ക് അത് മനസ്സിലായതോടെ ഒരു BA സീനിയേഴ്സിന് പഠിക്കുന്ന കുട്ടിയുടെ പഠിത്തം നിന്ന് പറഞ്ഞ് അന്നത്തെ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ഒരു ആളെ മരിക്കുന്നതിന് മുമ്പ് കാണിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ചെന്ന് അതിനെ പഠിപ്പിക്കാന്ന് പറഞ്ഞ് അന്ന് ആദ്യമായിട്ട് പഠിപ്പിക്കാൻ കുറച്ച് പൈസ. പിന്നെയാ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യകത മനസ്സിലാവണേ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു ടീമുണ്ട് എഡ്യൂക്കേഷന്. അപ്പൊ ആ ടീമില് പ്രിൻസിപ്പൽമാര് തുടങ്ങി എന്റെ ചാർജ് ആയിട്ട്. അപ്പൊ അവര് എല്ലാവരും ചേർന്ന് എല്ലാ മാസവും ഇപ്പൊ 400 കുട്ടികളോളം ഞങ്ങൾക്കുണ്ട്. മെഡിസിൻ തുടങ്ങി ചെറിയ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ നമ്മൾ എടുക്കുന്നത്. പ്രൊഫഷണലി നമുക്ക് അങ്ങനെയുള്ള അതാണ് കൂടുതൽ നോക്കുന്നത്, എന്തെങ്കിലും ജോലി കിട്ടത്തക്ക വിധത്തിലോ പഠിത്തത്തിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞങ്ങൾ ഏതുവരെയും അതിനെ സ്പോൺസർ ചെയ്യാനകത്തുനിന്നും പുറത്തുനിന്നുമായിട്ട് നമ്മുടെ ആളുകളുടെ സപ്പോർട്ട് വരുന്നുണ്ട് നല്ലൊരു തുക. നഴ്സിംഗ് ഒക്കെയാണെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരും, ആ ഹോസ്റ്റലിൽ തന്നെ 4,000 രൂപ അവർക്ക് വേണ്ടി വരും. അപ്പൊ ഒരു 4-5 കൊല്ലത്തേക്ക് സപ്പോർട്ട് കൊടുക്കണം. അപ്പൊ അതുമൊക്കെ എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിലും വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്തവരുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഞങ്ങളുടെ സപ്പോർട്ട് ചെല്ലുകയും ഇവര് ഓണവും ക്രിസ്മസ് ആകുമ്പോൾ ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുകയും ഇവര് പഠിപ്പം ഒന്നുമില്ലാത്ത പേരൻസ് ആണെങ്കിൽ അത് ടീച്ചേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ എല്ലാ മാസവും പൈസ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, ഓരോ ക്ലാസ്സിനും ഹൈസ്കൂൾ, മിഡിൽ സ്കൂൾ, കോളേജ്, അങ്ങനെ അതിനൊരു നല്ല ഗ്രൂപ്പുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലായപ്പോ വീടില്ല, അല്ലെ ജപ്തി വരുന്നു. അപ്പൊ ഞങ്ങളുടെ വെൽഫെയറിന്റെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പൊ അവർക്ക് എന്താ തയ്യലറിയാം, സർവ്വ ജോലിയും പോയി വരവും പോയി വീടും പോയി എല്ലാം കഴിയും. അപ്പത്തേക്ക് ഞങ്ങൾ അവരുടെ ഭാര്യമാർക്ക് തയ്യൽ പഠിച്ചിട്ടുണ്ടോ, അവർക്ക് എന്തറിയാമോ, അവസാനം ഞങ്ങൾ കുക്കിംഗ് അറിയാവുന്ന ഒരു അമ്മച്ചി, അപ്പൊ അവർക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ 10 ബിരിയാണി ദിവസം ഉണ്ടാക്കുക. അപ്പൊ അവര് ബിരിയാണി ഉണ്ടാക്കിയവർ വിറ്റ അവരുടെ വീട്ടിലെ ചെലവ് നടക്കും. പലഹാരം ഉണ്ടാക്കുന്നവരാണ്, ഇപ്പൊ ചിപ്സോ കുഴലപ്പം അച്ചപ്പം, അവർക്ക് ചെറിയ ബേക്കറി പോലെ കട ഇട്ട് കൊടുക്കും. അതുപോലെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നവർക്ക് പെട്ടിക്കട അല്ലെ ഉന്തികുണ്ട് അങ്ങനെ പച്ചക്കറിയൊക്കെ അവരുടെ ചെയ്തിരുന്ന തൊഴില് ഞങ്ങൾ നോക്കും. ഓട്ടോറിക്ഷ വരെ മേടിച്ച് ഓടിക്കുന്നവർക്ക് ജോലിക്ക് പോകാൻ പറ്റാതാകുമ്പോ അവരുടെ സൗകര്യത്തിന് സുഖമാകുമ്പോ പോകത്തക്ക വിധത്തില് ഞങ്ങളെ കൊണ്ട് പറ്റണ
1: രീതിയിൽ
0: ആ രീതിയിൽ നമ്മളൊരു എമൗണ്ട് അവർക്ക് കൊടുക്കും. അതുപോലെ തയ്യൽ മെഷീൻ കൂടാതെ തയ്യൽ തയ്ക്കുമെങ്കിൽ തയ്യലും, അങ്ങനെ ഏത് പ്രൊഫഷനാണ് അവർ ചെയ്യുന്നെങ്കിൽ അത് ഞങ്ങള് അവരെ സപ്പോർട്ട് ചെയ്യണം. അതും ഒരു ഗ്രൂപ്പുണ്ട്, എല്ലാത്തിനും കോർണേറ്റേഴ്സ്. അപ്പൊ അവര് വീട് വെക്കണം, അല്ലെ 2-3 വീട് വെച്ചു കൊടുത്തു. പിന്നെ ബാത്റൂംസ് ഇല്ലാതെ ഒത്തിരി പേരുണ്ട്, കിണറില്ലാതെയുണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ച് പോയി നോക്കിയിട്ട് അവർക്ക് വേണ്ട നമ്മളെ കൊണ്ടുള്ള സഹായം. പിന്നെ

0: ഏറ്റവും കൂടുതൽ വരുന്ന വേറൊരു ഗ്രൂപ്പുണ്ട്, പെൻഷൻ. പെൻഷനായിട്ടല്ല, മന്ത്ലി ആയിരുന്നു ഞങ്ങൾ പറഞ്ഞത്. കാരണം വെച്ചാൽ യാതൊരു വരുമാനവും ഇല്ല, മക്കളില്ല നോക്കാൻ, ആരും നോക്കാതിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. അവർക്ക് മരുന്ന് മേടിക്കാനോ ഭക്ഷണത്തിനോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് എല്ലാ മാസവും 1000 rupees അവരുടെ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുക്കും. അതൊരു നല്ല ഗ്രൂപ്പുണ്ട്, ഒരു വരുമാനവും ഇല്ലാത്ത, മരുന്ന് മേടിക്കാൻ വഴിയില്ലാത്തവർ. പിന്നെ വീടുകളിൽ വരുമ്പോഴത്തേക്ക് ഡ്രസ്സ് മാറാനുണ്ടാവില്ല, ഉടുതുണി മറുതുണി ഉണ്ടാവില്ല. അപ്പൊ ബെഡ്ഷീറ്റ് തോർത്ത് സാധനങ്ങൾ നൈറ്റി എപ്പോഴും വേണ്ടി വരും. അപ്പൊ അവർക്കത് അങ്ങനത്തെ ഞങ്ങൾ പല പല പല ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
1: അതിന്റെ
0: എല്ലാം സെപ്പറേറ്റ് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഫോം ചെയ്യും. അപ്പൊ അതിനെല്ലാം കോർഡിനേറ്റേഴ്സ് ആണ്. ഇന്നിപ്പോ പൈസ കൊടുക്കാൻ എത്ര രൂപ ആണെങ്കിൽ അവരുടെ ബില്ല് നോക്കും, അവരുടെ വരുമാനം നോക്കും, അവർക്ക് എന്താ അടച്ചേണ്ടി വരുമെന്ന് പറഞ്ഞ് നോക്കും. അങ്ങനെ പിന്നെ ഡോക്ടേഴ്സിന്റെയും സോഷ്യൽ സർവീസ് അവിടെ നിന്നൊക്കെ ലെറ്റേഴ്സ് വരും. ഇവർക്ക് സ്കാനിന് വേണം, മറ്റേതിന് അങ്ങനെ ഇല്ലാന്ന് പറയുമ്പം അതിനുള്ള പൈസ, പിന്നെ പുറത്തുനിന്ന് വാങ്ങിയ വലിയ വലിയ ബില്ലുകൾ കാണും. അതിന്റെ എല്ലാം നിജസ്ഥിതി സത്യമായ സന്ധത നോക്കി അത് കൊടുക്കാൻ വരും. ഫൈനാൻസ് ടീമുണ്ട്. ഇപ്പൊ റൂമിലാണ് ഒരാൾ നിന്നാ, ഇപ്പം അവർക്ക് തുണി എടുത്തു കൊടുക്കുക, അവരുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ, അവരുടെ കേൾക്കുക, എന്തായിരിക്കും കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ആപ്ലിക്കേഷൻസ് നോക്കി വിളിച്ചു നോക്കി വലിയ എമൗണ്ട്, 80,000, 60,000, 50,000 ഒക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട് ചിലടത്ത്. പിന്നെ ഇപ്പം ക്യാൻസർ അവയർനെസ്, അസുഖം മാറി വന്നവരുടെ ഒരു ഗ്രൂപ്പുണ്ട്. അവര് ഇതിൽ കൂടെ എല്ലാം കടന്നുപോയവരായിരിക്കും, പക്ഷെ ഇപ്പൊ അവര് നല്ലപോലെ മുമ്പോട്ട് വന്നവരാ ലൈഫില്. അതിൽ ഇൻക്ലൂഡിങ് വലിയ ഡോക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാ പ്രൊഫഷനിലും ഉള്ളവരും വീട്ടമ്മമാരുമായിട്ട് അവര് ഇതിൽ കൂടെ കടന്നുപോയി മനധൈര്യത്തിൽ കൂടെ തിരിച്ചു വന്നവര്. അക്കൂടെ തന്നെ അവരുടെ ആ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞ് നമ്മള് നോക്കുന്നവരില്ലേ പേഷ്യന്റിനെ, ഇതിലെല്ലാത്തിലും ബുദ്ധിമുട്ട് വരുന്ന ഒരു സമൂഹമാണ് ഈ പേഷ്യൻസിനെ നോക്കുന്ന ആളുകളുടെ സഫറിങ്സ്. അവര് ഉറക്കമില്ല, ഊണില്ല, അങ്ങനെയൊക്കെ അവര് വീട്ടിലൊക്കെ ചുമതല. അതിനിടയ്ക്ക് ഗസ് കണ്ടമാനം, എന്റെ അനുഭവത്തിൽ എനിക്ക് ഒരുപാട് ഗസ് വരും പേഷ്യന്റിനെ കാണാൻ. അപ്പൊ അവര് വരുമ്പോ അവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കണം, അവരെ നോക്കണം, പേഷ്യന്റിനെ നോക്കണം, സൂപ്പ് വെച്ച് കൊടുക്കണം. അപ്പൊ അങ്ങനെ ഒരു പേഷ്യന്റിനെ നോക്കിക്കൊണ്ട് അവരും കൂടി ഈ ഗ്രൂപ്പിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ ഒക്കെ ഉള്ള പല ഗ്രൂപ്പ്സായിട്ടാണ് ഞങ്ങൾ രോഗികളുമായിട്ട് അസുഖം വന്നായപ്പോ എന്തിനു ദൈവം എനിക്കിത് വരുത്തി എന്ന് ചോദിക്കുമ്പോ, അപ്പൊ അവിടെ ഈ ഒരു പേഷ്യന്റിനെ കൊണ്ട് ഡോക്ടേഴ്സ് ചിലപ്പറിയൊന്ന് കാണിക്കല്ലേ വിളിക്ക്. അപ്പൊ ഞങ്ങൾ ഇതുപോലെ ഇവരൊക്കെ മിടുക്കരായിട്ട് അതിന് ശേഷം എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞ് ലോകത്ത് മുഴുവൻ പോകുന്നു, കാർ ഓടിക്കുന്നു, എല്ലാ ജോലിയും ചെയ്യുന്നു, ബിസിനസ് നടത്തുന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആ പേഷ്യന്റിന് ഭയങ്കര ഒരു ഹോപ്പ് ജീവിതത്തിലോട്ട് തിരിച്ചു വരും. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്.
1: പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു രോഗം വരുമ്പോ ആദ്യം ഉണ്ടാവുന്നത് ഇമോഷണലി ഡൗൺ ആയി അങ്ങനത്തെ ഒരു കാര്യമാണല്ലോ. അപ്പൊ പ്രൊഫഷണൽ ഹെൽപ്പ് എന്ന രീതിയിൽ ഇവർക്ക് കൗൺസിലിംഗ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു
0: കാര്യം പറഞ്ഞാൽ, ഞങ്ങളുടെ രോഗികൾ അവരെ വിളിച്ച് ചോദിക്കുകയാണ്, ഞങ്ങളുടെ ഫോൺ നമ്പേഴ്സ് കൊടുക്കും. അപ്പൊ അവരോട് ചോദിക്കുമ്പോ, ഇപ്പം ഒരു നമ്മുടെ ഒരു മെമ്പറിന് തന്നെ എന്റെ ഒരു ഫ്രണ്ടിന് ക്യാൻസർ വന്നപ്പോ പുള്ളിക്കാരിക്ക് യൂറിനിൽ കൂടെ ബ്ലഡ് പോകണമെന്ന് പെട്ടെന്ന് തോന്നി, കീമോ എടുത്ത് എന്ന് വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം ഡോക്ടറെ വിളിക്കാനായിട്ട് മടി പേടി. അപ്പൊ ആ സമയത്ത് വളരെയധികം പേടിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഫ്രണ്ട് അപ്പം വിളിച്ചു, ഞാൻ പറഞ്ഞു ഒന്ന് വിളിച്ചു ചോദിക്കാം എന്താ സംഭവിക്കുന്നതെന്നുള്ളത് ചോദിച്ചു നോക്കി ഇങ്ങനെ ചെയ്യുമ്പോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി വിളിച്ചു ചോദിച്ചപ്പോൾ ഉടനെ പുള്ളിക്കാരിച്ച് പറഞ്ഞു പേടിക്കണ്ട, ചിലപ്പം ഈ ചില മെഡിസിന്റെ കീമോയ്ക്കൊക്കെ തരുന്ന മെഡിസിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഇങ്ങനെ ആ കളറിൽ യൂറിൻ പോകുന്നേ ഉള്ളൂ, അത് ബ്ലഡൊന്നും ആവണമെന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പം
1: സമാധാനിപ്പിച്ചു.
0: ഒരുപാട് സമാധാനം, രാത്രി അവർക്കൊന്ന് കിടന്നുറങ്ങാനുള്ള ഒരു സമാധാനം കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങള് ഗ്രൂപ്പായിട്ട് ഈ പാവപ്പെട്ട പ്രധാനമായിട്ടും ഭേദിച്ച ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ഞങ്ങളുടെ മുറിയിൽ എഴുതിയിട്ടുണ്ട് ഈ ദൂരെ നിന്ന് വരുന്നവർക്ക് എവിടെ താമസിക്കണം എന്ന് അറിഞ്ഞുകൂടാ. അവര് വലിയ ഹോട്ടലുകളിലൊക്കെ കയറി റെന്റ് കൊടുത്ത് താമസിക്കാൻ തുടങ്ങും, ഒന്നുമില്ലാത്തവരാണ്. അപ്പൊ അവരെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ മെഡിക്കൽ കോളേജിനോട് ചുറ്റും ധാരാളം ഷോർട്ട് സ്റ്റേ ഹോം എല്ലാ സമുദായത്തിലുള്ളവർക്കും ഉണ്ട്. ഭക്ഷണവും ആംബുലൻസും താമസവും എല്ലാം കിട്ടുന്ന സ്ഥലം. അപ്പൊ അതിന് നമ്മൾ പറഞ്ഞു കൊടുക്കും, അപ്പൊ നിങ്ങൾ അവിടെ പോയി നോക്ക് എന്ന് പറയും. അവരവിടെ പോയി അന്വേഷിക്കുമ്പം അവർക്ക് ഫ്രീ ആയിട്ടുള്ള താമസം കംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെ ഒത്തിരി അവിടുന്ന് ഒരു മോറൽ സപ്പോർട്ട് കിട്ടും. പിന്നെ ഇതിനകത്തൊക്കെ കൂടുതൽ വേറൊരു കാര്യമാണ് വെച്ചാൽ, പെട്ടെന്നായിരിക്കും ബോഡി ആളുകൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരിക, 500 rupees എടുത്തായിരിക്കും ആളെ ഇവിടെ കൊണ്ടുവരിക. ആ സമയത്ത് ചിലപ്പോൾ ഏറ്റവും വല്ലാത്ത സ്റ്റേജിലാണ് കൊണ്ടിരുന്നത്, പേഷ്യന്റ് കൊണ്ടുവന്നിച്ച് കഴിയുമ്പോഴത്തേക്ക് മരിച്ചു പോകും. പിന്നെ ഒരു കരച്ചിലാണ് നമ്മൾ കേൾക്കുന്നത് മുമ്പൊക്കെ. ആ സമയത്ത് അവരുടെ ബോഡി വെച്ച് അവിടെ 500 rupees ഉള്ളായിരുന്നു. അപ്പൊ ഒരു ആംബുലൻസിന് 500 കൊണ്ടുപോകണേ 18,000 rupees, 15,000 rupees വേണം. എവിടുന്ന് കൊടുക്കും? മൂടാനുള്ള ഒരു വെള്ള തുണി അതുപോലും മേടിക്കാൻ അവരുടെ ഈ പൈസ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കും, അവരുടെ ആംബുലൻസിന് കൊടുക്കും. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഇടയ്ക്കിടയ്ക്ക് കറക്റ്റായിട്ട് ചെക്കപ്പ് വേണം, ഫോളോ അപ്പ് ചെയ്യണം. അപ്പൊ അതിന് പൈസ ഇല്ലാതെ വരാതിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഓട്ടോറിക്ഷ അതിനാന്ന് വെച്ചാൽ എത്ര എമൗണ്ട് ആംബുലൻസ് ആണെന്ന് വെച്ചാൽ കിടക്കൊണ്ടുവരും.

0: അപ്പം അതിന്റെ സത്യസ്ഥിതി അറിയുകയാണെങ്കിൽ ഞങ്ങളെ കൊണ്ടാവുന്ന പൈസ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ പലരുടെ സപ്പോർട്ടിലാണ് ഞങ്ങൾ ഇത് കഴിയുന്നത്.
1: ഒരുപാട് കാര്യങ്ങൾ മാഡം പറഞ്ഞു, പല ഗ്രൂപ്പ് സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, പറ്റുന്ന രീതിയിൽ എല്ലാ തലത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് വോളണ്ടിയർ ആയിട്ട് വരാൻ താല്പര്യമുള്ളവരെ എങ്ങനെയാണ് ഇതിൽ അംഗമാവാൻ സാധിക്കുന്നത്?
0: RCC യുടെ സപ്പോർട്ട് ഒരുപാടുണ്ട്. ഡയറക്ടറുടെയും സ്റ്റാഫിന്റെയും സപ്പോർട്ടോടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് കുറച്ച് ഹെൽത്തി ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട്, അതായത് ഇത് എനിക്ക് ചെയ്യണം, അവരെ ഒന്ന് സഹായിക്കണം, ഒരു മണിക്കൂറെങ്കിലും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവര് കൃത്യ ഒരു കാര്യം ഏറ്റാൽ അത് ഞാൻ ചെയ്യും എന്നുള്ള ഗ്ലാസ് കഞ്ഞുവെള്ളം എടുക്കുക കൊടുത്താൽ ഞാൻ അന്നത്തെ ദിവസം കമ്മിറ്റ് ചെയ്ത് വരുമോ എന്ന് പറഞ്ഞാൽ ആ ഓരോ സ്ഥലത്തുള്ള ഡ്യൂട്ടി കേൾക്കാൻ വരുമെന്നുള്ളവർ, കമ്മിറ്റഡ് ആയിട്ടുള്ളവര്, മനസ്സിനും കരുണയും അവരോട് സംസാരിക്കാനുള്ള ഒരിതും ഒക്കെ ഉള്ളവരാണെങ്കിൽ വരികയാണെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ വരുമ്പോൾ ആശയുടെ ഓഫീസ് അവിടെ അസിസ്റ്റന്റിനെ കയറുമ്പോൾ ഇടത് വെച്ച് ഒരു വെയിറ്റിംഗ് ഇതുണ്ട്, പേഷ്യൻസ് വെയിറ്റ് ചെയ്യണേ, അവിടെ തന്നെ ഞങ്ങളുടെ ഓഫീസുണ്ട്. വന്ന ഞങ്ങളുടെ ഭാരവാഹികളെ കാണുകയാണെങ്കിൽ അവരോട് സംസാരിച്ച് നല്ലപോലെ മനസ്സിലാക്കിയ ശേഷം നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും, ഫില്ലപ്പ് ചെയ്യാം. പക്ഷേ പലരും വന്ന ആദ്യത്തെ ആരംഭശുരത്തം കഴിഞ്ഞാൽ അതിന്റെ പാട്ട് അത് പോവും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ അവിടെ വെള്ളത്തിലാവും, സമയത്താളില്ല. അപ്പൊ 10 പേര് 15 പേരൊക്കെ ഉള്ള സ്ഥലത്ത് 4 പേര് വരാൻ പ്രയാസം വരും. അങ്ങനെയുള്ളവരെ നോക്കി ഞങ്ങൾക്ക് പറ്റില്ല. അതുപോലെ അവര് നല്ലതായിട്ട് വരുന്നവരാണെന്ന് കണ്ടാൽ ഞങ്ങൾ ഒരു പെർമനന്റ് പാടിച്ചു കൊടുക്കും. അങ്ങനെ ഞങ്ങളുടെ മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാം, സന്മനസ്സുള്ളവർക്ക് സഹായിക്കുകയും ചെയ്യാം.
1: ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഓർഗനൈസേഷൻ ചെയ്യാൻ ഇങ്ങനെ ഒരു സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ആലോചിക്കുന്നുണ്ടോ?
0: നമുക്ക് ചെയ്യാനാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. പിന്നെ ഇതുപോലെ ആളുകൾക്കൊരു സർവൈവർ സപ്പോർട്ട് ഗ്രൂപ്പ് വളരെ നല്ലതായിട്ട് ഇങ്ങനെ കൊടുത്താല് ആളുകൾ എല്ലാ സ്ഥലത്തുനിന്നും വരുന്നവരുണ്ടല്ലോ, അവരൊന്ന് അറിയിക്കാൻ പറ്റുക, അവര് പേടിയൊക്കെ മാറി മുമ്പോട്ട് വരിക, തെറ്റിദ്ധാരണയൊക്കെ മാറി മറ്റുള്ളവരെ കൊണ്ട് മുമ്പോട്ട് വരിക. പിന്നെ ഇതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി അവരും ചെയ്യാനായിട്ട് എവിടെ സാധിക്കുമോ അവിടെയൊക്കെ അവരവരുടെ മനസ്സും ശരീരവും സാമ്പത്തികവും എല്ലാം ഉപയോഗിക്കാൻ പറ്റുകയാണ്. നമ്മുടെ നാട് ഒത്തിരി ഇവിടെ തന്നെ വരണമെന്നില്ല, അവർക്ക് അവരുടേതായ ചുറ്റുപാടില് ഒരു വയസ്സായി വയ്യാണ്ടിരിക്കുകയാണ്. അവരെ ഒന്ന് ഇപ്പൊ എനിക്ക് കൂടുതലായിട്ട് എന്നെ മുമ്പിൽ കാണുന്നത് പ്രായമായ ഒരുപാട് പേര് ഉണ്ട്, മക്കൾ ദൂരെയായിരിക്കും, ഒറ്റയ്ക്കിരിക്കുന്ന ധാരാളം പേരുണ്ട്. അവരെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവർക്കൊരു നേരത്തെ ഇഷ്ടമുള്ള ഭക്ഷണം കൊണ്ട് ഒരു പേഷ്യന്റ് കിടക്കുക, ഒന്ന് പോയി തിരക്കി നിന്ന് ഒരു നേരം നമ്മൾ പുളിശ്ശേരിയോ ഒരു മീൻ വെറ്റിച്ചോ ഒക്കെ വെക്കുകയാണെങ്കിൽ അത് കൊണ്ടുപോയി അവർക്കൊരു നേരത്തെ ഒരു പാക്കറ്റ് കൊണ്ട് കൊടുക്കുക, അപ്പൊ അവരോട് ചേർന്ന് സ്പെൻഡ് ചെയ്യുക. അങ്ങനത്തെ ഒക്കെ ചെയ്യാനും നമ്മുടെ ആളുകൾക്ക് കുറച്ചു നേരം മതി. തൊട്ട് അയലോക്കത്തൊന്ന് നോക്കിയാൽ മതി, നമുക്കിതല്ലാതെ കണ്ണ് തുറന്നു നോക്കിയാൽ ഒരുപാട് കാണാനുണ്ട്. കണ്ണടച്ചാൽ ഈ ഒരു ദുഃഖവും കാണില്ല, ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു നല്ല സമൂഹം, കൂടുതൽ കൂടുതൽ പേര് ഞങ്ങളുടെ കൂടെ ചേർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉണ്ടായാൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ തുടക്കം സ്ഥലത്ത് 1,65,00,000 രൂപയോളാണ് ഒരു കൊല്ലം ഞങ്ങൾ കൊടുക്കുന്നത് ഇപ്പം. അതുപോലെ നല്ല തുണികള്, ബെഡ്ഷീറ്റുകള്, നല്ല നൈറ്റികള് അതൊക്കെ ഞങ്ങൾക്ക് ആവശ്യമാണ്. ആവശ്യാനുസരണം തന്നാൽ നല്ല കണ്ടീഷനുള്ള അതും നമ്മൾ മേടിക്കും. പക്ഷെ കുട്ടികളുടെ ചികിത്സയ്ക്കാണേലും അതെ, ധാരാളം പൈസയും ഇതും ആവശ്യം വരും ട്രീറ്റ്മെന്റിന് ആദ്യം. അപ്പൊ അതിനും ആരെങ്കിലും ഒക്കെ തന്നു കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ ഇൻവെസ്റ്റിഗേഷന് ആരും പൈസ തരില്ല, ഒരിടത്തൊന്നും കിട്ടില്ല. അപ്പൊ അവിടെയാണ് ആദ്യത്തെ സ്കാനും മറ്റും ബ്ലഡ് ടെസ്റ്റും അറിയണമെങ്കിൽ ഒരു പേഷ്യന്റിന്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഞങ്ങൾ പൈസ അവരുടെ പേരിൽ അടച്ചു കൊടുക്കും. അപ്പൊ അതിനൊക്കെയുള്ള പൈസ ആദ്യമേ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ആ കുടുംബം സേവ് ചെയ്യാം. വിശ്വാസ്യതയാണ് ഏറ്റവും വലുത്. ഈ 31 വർഷമായിട്ടും ഞങ്ങളുടെ ഈ ലേഡീസ് അസോസിയേഷന് ഒരു ഇതും ഇല്ലാതെ പോകുന്നതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ച് തരാൻ ആളുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ച് കൊടുക്കുന്നുണ്ട്.
1: കണ്ണടച്ചിരുന്നാ ഒന്നും കാണില്ല എന്ന് മാഡം പറഞ്ഞ പോലെ തന്നെ കണ്ണ് തുറന്ന് മുന്നോട്ട് വന്ന് സഹായിക്കാൻ ഒരുപാട് പേര് എത്തട്ടെ എന്ന് എല്ലാം ആശംസിക്കുകയാണ്. എല്ലാരും ഒന്ന് കണ്ണ് തുറന്ന് ചുറ്റുപാടും കണ്ട് സഹായിക്കാൻ മുന്നോട്ട് തന്നെ വരുമെന്ന് കരുതാം. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു വെരി മച്ച്.
2: സാമൂഹ്യ പ്രവർത്തകയായ ശാന്ത ജോസുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ജോണി വക്കർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കിടേഷ്.

ഇൻ ഹരിഹാർ നഗർ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ഉണ്ണി മേനോനും പാടിയ ഗാനം കേൾക്കാം. വരികൾ ബിജു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ.

0: ആകാശവാണി, സമയം 4 മണി. ഇപ്പോൾ കേൾക്കാം. വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയായി. എന്താണ് പേര്?
2: ചിന്നു.
1: ചെല്ലപ്പേരാണോ?
2: അല്ല, ഒറിജിനൽ നെയിം തന്നെ ചിന്നു രാജേന്ദ്രൻ.
1: അല്ല, സാധാരണ വീട്ടിലൊക്കെ വിളിക്കുന്ന ചെല്ലപ്പേരാണല്ലോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്.
2: അല്ല, ഒറിജിനൽ നെയിം തന്നെ.
1: അല്ല, എന്റെ ഒറിജിനൽ പേര് തന്നെയാണ്. എവിടെയാണ്? നാട്
2: ആറ്റിൻപുറം. ആറ്റിൻപുറം.
1: എന്ത് ചെയ്യുന്നു?
2: വീട്ടമ്മയാണ്.
1: ഇന്നിപ്പോ തിരുവനന്തപുരത്ത് എന്താ ആവശ്യമായിട്ട് വന്നതാ?
2: ഞങ്ങൾ ഫ്രണ്ട്സുകളെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് വന്നതാണ്.
1: ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ പ്രോഗ്രാമിന് വരുമ്പോഴത്തേക്ക് ഇതുപോലെ കുറെ ഫ്രണ്ട്സിനെ കാണും. അവര് ഒരുമിച്ച് പഠിച്ചവരൊക്കെ ആയിരിക്കും. അവര് ഒരു പ്രത്യേക ദിവസങ്ങളിൽ ഒത്തുകൂടുകയും പാട്ടും ചിരിയും കളികളൊക്കെ ആയിട്ട് ഇങ്ങനെ മ്യൂസിയത്ത് വന്ന് കൂടുന്ന സുഹൃത്തുക്കളെ എങ്ങനെ പോകുന്നു സുഹൃത്ത് ബന്ധങ്ങളൊക്കെ?
2: വളരെ ഹാപ്പിയാണ്, നല്ലതായിട്ട് പോകുന്നു. ഇതെല്ലാം എന്റെ വീടിന്റെ അടുത്തൊക്കെ ഉള്ളതാണ്, എന്റെ കൂടെ പഠിച്ചതാണ്.
1: വീട്ടിന്റെ അടുത്തുള്ള എല്ലാരും കൂടെ വാരി കൂട്ടി നേരെ മ്യൂസിയത്തേക്ക് വന്നതാണ്?
2: മ്യൂസിയത്ത് മാത്രമല്ല, അങ്ങനെ പല സ്ഥലത്തും നമ്മളിങ്ങനെ പോയി കാണും.
1: അങ്ങനെ എവിടെയൊക്കെ പോയി?
2: നമ്മള് കുറച്ചു നാളെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇപ്പൊ വന്നത് കുതിരമാളികയിലും സൂയിലും ആണ്.
1: കുതിരമാളിക പോയി എന്തൊക്കെ കണ്ടു?
2: അവിടെ കൊട്ടാരം കണ്ടു, ശില്പശാല അങ്ങനെ എല്ലാം കണ്ടു. കുറച്ചുനേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും ഇവിടെ വന്നു.
1: ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു?
2: പൊന്മുടിയാണ്, നല്ല സ്ഥലമാണ്. നമ്മളെ അടുത്ത് നെടുമങ്ങാട് കൊട്ടാരം ഉണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ ഒന്നും പോയിട്ടില്ല, പണ്ടൊക്കെ പോയിട്ടുണ്ട്, ഇപ്പൊ ഫ്രണ്ട്സുകളായിട്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അങ്ങനെ ഇനി ഓരോ സ്ഥലത്തൊക്കെ പോണം.
1: പിന്നല്ല, ജീവിതമേ യാത്രയാണ്. നമ്മുടെ യാത്ര പോകുന്നതിനെ ശരിയാണ്
2: പോയെന്ന് കണ്ട് എൻജോയ് ചെയ്യണം.
1: പിന്നല്ല, അല്ലെങ്കിൽ പിന്നെ നമ്മളോട് ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? മറ്റു ഹോബീസ് എന്തൊക്കെയാ?
2: പ്രത്യേകിച്ച് ഹോബീസ് ഒന്നുമില്ല. എനിക്ക് പടം വരയ്ക്ക ഇഷ്ടമാണ്, പാടാൻ ഇഷ്ടമാണ്.
1: പാട്ട് പാടും? ചുമ്മാ അങ്ങ് പാടിയൊക്കെ അല്ല, നമ്മളെ മാത്രമല്ലേ ഉള്ളൂ.
2: പാടില്ല.
1: പാടൂലണ്ണ, പാടൂല, നിർബന്ധം നിർബന്ധം.
2: പാടും, എനിക്കിപ്പോ പാടില്ല.
1: നമ്മളെ ഇവിടെ നടക്കുന്ന
2: വേണ്ട.
1: പാടൂല, കട്ടായം
2: പാടൂല.
1: പാട്ട് കേട്ടാലോ?
2: കേക്കാം.
1: ഏത് പാട്ട് കേക്കാം?
2: നിനക്കും നിലാവിൽ കുളിക്കും പുഴയ്ക്കും ഈ ആ ഒരു സോങ്.
1: എന്തുകൊണ്ടാ ഈ പാട്ടിനോട് ഒരു ഇഷ്ടം തോന്നിയത്?
2: എനിക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല, അപ്പൊ എനിക്ക് ആ ഒരു പാട്ട് കേൾക്കുമ്പോ ഭയങ്കര ഒരു ഇമോഷണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അമ്മ ഒരു കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ പാടുന്നത് അങ്ങനെ എനിക്കൊരു ഫീല് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്.
1: പാട്ട് കേൾക്കുന്ന സമയങ്ങളൊക്കെ എപ്പോഴാ?
2: വിഷമം വരുമ്പോ കേൾക്കാറുണ്ട്, പിന്നെ സന്തോഷം വരുമ്പോഴും കേൾക്കാറുണ്ട്.
1: റേഡിയോ ഉണ്ടോ വീട്ടില്?
2: ഇല്ല, ഫോണിലിട്ട് കേൾക്കും.
1: ഫോണിൽ ഒരു ആപ്പ് ഉണ്ടോ, ന്യൂസ് ഓൺ എയർ എന്ന് പറഞ്ഞിട്ട്? ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആകാശവാണിയുടെ എല്ലാ സ്റ്റേഷനുകളും കേൾക്കാൻ പറ്റും. അതാകുമ്പോഴത്തേക്ക് നമുക്ക് പാട്ട് കേൾക്കാം, ജോലി ചെയ്യാം, ഓരോ മണിക്കൂർ ഇടവിട്ട് വാർത്തകളുണ്ട്. അപ്പൊ ലോക വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനി ഡൗൺലോഡ് ചെയ്യാം ആപ്പ്.
2: എന്നിട്ട്
1: നമുക്ക് പാട്ടും കേൾക്കാം, വാർത്തയും കേൾക്കാം, ജോലിയും ചെയ്യാം. ഹിയടെ ഹിയ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: ആതിര.
0: എന്ത് ചെയ്യുന്നു?
1: ഹൗസ്വൈഫ്.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ? അപ്പോ
1: വീട്ടില് ഹസ്ബൻഡ്, അമ്മ, അച്ഛൻ, രണ്ട് കുട്ടികൾ.
0: കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മോള് ഫോർത്തിൽ പഠിക്കുന്നു, മോ ഐടി പഠിക്കുന്നു.
0: എവിടെയാ വീട്?
1: നെടുമങ്ങാടിയാണ്.
0: ഇപ്പൊ തിരുവനന്തപുരത്ത് എന്താ ആവശ്യമായിട്ട് വന്നതാ?
1: ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്.
0: ഫ്രണ്ട്സുമായിട്ട് കറങ്ങി കഴിക്കാൻ വേണ്ടി വന്നതാണ്.
1: അതെ.
0: എന്നിട്ട് കറങ്ങി കഴിച്ചോ?
1: ചെറുതായിട്ടൊക്കെ ഒരു കറക്കം കറങ്ങി.
0: കഴിക്കാനൊക്കെ പോയോ?
1: ആ, കഴിച്ചായിരുന്നു.
0: എന്തോ കഴിച്ചു?
1: ഫുഡ് കൊണ്ടുവന്നു, പിന്നെ ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കഴിച്ചായിരുന്നു, പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കഴിച്ചായിരുന്നു.
0: ഇങ്ങനെ കറങ്ങാൻ പോകുമ്പോഴൊക്കെ നമ്മൾ ഫുഡും കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? അവൾക്ക് ഹോട്ടലിലൊക്കെ കയറി
1: ഹോട്ടൽ ഫുഡ് അത്ര ഒരു താല്പര്യമില്ല, അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു.
0: നല്ല കാര്യം. ഇവിടുത്തെ കാറ്റും ഏറ്റ് ഇവിടെ ഇരുന്ന് കഴിച്ചു?
1: ആ, കഴിച്ചായിരുന്നു.
0: ഇനി അടുത്ത് എന്തൊക്കെയാ പരിപാടി?
1: കുറച്ചു നേരം ഇവിടെ ഇരിക്കുക,
0: പാട്ടൊക്കെ പാടി, ഡാൻസ് ഒക്കെ ചെയ്ത് വീഡിയോസ് ഒക്കെ എടുക്കത്തില്ലേ?
1: പാട്ട് പാടും, ചെറുതായിട്ടൊക്കെ കളിക്കും.
0: പാട്ട് പാടുന്ന ആളാണ്?
1: പാട്ട് ചെറുതായിട്ട് പാടും.
0: നമുക്ക് ചെറുതായിട്ടൊരു പാട്ട് പാടിയാലോ?
1: നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുല്ലോ കുടമുള്ളിൽ നീട്ടി കണിക്കൊന്ന പൂ മണിക്കമ്മലണിഞ്ഞും പുളീനത്തറ കസവും കൊണ്ടുകൊടുത്തും തുഴയുന്നൊരു നാടൻ പെണ്ണായോ. കണിക്കൊന്ന പൂ മണിക്കമ്മലണിഞ്ഞും പുളീനത്തറ കസവും കൊണ്ടുകൊടുത്തും തുഴയുന്നൊരു നാടൻ പെണ്ണായോ. കണ്ണാടി ചില്ലക തോൽക്കും ഇളനീരിൻ തീരാമധുരം എല്ലോളം നുള്ളിയെടുത്തോട്ടേ, ഞാൻ മാറോടൊന്നൊന്നു നിവർന്നോട്ടേ.
0: നന്നായിട്ട് പാടി. അപ്പൊ നമ്മുടെ ശ്രോതാക്കളുടെ വകയൊരു കയ്യടി. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് കേട്ടാലോ?
1: ഓക്കെ.
0: ഏത് പാട്ട് കേൾക്കാം?
1: ഈ പാട്ട് നമുക്ക്.
0: എന്തുകൊണ്ടാ ഈ പാട്ടിനോട് ഇഷ്ടം തോന്നിയേ?
1: പ്രത്യേക ഒരു ഇഷ്ടം തോന്നി. അവർ പാട്ടിനോട് ഒരു ഇഷ്ടം തോന്നൂല്ല, അങ്ങനെ തോന്നി.
0: പാട്ട് കേൾക്കുമ്പോ ഒന്ന് ചാഞ്ചാടാൻ തോന്നും.
1: ചെറുതായിട്ട്
0: ചാഞ്ചാടുള്ളൂ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: ആസിയ.
0: എന്ത് ചെയ്യുന്നു ആസിയ?
1: ഞാൻ പഠിക്കുന്നു.
0: എന്താ പഠിക്കുന്നു?
1: ഇപ്പൊ ഡിഗ്രി ഫസ്റ്റ് ഇയർ.
0: ഏതാ സബ്ജക്ട്?
1: ബി എ മലയാളം.
0: എന്തുകൊണ്ടാ സാഹിത്യത്തിനോട് ഇഷ്ടം തോന്നിയത്?
1: സബ്ജക്ട് കിട്ടിയോണ്ട് അങ്ങനെ കേറിയത്. വേറെ സബ്ജക്റ്റിലോട്ട് മാറണമെന്നുണ്ട്.
0: ഏത് സബ്ജക്ട് പഠിക്കാൻ ഇഷ്ടം?
1: ബി എ ഇംഗ്ലീഷ്.
0: ഇംഗ്ലീഷ് പഠിച്ചിട്ട്?
1: ടീച്ചിങ് പ്രൊഫഷൻ ആണ് ഇഷ്ടം.
0: നല്ലത്. എവിടെയാ വീട്?
1: കാച്ചാണി.
0: ആരൊക്കെ എന്റെ വീട്ടില്?
1: ഉമ്മ, വാപ്പ, ഞാൻ, സിസ്റ്റർ.
0: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
1: ഉമ്മ ഹൗസ് വൈഫ് ആണ്, വാപ്പക്ക് ജോബുണ്ട്, ടീച്ചർ ആണ്, ഇപ്പം കാരിങ് ആയോണ്ട് വീട്ടിലുണ്ട്.
0: എന്ത് ജോലിയാ ചെയ്യുന്നത്? അച്ഛൻ
1: പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്നു, ഇപ്പം വീട്ടിലുണ്ട്.
0: പഠനം കഴിഞ്ഞുള്ള ഒഴിവ് സമയങ്ങളൊക്കെ എങ്ങനെ ചിലവാക്കും?
1: പഠനം കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ഡാൻസ് കൂടുതൽ ഇഷ്ടമാണ്. ഡാൻസിലോട്ട് അല്ലെങ്കിൽ ടീച്ചിങ് ട്രെയിനിങ്ങിലോട്ട് പോകും.
0: ചെറുതായിട്ടൊരു ഡാൻസ് കളിക്കാവോ?
1: കുഴപ്പമില്ല, കളിക്കാം.
0: റേഡിയോ കൂടെ?
1: റേഡിയോ കൂടെ പറ്റില്ല, അല്ലാതെ കളിക്കാം.
0: പാട്ട് പാടുവോ?
1: ചെറുതായിട്ട് പാടും, പക്ഷെ വലുതായിട്ട് പാടില്ല.
0: ചെറുതായിട്ട് പാടും.
1: മാപ്പിള പാട്ടാണെങ്കിൽ നോക്കാം.
0: ഏതായാലും മതി, നമുക്ക് പാട്ട് കേട്ടാ മതി.
1: റക്കത്തഗൈനായ ശൗക്കൻ വലി തൈബത്ത സറഫത്ത.

0: നന്നായിട്ട് പാടി.
1: താങ്ക് യു.
0: എന്നിട്ടാണ് ചെറുതായിട്ടേ പാടത്തുള്ളൂ.
1: അത്രയ്ക്കൊന്നും പാടില്ലേ, ചെറുതായിട്ട്.
0: ഇങ്ങനെയൊക്കെ കള്ളം പറയാമോ? എന്നിട്ട് നന്നായിട്ട് പാടിയില്ലേ? ഇപ്പൊ നമ്മുടെ ശ്രോതാക്കളുടെ ഒരു കയ്യടിയുണ്ട്.
1: താങ്ക് യു.
0: വീട്ടില് ഒഴിവ് സമയമൊക്കെ എങ്ങനെ ചിലവാക്കും?
1: ടി വി ആണ്, ഫോണിൽ കളിക്കും, വായിക്കും, അത്രയുള്ളൂ. വലിയ വായന ഇല്ല.
0: അമ്മയെ സഹായിക്കത്തില്ലേ?
1: അമ്മ സഹായിക്കും.
0: ചോറുണ്ണാൻ
1: ഇടയ്ക്കൊക്കെ
0: ഇടയ്ക്കൊക്കെ ചോറുണ്ണാൻ സഹായിക്കും?
1: അല്ല അല്ല, ഫുഡ് ഉണ്ടാക്കാനും ക്ലീനിങ്ങിനും ഒക്കെ സഹായിക്കും.
0: എന്താ നന്നായിട്ട് ഉണ്ടാക്കുന്നത്?
1: ചോറും കറിയൊക്കെ ഉണ്ടാക്കും.
0: പപ്പട പുള്ളിക്കും,
1: മാഗി ഉണ്ടാക്കും.
0: അതാണ് അമ്മയെ സഹായിച്ച വലിയ വാചകം.
1: ഇടയ്ക്കൊന്നുമില്ല, എന്നാലും സഹായിക്കും. പറ്റണ പോലെ വീട്ടിലുള്ളപ്പോഴൊക്കെ സഹായിക്കും.
0: നല്ല കാര്യം. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ട് പറയും?
1: ഫ്രണ്ട്സില് ഫ്രണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സോങ്സ്.
0: ഫ്രണ്ട്സിനോടാണ് ഇഷ്ടം?
1: അത്യാവശ്യം കൂട്ടുള്ളതുകൊണ്ട് അങ്ങനെയാണ് ഇഷ്ടം.
0: കുറെ കൂട്ടുണ്ടോ?
1: ഓ, അത്യാവശ്യത്തിൽ ഏറെ ഉണ്ട്.
0: ഈ കൂട്ടുകാരായിട്ട് എന്തൊക്കെയാ പ്രോഗ്രാംസ് ഒക്കെ?
1: അവരുടെ അടുത്ത് കൂടുതലായിട്ട് മിംഗിൾ ആവുകയും നമ്മളെ ഓരോ ഫീലിങ്സും ഇമോഷൻസ് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്.
0: കൂട്ടുകാരോടൊപ്പം യാത്രയൊക്കെ പോകില്ലേ?
1: യാത്ര പോവും, വലുതായിട്ട് പോയിട്ടില്ല, ഇനി പോണമെന്നാണ് ആഗ്രഹം.
0: സിനിമയ്ക്കൊക്കെ പോകത്തില്ലേ?
1: സിനിമയ്ക്ക് വലുതായിട്ട് പോവില്ല, വീട്ടിലങ്ങനെ താല്പര്യമില്ല.
0: സിനിമയ്ക്ക് പോകണം, ചാടി ചാടി പോകണം, നടന്നു പോരുത്.
1: ഇനി സമയമുണ്ടല്ലോ.
0: അതെ, ഇഷ്ടം പോലെ സമയങ്ങളൊക്കെ നമ്മൾ പോയിരിക്കും. നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: ആബിദ.
0: എന്തെയ്യുന്നു?
1: ഡിഗ്രി സ്റ്റുഡന്റ് ആണ്, ഫസ്റ്റ് ഇയർ.
0: ഞാൻ കണ്ടപ്പോ ചോദിച്ചൊരു കുഞ്ഞു കൊച്ചായിരിക്കുന്നു.
1: ഇല്ല, ഡിഗ്രി സ്റ്റുഡന്റ് ആണ്.
0: ഞാൻ വലിയ കൊച്ചാണ്.
1: വലിയ കൊച്ചാണ്.
0: ഏതാ സബ്ജക്ട്?
1: ബി എ മലയാളം.
0: എല്ലാരും മലയാളമാണ്?
1: ആ, മലയാളം.
0: ഇഷ്ടപ്പെട്ടെടുത്തതാണോ കഷ്ടപ്പെട്ട് കിട്ടിയതാണോ?
1: ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. എന്നാ പോലും വേറെ ഇതിൽ താല്പര്യം ഉണ്ടായിരുന്നു.
0: ഏത് പഠിക്കാനായിരുന്നു ഇഷ്ടം?
1: എനിക്ക് സുവോളജി പഠിക്കാനായിരുന്നു ഇഷ്ടം. പക്ഷേ മലയാളം കിട്ടി. പക്ഷെ എനിക്ക് മലയാളം ഇഷ്ടമാണ്.
0: വേണമെങ്കിൽ നമുക്ക് പിന്നീട് മാറ്റിയെടുക്കാം.
1: ആ, മാറ്റിയെടുക്കാം. പക്ഷെ ഇത് തുടരാൻ എനിക്ക് ഇപ്പൊ താല്പര്യമുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ ആയപ്പോ ഇത് തന്നെ തുടരാൻ.
0: പഠിച്ചില്ലെങ്കിലും സെറ്റ്
1: ആവാൻ സമയം എടുക്കില്ലേ സ്കൂൾ ലൈഫിൽ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 2, ശകവർഷം 1946, ആഷാഢം 27, 2026 ജൂലൈ മാസം 18 ശനിയാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30:39. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ചോദ്യോത്തരവേളയോട് കൂടിയാകട്ടെ ഇന്നത്തെ പ്രക്ഷേപണത്തിൻ്റെ ആരംഭം. ആദ്യം ഇന്നലത്തെ ചോദ്യവും ഉത്തരവും കേൾക്കാം. നമ്മുടെ പല സിനിമാ സംഗീത സംവിധായകരും മികച്ച ഗായകർ കൂടിയാണെന്ന് അറിയാമല്ലോ. പലരും നിരവധി ചലച്ചിത്ര ഗാനങ്ങൾ ആലപിച്ചിട്ടുമുണ്ട്. എന്നാൽ മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന പുരസ്കാരവും നേടിയ ഒരാൾ മാത്രമാണുള്ളത്. ആരാണ് ആ ഗായകനായ സംഗീത സംവിധായകൻ? ഉത്തരം എം ജയചന്ദ്രൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? ചോദ്യം ഒരിക്കൽ കൂടി: ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? ഈ ചോദ്യത്തിന് ഉത്തരം 5:44 7:59 കേൾക്കാം.
1: एक प्रकार से पीएम जय अब गरीबों की जय बन गई है।

0: പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗിരീഷ് പുത്തഞ്ചേരി, എസ് പി വെങ്കടേഷ് കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം. അർത്ഥന എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസും കെ എസ് ചിത്രയും.

0: പിഎം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.
1: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ

സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

0: പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ആലവട്ടം എന്ന ചിത്രത്തിനായി കൈതപ്രം വരികളെഴുതി ജി വേണുഗോപാൽ ആലപിച്ച ഗാനം കേൾക്കാം. സംഗീത സംവിധാനം മോഹൻ സിത്താര.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും

0: ഗ്രൂപ്പിൽ ചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കെ ജെ യേശുദാസ് ഔസേപ്പച്ചന്റെ സംഗീത സംവിധാനത്തിൽ ആലപിച്ച ഭൂമിഗീതം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. വരികളെഴുതിയത് പി ഭാസ്കരൻ.

ചലച്ചിത്രഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി ദേവികുളം സ്പേസ് എഫ്എമ്മിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. ഇപ്പോൾ ആധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നത് ശ്രീയുക്ത രാജ.

0: അർക്കനു മത്യുച്ഛസ്ഥനുദയം കർക്കടകം അർക്കജൻ തുലാത്തിലും.
1: ആധ്യാത്മ രാമായണ പാരായണം സമാപിക്കുന്നു. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം റിലേ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനം കേൾക്കാം. ചോക്ലേറ്റ് എന്ന ചിത്രത്തിനായി ശഹബാസ് അമൻ ആലപിച്ച ഗാനം. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം.

ഗ്രാമഫോൺ എന്ന ചിത്രത്തിനായി ഗിരീഷ് പുത്തഞ്ചേരി രചന നിർവഹിച്ച് വിദ്യാസാഗർ ഈണം നൽകിയ ഗാനം ആലാപനം കെ ജെ യേശുദാസും സുജാതയും.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എമ്മിൽ ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ദേവയാനി എന്ന നാടകത്തിനായി ശോഭ ആലപിച്ചത് രാജീവ് ആലുങ്കലിൻ്റെ വരികൾക്ക് ആലപ്പി വിവേകാനന്ദൻ്റെ സംഗീതം.

സ്നേഹനമ്പരം എന്ന നാടകത്തിനായി വിവേകാനന്ദൻ മുൻപം എഴുതിയ വരികൾക്ക് ജ്യോതിഭാസു ഈണം നൽകി ഷൺമുഖൻ ആലപിച്ച നാടകഗാനം കേൾക്കാം.

നാടകഗാനങ്ങളിൽ അടുത്തതായി അവകാശി എന്ന നാടകത്തിനായി ശ്രീപ്രിയ ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന രാജീവ് വാലുങ്കൽ, സംഗീത സംവിധാനം ആലപ്പി വിവേകാനന്ദൻ.

0: നാടകഗാനങ്ങൾ സമാപിക്കുന്നു.
1: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫമിൽ ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബദ്രി എന്ന ചിത്രത്തിനായി ശ്രീനിവാസും സുജാതയും ആലപിച്ച ഗാനം. ഗാനശില്പികൾ പളനി ഭാരതി, രമണ ഗോകുല.

പളനി ഭാരതി ചിട്ടപ്പെടുത്തിയ വരികൾക്ക് ഇളയരാജയുടെ സംഗീതത്തിൽ പിറന്ന ഗാനം കേൾക്കാം. ഫ്രണ്ട്സ് എന്ന ചിത്രത്തിനായി സുജാതയും ദേവനും ആലപിച്ചത്.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റും 10 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 നിയമവീഥി, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, രാജകുമാരിയിലെ കർഷകൻ പുരുഷോത്തമൻ മുദ്രപ്ലാക്കലുമായി അഭിമുഖം, 7:20 ഹൈറേഞ്ച് വൃത്താന്തം,

7:35 ഇതളുകൾ കുട്ടികൾക്കായുള്ള പരിപാടി അഭിഷേക് ഗിരീഷ് അവതരിപ്പിക്കുന്ന മിമിക്രി. 8:00 സാഹിത്യവേള പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 കായികലോകം. 9:30 പ്രത്യേക ചലച്ചിത്ര ഗാനപരിപാടി. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 ചലച്ചിത്രഗാനം. നാളത്തെ പരിപാടികൾ: വൈകുന്നേരം 4:00 തമിഴ് മാലൈ. 4:30 ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഇസൈ തെൻട്രൽ. 5:55 അറിയിപ്പുകൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ഇടുക്കി ഈ ആഴ്ചയിൽ. 8:00 പുത്തൻ പാട്ടുകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 പണ്ട്. 9:30 പ്രത്യേക ചലച്ചിത്രഗാനങ്ങൾ. 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ. 11:00 ചലച്ചിത്രഗാനം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: പിഎം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.
2: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

ശ്രോതാക്കളെ, കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പൊതുവെ മേഘാവൃതമായ കാലാവസ്ഥയായിരുന്നു. ഇടയ്ക്കിടെ നേരിയ മഴ പെയ്തു. ഇന്ന് മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 22 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 16 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ ചോദ്യവും ഉത്തരവും കേൾക്കാം. ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? ഉത്തരം മഞ്ഞൾ.

0: ഇപ്പോൾ നിയമവീഥി.
1: നിയമവീഥി.
2: എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിജി എൻ എൻ. ഞാൻ ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറിയും ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സിവിൽ ജഡ്ജ് സീനിയർ ഡിവിഷൻ ആയി വർക്ക് ചെയ്യുന്ന ആളുമാണ്. ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറിയായി വർക്ക് ചെയ്യുന്നു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് 1987 കീഴിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു

അതോറിറ്റിയാണ്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി പോലെ തന്നെ നാഷണൽ ലെവലിൽ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയും സ്റ്റേറ്റിൽ സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും അതേപോലെ ജില്ലാതലത്തിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും താലൂക്ക് തലത്തിൽ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയും ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ടിന്റെ കീഴിൽ രൂപീകരിച്ചു.

എല്ലാവർക്കും നീതി എത്തിക്കുക എന്നുള്ളതാണ് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ടിന്റെ തന്നെ ലക്ഷ്യം. നമുക്കറിയാം, ആളുകൾക്ക് നീതി കിട്ടാതെ വരുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥയോ അല്ലെങ്കിൽ സാമൂഹികപരമായ പിന്നോക്കാവസ്ഥയോ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥകൾ കൊണ്ടോ ഒക്കെയാണ് അവർക്ക് അവർക്കുണ്ടാകുന്ന ഇൻജസ്റ്റിസിനെതിരെ കോടതിയെ സമീപിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. ആ ഒരു കാര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് 1987 വന്നതും അതിന് കീഴിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോം ചെയ്തിട്ടുള്ളതും. നമ്മൾ നോക്കിയാൽ ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ടിന്റെ കീഴിൽ 12-ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെയാണ് ഫ്രീ ലീഗൽ എയ്ഡ് സർവീസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നുണ്ട്. അത് പറയുന്നത് സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് ലീഗൽ എയ്ഡ് കൊടുക്കണം, അതേപോലെ കുട്ടികളാണെങ്കിൽ അവർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കണം, അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കണം, പിന്നെ ഇൻഡസ്ട്രിയൽ വർക്ക്മെൻ ആണെങ്കിൽ അവർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കണം, അതേപോലെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, വിക്ടിംസ് ഓഫ് മാസ് ഡിസാസ്റ്റർ അല്ലെങ്കിൽ എർത്ത് ക്വിക്ക്, കാസ്റ്റ് അട്രോസിറ്റീസ്, വെള്ളപ്പൊക്കം, പിന്നെ ഡ്രോട്ട്, ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ, ഇതിലൊക്കെ പെട്ടെന്ന് വരുന്ന വിക്ടിംസിന് നമ്മൾ ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കണം. അതേപോലെ തന്നെ നമുക്കറിയാം ജയിലുകളിൽ കിടക്കുന്ന പ്രതികൾ പലർക്കും നിയമത്തിൻ്റെ കോടതികളിലേക്ക് എത്താനുള്ള ഒരു വഴി സാമ്പത്തികമായി അടഞ്ഞു പോകുന്നത് കൊണ്ട് പലരും വർഷങ്ങളോളം ജയിലുകളിൽ കടന്നു പോകുന്നു. അവർക്ക് ജാമ്യാപേക്ഷ കൊടുക്കാനോ അല്ലെങ്കിൽ ജാമ്യത്തിൽ ഇറക്കാനോ ഒന്നും ആരുമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതൊന്നും മാറുന്നതിന് വേണ്ടിയിട്ടാണ് കസ്റ്റഡിയിലുള്ള പ്രതികൾക്കും ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ടിന്റെ കീഴിൽ ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കും. അതിനു വേണ്ടിയിട്ട് കേരളത്തിൽ നമുക്കറിയാം ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ സിസ്റ്റം എന്നൊരു സിസ്റ്റം തന്നെ കെൽസയുടെ കീഴിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളും കേന്ദ്രീകരിച്ചിട്ടും ചീഫ് ലീഗൽ എയ്ഡ് കൗൺസിൽ, അതുകൊണ്ട് ഡെപ്യൂട്ടി ലീഗൽ എയ്ഡ് കൗൺസിൽ, അസിസ്റ്റന്റ് ലീഗൽ എയ്ഡ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ലോയേഴ്സിനെ സെലക്ട് ചെയ്ത് ഒരു പെർമനന്റ് സ്ട്രക്ചർ പോലെ തന്നെ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരാണ് കസ്റ്റഡിയിൽ കിടക്കുന്ന പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് ആണ്. രണ്ടാമത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ ആളുകളെ കടത്തിക്കൊണ്ട് പോകുന്ന കേസിൽ പെടുന്ന വിക്ടിംസിന് ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കണം എന്നാണ്. അതേപോലെ തന്നെ ഒരാൾക്ക് 3 ലക്ഷം രൂപയെ താഴെയാണ് വാർഷിക വരുമാനമെങ്കിൽ അദ്ദേഹത്തിനും ഫ്രീ ലീഗൽ എയ്ഡിന് അവകാശമുണ്ട്. ഫ്രീ ലീഗൽ എയ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡ്വക്കേറ്റ് ഫീ, അതേപോലെ തന്നെ ലിറ്റിഗേഷൻ എക്സ്പെൻസസ്, കോർട്ട് ഫീ, ഇതെല്ലാം സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് കൊടുക്കുമെന്നും കക്ഷികൾ സാമ്പത്തികമില്ലാത്തത് കൊണ്ട് കോടതിയിൽ എത്തപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കണം എന്നുമാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സമൂഹത്തിലെ വീക്കർ സെക്ഷനെ സമൂഹത്തിലെ മുന്നോട്ട് കൊണ്ടുവരിക എന്നത് തന്നെയാണ് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ടിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഏകദേശം 14 സ്കീമുകൾ കേരള ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്, കേരള ലീഗൽ സർവീസ് അതോറിറ്റി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എല്ലാ മാസവും അത് നമ്മുടെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി കേന്ദ്രീകരിച്ചും അതേപോലെ തന്നെ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി കേന്ദ്രീകരിച്ചും അദാലത്തുകൾ നടത്താറുണ്ട്. അപ്പോൾ ഇടുക്കി ജില്ലയിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള നിയമപരമായ സഹായം ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ തർക്കം പരിഹരിക്കപ്പെടണമെങ്കിലോ ലീഗൽ സർവീസ് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയെയോ അല്ലെങ്കിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയെയോ അവർക്ക് അപ്രോച്ച് ചെയ്യാം. അവിടെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ എതിർകക്ഷിക്കും പരാതിക്കാരൻ നോട്ടീസ് അയക്കും, ഇരു കക്ഷികളെയും വിളിച്ചു വരുത്തും, ഇരു കക്ഷികളും നമ്മൾ സംസാരിക്കും. ഒന്നുകിൽ ട്രെയിൻഡായ മീഡിയേറ്റേഴ്സോ അല്ലെങ്കിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയോ അല്ലെങ്കിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ചെയർമാനോ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയോ സംസാരിക്കും. ഒരു സെഷനിൽ തീരാൻ സാധ്യമില്ലാത്ത കേസാണെങ്കിൽ 2-ഓ 3-ഓ സെഷൻസ് നടത്തി രണ്ട് കൂട്ടർക്കും കൺവീനിയന്റ് ആയ ഡേറ്റ് വെച്ച് നമ്മൾ സംസാരിച്ച് രമ്യതയിൽ എത്തിക്കാൻ ശ്രമിക്കും. രമ്യതയിൽ എത്തിക്കഴിഞ്ഞാൽ അത് അവർ തമ്മിലുള്ള തർക്കം പരിഹരിച്ചുകൊണ്ടുള്ള കണ്ടീഷൻസ് നമ്മൾ എഴുതും, രണ്ട് കൂട്ടരെ കൊണ്ട് ഒപ്പിടിക്കും. അതിന് പറയുന്ന അവാർഡ് എന്നാണ് പറയുന്നത്, അത് സിവിൽ കോടതിയിലെ ഡിക്രിക്ക് തുല്യമാണ്. അദാലത്തിൽ വെച്ച് പാസ്സാക്കുന്ന ഒരു അവാർഡ് ഫൈനലാണ്, അതിൽ നമുക്ക് അപ്പീൽ ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ അത് സിവിൽ കോടതിയിലെ ഡിക്രി പോലെയാണ്, സിവിൽ കോടതിയിൽ പോയിട്ട് ആ വിധി നമുക്ക് ഈടാക്കിയെടുക്കാം. എൻ്റെ ഒരു 1.5 വർഷത്തെ ജില്ലാ ലീഗൽ സർവീസ് കമ്മിറ്റിയിലെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന കേസുകളിൽ 60-70% കേസുകളും നമ്മൾ ഒന്നും മനസ്സ് അപ്ലൈ ചെയ്ത് രണ്ട് കൂട്ടരെയും വിശ്വാസത്തിലെടുത്ത് ചർച്ച ചെയ്താൽ തീരും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം ബാങ്കുകളിൽ നിന്നൊക്കെ വാഹനത്തിൻ്റെ ലോൺ എടുക്കുകയും അതേപോലെ ഹൗസിംഗ് ലോൺ എടുക്കുകയും അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്ന് വസ്തു ഈടുവച്ചും അല്ലാണ്ടും ലോണൊക്കെ എടുക്കുകയും ചെയ്തിട്ട് അടയ്ക്കാൻ പറ്റാതെ കുടിശ്ശികയായി കിടക്കും. ഒരിക്കലും പാർട്ടിക്ക് ബാങ്കിനെ നേരിട്ട് അപ്രോച്ച് ചെയ്തിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കുറവുകൾ എമൗണ്ടിൽ വരുത്താൻ സാധിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ ലോക അദാലത്തിൽ നമ്മൾ ഈ ബാങ്കുകളുടെയൊക്കെ അദാലത്ത് കേസുകൾ നമ്മൾ
വിളിപ്പിക്കും. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഉള്ളതായിട്ട് അടയ്ക്കാണ്ട് കിടക്കുന്ന കേസുകളിലൊക്കെ നമ്മൾ ബാങ്കുമായിട്ട് സംസാരിച്ചിട്ട് പലിശയും പലിശയും ഒക്കെ കുറവ് ചെയ്ത് കക്ഷികൾക്ക് അടയ്ക്കാവുന്ന രീതിയിൽ 5-6 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം, അതായത് മെയ് മാസം, ജൂൺ മാസം നടത്തിയ അദാലത്തിൽ നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ ഏകദേശം 12 കോടി രൂപയോളം ഉള്ള കേസുകൾക്ക് നമ്മൾ

0: സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അദാലത്തിലെ പ്രീ ലിറ്റിഗേഷൻ പെറ്റീഷൻസ് അല്ല, വന്ന ചെക്ക് കേസുകൾ, അതേപോലെ മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണലിലെ കേസുകൾ, അങ്ങനെ ഉൾപ്പെടെ ഉള്ള കേസുകളിൽ നമുക്ക് ഇത്രയും രൂപയുടെ ഒരു സെറ്റിൽമെന്റ് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇത് പറയാനുള്ള കാരണം, നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന കക്ഷികൾക്ക് അവരുടെ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന് അവരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊരു വേദിയാണ് ജില്ലാ ലീഗൽ സർവീസ് കമ്മിറ്റി അതോറിറ്റിയും അതേപോലെ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികളും. അതേപോലെ തന്നെ നമുക്ക് സമൂഹത്തിലുള്ള പല പ്രശ്നങ്ങളിലും ഇടപെടാൻ സാധിക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ തൊടുപുഴ മുട്ടത്ത് ഒരു റോഡ് പണി, കാരണം ആയിരക്കണക്കിന് ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു റോഡ് വർഷങ്ങളായി പൊളിഞ്ഞു കിടക്കുകയാണ്. ഒന്നോ രണ്ടോ ഒക്കെ വർഷങ്ങളായിട്ട് പണി ഇങ്ങനെ പെൻഡിങ് ഓരോ കാര്യങ്ങൾ കിടക്കുകയാണ്. അപ്പം പലരും ശ്രമിച്ചു, നടക്കുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് ജില്ലാ ലീഗൽ സർവീസ് കമ്മിറ്റിയിൽ ഒരു പരാതി വന്നു. നമ്മളത് കോൺട്രാക്ടറെ വിളിച്ചു, PWD ആൾക്കാരെ വിളിച്ചു, അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാവരെയും വിളിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏകദേശം 1,800,000 രൂപയുടെ പണി പെൻഡിങ് ഉണ്ടായിരുന്നു. അത് നമ്മൾ 3-4 ദിവസത്തെ പ്രാവശ്യത്തെ ഒരു അറ്റംപ്റ്റ് കൊണ്ട് അവരെ തമ്മിൽ സംസാരിച്ച് രമ്യതയിലെത്തിക്കാൻ സാധിക്കുകയും ആ പണി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 1 മാസത്തിനുള്ളിൽ തന്നെ അവർ കോൺട്രാക്ടറെ കൊണ്ട് ആ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു. അത് ആ നാട്ടിലുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കിയ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. റോഡ് എന്ന് വെച്ചാൽ മുട്ടം ചള്ളാവയൽ റോഡാണ്, ഇപ്പം വളരെ നന്നായിട്ട് ആ റോഡാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ തൊടുപുഴ മുട്ടം കോടതിയിലേക്കുള്ള റോഡ്, ആ റോഡും ഇതേപോലെ തന്നെ പൊളിഞ്ഞ് വർഷങ്ങളായിട്ട് കിടക്കുകയായിരുന്നു. പരാതി വന്നു, അപ്പം ഇവർ രണ്ട് കൂട്ടരെയും വിളിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡായിരുന്നു, കോൺട്രാക്ടറെയും വിളിപ്പിച്ച് രണ്ടുപേരെയും വിളിപ്പിച്ച് ഇരുത്തി സംസാരിച്ച് റോഡിൻ്റെ പണിയും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിലേക്ക് നമുക്ക് ഗുണകരമായ പല കാര്യങ്ങളും ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രവർത്തികളും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
1: നിയമവീഥി സമാപിക്കുന്നു.
2: പ്രിയ ശ്രോതാക്കളെ, പരാതികൾ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സപ്പ് മുഖേനയും എഴുതി അറിയിക്കാവുന്നതാണ്. പരിഹാരം ഉണ്ടാകുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8281200715. ഇമെയിൽ ID AIRDevikulam@gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും. അയക്കേണ്ട വാട്സപ്പ് നമ്പറും ഇമെയിൽ ID ഒരിക്കൽ കൂടി 8281200715. ഇമെയിൽ ID AIRDevikulam@gmail.com.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനം കേൾക്കാം. രാജീവ് നായർ വരികളെഴുതി വിദ്യാസാഗർ ഈണം പകർന്ന ഗാനം. ഓർഡിനറി എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് കാർത്തിക്കും ശ്രേയ ഘോഷാലും.

0: ചലച്ചിത്രഗാനം സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ പദ്ധതികൾ ജനനന്മയ്ക്ക്. തിരുവനന്തപുരം റിലേ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
2: സുകന്യ സമൃദ്ധി യോജന ഭാരത സർക്കാർ പെൺകുട്ടികൾക്കായി മാത്രം ആരംഭിച്ച നിക്ഷേപ പദ്ധതിയാണ്. 2015 ജനുവരി 22 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് സുകന്യ സമൃദ്ധി യോജന പദ്ധതി ആരംഭിച്ചത്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും വിവാഹ ചെലവുകളും നിറവേറ്റുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2014 ഡിസംബർ 14 ഭാരത സർക്കാർ വിജ്ഞാപനം ചെയ്ത സുകന്യ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ ഭാവി വിദ്യാഭ്യാസത്തിനും മറ്റു ചെലവുകൾക്കുമായി ഒരു ഫണ്ട് സ്വരൂപിക്കാൻ രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. പോസ്റ്റ് ഓഫീസുകൾ, പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ, ചില സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നിവ വഴിയാണ് സുകന്യ സമൃദ്ധി യോജന നടപ്പിലാക്കുന്നത്. നിലവിൽ എല്ലാ ചെറുകിട സമ്പാദ്യ പദ്ധതികളിലും ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് സുകന്യ സമൃദ്ധി അക്കൗണ്ട് പദ്ധതിക്കാണ്. അതായത് നിലവിൽ 8.2% പദ്ധതി ആരംഭിച്ചത് മുതൽ ഏകദേശം 2.73 കോടി അക്കൗണ്ടുകൾ തുറക്കുകയും ഏകദേശം 1.19 ലക്ഷം കോടി രൂപ ആളുകൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. സുകന്യ സമൃദ്ധി അക്കൗണ്ടിന്റെ

0: പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പെൺകുട്ടിക്ക് 10 വയസ്സ് തികയുന്നത് വരെ മാത്രം കുട്ടിയുടെ പേരിൽ സുകന്യാ സമൃദ്ധി അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. പോസ്റ്റ് ഓഫീസുകളിലും വാണിജ്യ ബാങ്കുകളുടെ വിജ്ഞാപനം ചെയ്ത ശാഖകളിലും ചില സ്വകാര്യ ബാങ്കുകളിലും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. അക്കൗണ്ട് തുറക്കുന്ന പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഇതിനായി സമർപ്പിക്കേണ്ടതാണ്. 250 രൂപയുടെ ഏറ്റവും കുറഞ്ഞ പ്രാരംഭ നിക്ഷേപം ഉപയോഗിച്ചും അതിനുശേഷം 50 രൂപയുടെ ഗുണിതങ്ങളായും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ കുറഞ്ഞത് 250 രൂപയെങ്കിലും നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി തുടർന്നുള്ള നിക്ഷേപങ്ങൾ 50 രൂപയുടെ ഗുണിതങ്ങളായിരിക്കണം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന മൊത്തം തുക 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഏതെങ്കിലും അക്കൗണ്ടിംഗ് പിശക് കാരണം ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിൽ 150,000 രൂപയിൽ കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചാൽ അതിന് പലിശ ലഭിക്കുന്നതല്ല, അത് ഉടൻ തന്നെ നിക്ഷേപകന് തിരികെ നൽകേണ്ടതാണ്. സർക്കാർ കാലാകാലങ്ങളിൽ വിജ്ഞാപനം ചെയ്യുന്ന നിരക്കിൽ ബാലൻസിന്റെ പലിശ വാർഷിക കൂട്ടുപലിശ അടിസ്ഥാനത്തിൽ കണക്കാക്കി അക്കൗണ്ടിൽ വരവ് വയ്ക്കും. ഫോം 3 അപേക്ഷിച്ചാൽ പിൻവലിക്കുന്നതിന് അപേക്ഷിക്കുന്ന വർഷത്തിന് തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ അക്കൗണ്ടിലുള്ള തുകയുടെ പരമാവധി 50% വരെ അക്കൗണ്ട് ഉടമയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പിൻവലിക്കാൻ അനുവദിക്കും. അക്കൗണ്ട് ഉടമയ്ക്ക് 18 വയസ്സ് തികഞ്ഞതിനു ശേഷമോ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമോ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിനുശേഷമോ മാത്രമേ ഇത്തരത്തിലുള്ള പിൻവലിക്കൽ അനുവദിക്കൂ. ഇന്ത്യയിൽ എവിടെയും ഒരു പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് അക്കൗണ്ട് മാറ്റാവുന്നതാണ്. അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 21 വർഷത്തിനു ശേഷമോ അക്കൗണ്ട് തുറന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിയുമ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് അക്കൗണ്ട് കാലാവധി പൂർത്തിയാകും. സുകന്യാ സമൃദ്ധി അക്കൗണ്ട് തുറക്കാനുള്ള യോഗ്യതകൾ ഇനി പറയുന്നു. പെൺകുട്ടി ജനിച്ച ഉടൻ മുതൽ 10 വയസ്സ് തികയുന്നത് വരെ രക്ഷിതാവിന് അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ അനുവദിക്കൂ. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് തുറക്കാവുന്നതാണ്. 1ാമത്തെയോ 2ാമത്തെയോ പ്രസവത്തിൽ അല്ലെങ്കിൽ 2 കുട്ടികൾ ജനിച്ചാൽ കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കാവുന്നതാണ്. 3 കുട്ടികൾ ജനിച്ചതിൻ്റെ ജനന സർട്ടിഫിക്കറ്റുകൾ സഹിതം രക്ഷിതാവ് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം. ഒരു കുടുംബത്തിലെ ആദ്യ പ്രസവത്തിൽ 2 അതിലധികമോ പെൺകുട്ടികൾ ജീവിച്ചിരുന്നാൽ 2ാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിക്ക് മേൽ പറഞ്ഞ വ്യവസ്ഥ ബാധകമല്ല. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് പോലും എത്തിച്ചേരുമെന്ന് ഉറപ്പാക്കാൻ 2019 ജൂണിൽ കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ സുകന്യ ഗ്രാമ ക്യാമ്പയിൻ ആരംഭിച്ചു.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ.
3: This is Akashvani, the news read by Valsa Williams. The 72nd National Film Awards were announced today. The Best Film Critic Award will be given to Sanjeev Srivastav. The award for Best Writing on Cinema will be given to K. Pradeep Kumar Shetty for his Kannada book. In the non-feature film category, Shivpal Singh Kang will get the Best Music Direction Award for Bharat Iktale's Degri Jaya Magawar. Best Direction Award will be given to Anand L. Rai for Statue of Unity, Ekta Ka Prateek. Best short film is Hamsafar in Marathi. The best non-feature film is Bhangar, directed by Sumira Roy. India's first privately developed orbital rocket Vikram 1 under Mission Agman has successfully reached orbit after completing its final burn and injecting payloads into a 450-kilometer orbit. The liftoff took place at 12:05 p.m. from the Satish Dhawan Space Center at Sriharikota in Andhra Pradesh. Our correspondent reports that the milestone makes India the third country in the world to achieve private orbital launch capability. Developed under Mission

0: തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കേണ്ടത് രാജാവിൻ്റെ കടമയാണ്. നിരപരാധരെ ശിക്ഷിക്കാനും വയ്യ. ഇത് ലോകത്തിൻ്റെ സ്ഥിതി നിലനിൽപ്പിന് അത്യന്തം അപേക്ഷിതമാണ്. ദണ്ഡം, ശിക്ഷ അർഹിക്കുന്നവൻ ദണ്ഡ്യൻ, അല്ലാത്തവൻ അദണ്ഡ്യൻ. അദണ്ഡ്യരെ ദണ്ഡിക്കുകയോ ദണ്ഡ്യരെ ദണ്ഡിക്കാതിരിക്കുകയോ ചെയ്യുന്ന രാജാവ് നരകത്തിൽ പോകും എന്നാണ് ശാസ്ത്രം. ലോകപ്രതിഷ്ഠയ്ക്ക് വേണ്ടി തെറ്റ് ചെയ്തവരെ ശിക്ഷിച്ചു ദിലീപൻ. അങ്ങനെ അർത്ഥപുരുഷാർത്ഥം ധർമ്മമയമാക്കി. കാമവും ധർമാനുസാരിയായിരുന്നു രാജാവിന്. പ്രസൂതയേ പരിണേതുഹു, വംശം നിലനിർത്താൻ വേണ്ടി പരിണയിക്കുന്നവൻ. കാമോപഭോഗത്തിനല്ല പഗ്നി. പ്രജായൈ ഗൃഹമേഥിനാം എന്നിക്കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ കാമപുരുഷാർത്ഥവും ധർമാധീനമായി. മനീഷിണഃ തസ്യ അർത്ഥകാമൌ അപി ധർമ്മയേവ ആസ്താം. അർത്ഥകാമങ്ങളെ ധർമാധീനമാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം മനീഷി വിദ്വാൻ ആയിരുന്നതുകൊണ്ടാണ്. സ്ഥിത്യർത്ഥമായി ദണ്ഡിനു ദണ്ഡമേകി, പുത്രാർത്ഥമായി വേട്ടെഴുമാബുധങ്കൽ, ഒത്തർത്ഥവും കാമവും അഗ്രധർമ്മ സിദ്ധിക്കുതാൻ കാരണമായിരുന്നു. പ്രജായൈ ഗൃഹമേഥിനാം എന്ന ആദർശം ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ടാണ് ആദരണീയരായ രാജാക്കന്മാരെ ഏകപത്നി വ്രതക്കാരായി കാളിദാസന് വർണ്ണിക്കുന്നത്. ദിലീപനും സുദക്ഷിണയും ഈ ദർശനത്തിൻ്റെ ഉദാത്ത മാതൃകകളാണ്. രഘുവിൻ്റെ പത്നിയുടെ പേരുപോലും കാളിദാസൻ നിർദ്ദേശിക്കുന്നില്ല. ശ്രീരാമൻ്റെ ഏകപത്നി വ്രതം പ്രസിദ്ധം. ദശരഥൻ പ്രത്യുദാഹരണമാണ് എന്ന് വേണം കരുതാൻ. കാമമോഹിതനായതിൻ്റെ ദുരന്തമാണ് ദശരഥൻ അനുഭവിച്ചത്. അഗ്നിവർണൻ കാമമോഹിതനായി കുലത്തിൻ്റെ നാശത്തിന് കാരണമായിത്തീർന്നു. അർത്ഥവും കാമവും ആവശ്യമാണ്, ആർജിക്കാം അനുഭവിക്കാം, എന്നാൽ അത് ധർമാധീനമാകണം എന്നതായിരുന്നു കാളിദാസിൻ്റെ ആദർശം.
1: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 16 മിനിറ്റും 52 സെക്കൻഡും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി ദേവികുളം സ്പൈസ് എഫമിൽ ഇന്ന് വൈകുന്നേരം 6:50 കിസാൻ വാണി രാജകുമാരിയിലെ കർഷകൻ പുരുഷോത്തമൻ മുതിരപ്പ്ലാക്കലുമായി അഭിമുഖം കേൾക്കാം. 7:35 കുട്ടികൾക്കായുള്ള പ്രത്യേക പരിപാടി ഇതളുകൾ, അഭിഷേക് ഗിരീഷ് അവതരിപ്പിക്കുന്ന മിമിക്രി.

ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. ഭാരതസ്യ പ്രഥമം നിജക്ഷേത്രേ വികസിതം കക്ഷീയ പ്രക്ഷേപണയാനം വിക്രം 1 ശ്രീഹരിക്കോട്ടസ്ഥിതാത് സതീശ് ധവൻ അന്തരിക്ഷകേന്ദ്രാത് പ്രണോദന പ്രക്രിയാം സമ്പൂര്യ സഫലതാം അഗാത്. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിന സ്കൈറൂട്ട് വൈജ്ഞാനിക വൃന്ദ ശ്ലാഘിത. സഹൈവ വിക്രം 1 ഇത്യസ്യ സാഫല്യം ഭാരതസ്യ അന്തരിക്ഷയാത്രായാഃ ഐതിഹാസിക ക്ഷണ ഇതി ഉദ്ഘോഷിതം. ആതങ്കവാദം പ്രതി ഭാരതസ്യ ശൂന്യ സഹിഷ്ണുത ന കേവലം കാചന ഉക്തിഃ അപിതു കശ്ചന ദൃഢഃ സങ്കൽപഃ ഇതി രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹഃ അവോചത്. ഗഗനഗർജനം പുരസ്സരം വൃഷ്ടേഃ കാരണാത് ഉപഹിമാലയീയ പശ്ചിമബംഗാള സിക്കിമ രാജ്യേഷു ശ്വഃ യാവത് അതിവൃഷ്ടിപരാ രക്തവർണീയ സഞ്ചേതന. അപി ച ടോക്യോ നഗര്യാം ജാപാൻ ഓപ്പൺ പ്രതിയോഗിതായാഃ മഹിളൈകൽ വർഗസ്യ അന്തിമദ്വന്ദ്വേ സസംഭ്രമം.

0: ബഹുഭ്യഃ ദിവസേഭ്യഃ നവദില്യാഃ ജന്തർ മന്തർ പ്രാംഗണേ അനശനേ നിരതഃ സാമാജിക കാര്യകർത്താ സൂനം വാങ്ചുകഃ ഹ്യഃ രാത്രൌ ആവശ്യക ചികിത്സകീയ സേവായൈ സർവകാരീയ ചികിത്സാലയം പ്രതി നീതഃ. നവദില്യാഃ ആരക്ഷി ഉപായുക്തഃ സചിന ശർമ്മ അവോചത് യത് ശ്രീ വാങ്ചുക് ഇത്യസ്യ ഉത്തരോത്തരം ക്ഷീയമാണം സ്വാസ്ഥ്യം വിചിന്ത്യ ചികിത്സകാനാം വിശേഷജ്ഞ പരാമർശേന തഥാ ദില്ലി ഉച്ച ന്യായാലയസ്യ ആദേശാനുപാലനാർത്ഥം ച സഹ ചികിത്സാലയം പ്രതി സ്ഥാനാന്തരിതഃ. തസ്മിന്നേവ സമയേ സബ്ദർജംഗ് ചികിത്സാലയസ്യ മുഖ്യ അധീക്ഷിക ഡോക്ടർ ചാരു ബംബ സൻസൂചയാമാസ യത് ശ്രീ വാങ്ചുകഃ സംപ്രതി നിരന്തര ചികിത്സകീയ നിരീക്ഷണേ അസ്തി തഥാ തസ്മൈ സമുചിതഃ ഉപചാരഃ പ്രദീയതേ. ഡോക്ടർ ബംബ ഇദമപി വിശദീകൃതവതീ യത് സഹ പൂർണ്ണരൂപേണ സചേതനോ വർത്തതേ. ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന ശ്വഃ യാവത് ഉപഹിമാലയ പശ്ചിമ ബംഗാള സിക്കിം രാജ്യേഷു അതിവൃഷ്ടിപര രക്തവർണീയ സഞ്ചേതന പ്രഖ്യാപിത. ഋതുവിജ്ഞാന വിഭാഗേന അദ്യ അരുണാചല പ്രദേശ അസം മേഘാലയ ഛത്തീസ്ഗഢ് ഉത്തരാഖണ്ഡ് രാജ്യേഷു അപി അതിവൃഷ്ടേഃ പൂർവാനുമാനം പ്രകടിതം. വിഭാഗസ്യാസ്യ ആധികാരിക വിവരണാനുസാരം അദ്യ ബിഹാര മധ്യപ്രദേശ് പൂർവീയ ഉത്തരപ്രദേശ് ഹിമാചല പ്രദേശ് ഝാർഖണ്ഡ് കർണാടക കേരള മാഹേ ഒഡീസ രാജ്യേഷു തഥാ സമസ്ത പൂർവോത്തര പ്രാന്തേഷു അതിവൃഷ്ടിഃ സംഭാവ്യതേ. അനേനൈവ സഹ ശ്വഃ യാവത് തടീയ ആന്ധ്രപ്രദേശ് ജമ്മുകശ്മീർ ലഡാഖ് മധ്യ മഹാരാഷ്ട്ര മറാഠ്വാഡ ക്ഷേത്രേഷു വജ്രപാത മേഘ ഗർജന പുരസ്സരം തീവ്ര ഝഞ്ഝാവാതസ്യ അപി മഹതി ആശങ്ക വർത്തതേ. തത്രൈവ ഉത്തരഭാരത്തെ ദില്ലി ഹരിയാണ ചണ്ഡീഗഢ് പഞ്ചാബ് പ്രാന്തേഷു അദ്യ നാഗരികാഃ തീവ്ര ഉഷ്ണ ആദ്ര വാതാവരണേന നിതരാം സന്തപ്താഃ ഭവിഷ്യന്തി. ടോക്യോ നഗര്യാം ജാപാൻ ഓപ്പൺ പ്രതിയോഗിതായാഃ മഹിളാ ഏകല വർഗസ്യ ഉപാന്ത്യ ദ്വന്ദ്വം വിജിത്യ ദ്വിവാരം ഒളിമ്പിക് പദക വിജേത്രീ ഭാരതസ്യ സുപ്രസിദ്ധ ക്രീഡിക പി വി സിന്ധുഃ അദ്യ അന്തിമചരണേ സ്വസ്ഥാനം സുരക്ഷിതം അകരോത്. തസ്യാഃ പ്രതിദ്വന്ദ്വി ചീന ദേശീയ ചേൻ യു ഫെയ് പ്രതിയോഗിതായാഃ ദ്വിതീയ ചക്രേ അകസ്മാത് അസ്വസ്ഥതാ കാരണാത് ക്രീഡാംഗണം പരിത്യക്തവതി യേന സിന്ധു അയാചിതം വിജയം അവാപ്യ അന്തിമചരണം പ്രതി സോത്സാഹം പ്രാതിഷ്ഠത. അസ്മിൻ ദ്വന്ദ്വേ സിന്ധുഃ പ്രഥമം ചക്രമേകവിംശതിഃ നവദശ ഇത്യാങ്കാന്തരാലേന വിജിത്യ ദ്വിതീയ ചക്രേ അപി പഞ്ചദശ ദശ ഇതി അങ്കൈഃ അഗ്രേ ധാവന്തി ആസീത് യദാ ചീന ദേശീയ ക്രീഡിക സ്പർദ്ധായൈ അസമർഥാ സഞ്ജാത. ജാപാന ഓപ്പൺ ഉപാധിം സമലങ്കർത്തും ബദ്ധ പരികര പി വി സിന്ധുഃ ശ്വഃ അന്തിമചരണേ ജാപാൻ ദേശസ്യ അകാനേ യാമാചുചി ഇത്യനയാ സഹ ക്രീഡിഷ്യതി ഇതി വാർത്താഃ.
1: ആകാശവാണി സമയം 6:30. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370. അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം അമരൻ ചിത്രത്തിന്റെ സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി കരസ്ഥമാക്കി. മികച്ച നടനുള്ള പുരസ്കാരം 2 പങ്കിട്ടു. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് മമ്മൂട്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പുരസ്കാരം. മികച്ച നടിയായി യാമി ഗൌതം. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിലെ ഷഹനാദ് ജലാലിന്. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി.
4: ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ഷെയർഡ് ഭ്രമയുഗം മലയാളം ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 സ്റ്റോറീസ് ആൻഡ് AFD സിനിമാസ്. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ബ്രഹ്മയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാൽ. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ AR വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങുവാനക്കോണില്.
1: നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഭദ്രകാളി നാടകത്തിന് പ്രത്യേക പരാമർശം നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകൻ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമായി. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ ജയരാജ് ഉൾപ്പെടുന്ന സമിതിയാണ് പ്രഖ്യാപനം നടത്തിയത്. ആഗമൻ ദൌത്യത്തിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ഉപഗ്രഹങ്ങളെ 450 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ എത്തിച്ചു. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 12:05 റോക്കറ്റിന്റെ വിക്ഷേപണം. ഇതോടെ സ്വകാര്യ ഓർബിറ്റൽ വിക്ഷേപണ ശേഷി കൈവരിക്കുന്ന ലോകത്തിലെ 3 രാജ്യമായി ഇന്ത്യ മാറി. ബഹിരാകാശ മേഖലയിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് CEO പവൻകുമാർ ചന്ദന, സഹസ്ഥാപകൻ നാഗ ഭരത് ദാഗ എന്നിവരുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ദൌത്യത്തിന്റെ വിജയത്തിന് പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. സ്കൈറൂട്ട് സംഘത്തെ നേരിട്ട് കാണാനും പ്രധാനമന്ത്രി ക്ഷണിച്ചു. വന്ദേമാതരം എന്ന സന്ദേശമുള്ള പോസ്റ്റ് കാർഡ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് എയ്റോസ്പേസ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വിക്രം 1 ചെറിയ ഉപഗ്രഹങ്ങൾക്ക് കുറഞ്ഞ ചെലവിലും എളുപ്പത്തിലും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയുടെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരു സഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. വന്യജീവി ആക്രമണത്തിൽ പരിഹാരം കാണേണ്ടത് വനം വകുപ്പും കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിനിധി യോഗം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ പ്രശ്നങ്ങളിൽ അനുതാപപൂർവ്വം ഇടപെടണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക July 21 അന്തിമ പട്ടിക August 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ N ശേഷാദ്രിനാഥൻ അറിയിച്ചു. തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം തുടങ്ങിയ കാരണങ്ങളാലുള്ള ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് July 21

0: ഇന്നു മുതൽ ഓഗസ്റ്റ് 5 വരെ അപേക്ഷ നൽകാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായി PS ശാന്തകുമാർ ചുമതലയേറ്റു. കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയോടെയാണ് നിയമനം. നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാംസ്കാരിക പുരാവസ്തു വിഭാഗം ഡയറക്ടറായിരുന്നു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. 2026 ഫിഫ ലോകകപ്പ് അവസാന നാളിലേക്ക്. ആവേശകരമായ ഓർമ്മകൾ സമ്മാനിച്ച് ഒരു മഹാമേള കൂടി വിട പറയുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ ഇനി 2030 ഫുട്ബോളിന്റെ 100 വാർഷിക ലോകകപ്പിനായുള്ള കാത്തിരിപ്പ് ആരംഭിക്കുകയാണ്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഒരു കാൽപന്ത് മഹോത്സവം കൂടി കാലയവനികയിൽ മറയുന്നു. അമേരിക്കയും കാനഡയും മെക്സിക്കോയും ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ചത് മറക്കാനാകാത്ത നിമിഷങ്ങൾ. കണ്ണീരും ആഘോഷങ്ങളും റെക്കോർഡുകളും പുതിയ ഇതിഹാസങ്ങളും ലോകത്തിന്റെ മഹാവേദിയിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വന്ന ദിനങ്ങൾ. 2 മത്സരങ്ങൾ കൂടി കഴിയുമ്പോൾ ആ അധ്യായം അവസാനിക്കുകയാണ്. ഇനി ഫുട്ബോളിന്റെ 100 വാർഷിക ലോകകപ്പ്, വിശ്വകപ്പിന്റെ വിശ്വരൂപം പുതിയ തലങ്ങളിലേക്ക്. ടീമുകളുടെ എണ്ണം 64 ഉയർത്തണമെന്ന ചർച്ചകൾ സജീവം. 2030 3 ഭൂഖണ്ഡങ്ങൾ, 6 ആതിഥേയ രാജ്യങ്ങൾ, സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ. അതോടൊപ്പം ഉദ്ഘാടന ആഘോഷങ്ങൾക്ക് ഉറുഗോ, അർജന്റീന, പരാഗ്വേയും വേദിയാവുന്നു. ഫുട്ബോളിന്റെ അടുത്ത മഹാഘോഷത്തിലേക്ക് ലോകം ഒരുമിച്ച് യാത്ര തുടങ്ങുകയാണ്.
0: ഫിഫ ലോകകപ്പ് 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഇന്ന് മിയാമി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 ലൂസേഴ്സ് ഫൈനൽ മത്സരം ആരംഭിക്കുന്നത്. സെമിഫൈനലിൽ സ്പെയിനിനോട് പരാജയപ്പെട്ടതോടെയാണ് ഫ്രാൻസിന്റെ ലോകകപ്പ് കിരീട പ്രതീക്ഷകൾ അവസാനിച്ചത്. എങ്കിലും ഫ്രഞ്ച് നിരയിൽ 8 ഗോളുകളും 3 അസിസ്റ്റുകളുമായി കിലിയൻ എംബാപ്പെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലും ഗോൾ വേട്ട തുടർന്ന് ഗോൾഡൻ ബൂട്ട് റേസിലെ തന്റെ സ്ഥാനം ഉറപ്പിക്കാനാകും എംബാപ്പെ ശ്രമിക്കുക. മറുഭാഗത്ത് 60 വർഷങ്ങൾക്ക് മുൻപ് കിരീടം നേടിയതിനു ശേഷമുള്ള തങ്ങളുടെ ഏറ്റവും മികച്ച ലോകകപ്പ് ഫിനിഷിംഗ് സ്വന്തമാക്കുകയാകും ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. അതിനിടെ ഫിഫ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയും സ്പെയിനും നാളെ രാത്രി ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 ഫൈനൽ മത്സരം ആരംഭിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ആർട്ടിക്കിൾ 370, അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി ഇപ്പോൾ നല്ല വാർത്ത.
4: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ബഹിരാകാശത്ത് വീണ്ടും മലയാളി സാന്നിധ്യം. കഴിഞ്ഞ ദിവസം കസാഖിസ്ഥാനിലെ ബൈക്കനൂർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് പറന്നുയർന്ന ബഹിരാകാശ പേടകത്തിലെ 3 സഞ്ചാരികളിലൊരാൾ പാലക്കാട് സ്വദേശിയായ ഡോക്ടർ അനിൽ മേനോനാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അനിൽ മേനോൻ ഉൾപ്പെടുന്ന സംഘം സോയൂസ് പേടകത്തിൽ യാത്ര തിരിച്ചത്. നാസയുടെ ബഹിരാകാശ യാത്രികനായി 8 മാസം

ത്തെ ഗവേഷണ ദൌത്യമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ കൊച്ചുമകനാണ് അദ്ദേഹം. ഒരു ബഹിരാകാശ യാത്രികൻ എന്നതിനൊപ്പം തന്നെ മികച്ചൊരു എമർജൻസി മെഡിസിൻ ഡോക്ടർ കൂടിയാണ് ഈ 49-കാരൻ. മുൻപ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പർവ്വതാരോഹകർക്ക് അടിയന്തര ചികിത്സ നൽകാനും ഇന്ത്യയിൽ പോളിയോ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമാകാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ഈ കുടുംബത്തിന് ബഹിരാകാശവുമായി മറ്റൊരു ബന്ധം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന മേനോനും ഒരു ബഹിരാകാശ യാത്രികയാണ്. 2 വർഷം മുൻപ് സ്പേസ് എക്സിന്റെ പൊളാരിസ് ദോൺ ദൌത്യത്തിലൂടെ അന്ന ബഹിരാകാശ യാത്ര നടത്തിയിരുന്നു. ഇപ്പോൾ അനിൽ മേനോൻ ലക്ഷ്യമിടുന്നത് ഭാവിയിലെ ദീർഘദൂര ബഹിരാകാശ യാത്രകളിൽ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമുള്ള മെഡിക്കൽ ഗവേഷണങ്ങളാണ്. ലക്ഷ്യബോധവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏത് വലിയ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാമെന്ന് തെളിയിക്കുകയാണ് അനിൽ മേനോൻ. ട്രെയിൻ യാത്രക്കാരായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയൊരു ആശ്വാസം. ഓൺലൈനായി ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് ഇനി മുതൽ കൂടുതൽ എളുപ്പവും വേഗമേറിയതുമാകും. ഇന്ത്യൻ റെയിൽവേയുടെ IRCTC പോർട്ടലിൽ ടിക്കറ്റ് ബുക്കിംഗ് സമയത്ത് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്ന ക്യാപ്ചർ വെരിഫിക്കേഷൻ പൂർണ്ണമായും ഒഴിവാക്കാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ മാസം ജയ്പൂരിലെ ഒരു കോളേജ് സന്ദർശിച്ച റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് തൽക്കാൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ക്യാപ്ഷൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന താമസം കാരണം ടിക്കറ്റുകൾ നഷ്ടപ്പെടുന്നു എന്ന് ഒരു വിദ്യാർത്ഥി പരാതിപ്പെട്ടിരുന്നു. ഈ പരാതി അതീവ ഗൌരവത്തോടെയെടുത്ത റെയിൽവേ വെറും 1 മാസത്തിനുള്ളിൽ തന്നെ ഇതിനൊരു സാങ്കേതിക പരിഹാരം കണ്ടെത്തുകയായിരുന്നു. ആധാർ അധിഷ്ഠിത വെരിഫിക്കേഷനും പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങളും ശക്തമാക്കിയതോടെയാണ് ക്യാപ്ചർ ടൈപ്പ് ചെയ്യേണ്ട അവസ്ഥ ഇല്ലാതായത്. ഇതോടൊപ്പം തന്നെ വെബ്സൈറ്റിലെ അനാവശ്യ പരസ്യങ്ങളും പോപ്പപ്പുകളും റെയിൽവേ ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ സിസ്റ്റം വഴി യാത്രക്കാരുടെ വിവരങ്ങൾ മുൻകൂട്ടി സേവ് ചെയ്താൽ വെറും 6 മുതൽ 8 ക്ലിക്കുകൾക്കുള്ളിൽ ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും. സാധാരണക്കാരായ ജനങ്ങളുടെ ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് പോലും അത്യാധുനിക സാങ്കേതിക വിദ്യയിലൂടെ പെട്ടെന്ന് പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ തെളിയിച്ചിരിക്കുകയാണ്. ഈ തീരുമാനത്തിലൂടെ ട്രെയിൻ യാത്രകൾ കൂടുതൽ സുഗമമാകുമെന്ന് പ്രതീക്ഷിക്കാം. സംസ്ഥാനത്തെ ഓട്ടോറിക്ഷാ തൊഴിലാളികൾക്ക് ആശ്വാസമായി ലീഗൽ മെട്രോളജി വകുപ്പിന്റെ പ്രത്യേക മീറ്റർ മുദ്രപതിക്കൽ പദ്ധതിക്ക് തുടക്കമായി. താലൂക്കാസ്ഥാനങ്ങളിൽ നിന്ന് 15-ഓ അതിലധികമോ കിലോമീറ്റർ ദൂരെയുള്ള പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും ഓട്ടോറിക്ഷകളിൽ മീറ്റർ മുദ്രവയ്ക്കുന്നതിനായി ദൂരയാത്ര ചെയ്യേണ്ടി വരുന്നത് ഒഴിവാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതുവഴി തൊഴിലാളികളുടെ സമയനഷ്ടവും തൊഴിൽ നഷ്ടവും വലിയൊരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിക്കും. താലൂക്കാസ്ഥാനങ്ങളിൽ നിന്ന് ദൂരെയുള്ള പ്രദേശങ്ങളിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഫെയർ മീറ്ററുകൾ കൃത്യസമയത്ത് മുദ്രവെച്ച് നൽകുന്നതിനുള്ള മൊബൈൽ വെരിഫിക്കേഷൻ ക്യാമ്പുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യപൊതുവിതരണ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. സർക്കാരിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 100 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ 100 പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിൽ ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കും. തുടർന്ന് കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഇതുവഴി തൊഴിൽ സമയം നഷ്ടപ്പെടാതെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മീറ്റർ മുദ്രവയ്പ്പിക്കാൻ ആകും എന്നത് ഏറെ പ്രയോജനപ്രദമാണ്. പരിമിതികളെ ആത്മവിശ്വാസം കൊണ്ട് മറികടന്ന് ക്രിക്കറ്റ് ലോകത്ത് വിസ്മയമാകുന്ന അനീഷ് പി രാജനെക്കുറിച്ചുള്ള വാർത്തയാണ് ഇനി. ഭിന്നശേഷിക്കാരുടെ പ്രഥമ 2020 ലോകകപ്പിൽ ഇന്ത്യയെ ലോക കിരീടത്തിലേക്ക് നയിച്ച മലയാളി സ്പിന്നർ ആഭ്യന്തര ക്രിക്കറ്റ് മൈതാനങ്ങളിലും വിക്കറ്റ് വേട്ട തുടരുകയാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ തന്നെ മികച്ച പ്രകടനവുമായി അനീഷ് ശ്രദ്ധേയനായി. ഇടുക്കിക്ക് വേണ്ടി പന്തെറിഞ്ഞ അനീഷ് വെറും 17 റൺസ് മാത്രം വഴങ്ങി 3 നിർണായക വിക്കറ്റുകളാണ് പിഴുതെറിഞ്ഞത്. ജന്മന വലതു കൈപ്പത്തിക്ക് വൈകല്യമുണ്ടായിരുന്നിട്ടും ഇടത് കൈകൊണ്ട് പന്തെറിയുന്ന താരം ശാരീരിക പരിമിതികളെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടന്നാണ് ക്രിക്കറ്റ് ലോകത്തിന്റെ നെറുകയിലെത്തിയത്. ഇംഗ്ലണ്ടിൽ നടന്ന ഭിന്നശേഷിക്കാരുടെ ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായപ്പോൾ ടൂർണമെന്റിലെ മികച്ച ബൌളറായി തെരഞ്ഞെടുക്കപ്പെട്ടതും ഈ ഇടുക്കിക്കാരനായിരുന്നു. 11 വിക്കറ്റുകളായിരുന്നു ടൂർണമെന്റിൽ അനീഷ് നേടിയത്. ഇടുക്കി സ്വദേശികളായ പി രാജന്റെയും KK ശ്യാമളയുടെയും 3 മക്കളിൽ ഇളയ ആളാണ് അനീഷ്. വളരെ ചെറുപ്പത്തിലെ ക്രിക്കറ്റ് ലോകത്തേക്ക് ചുവടുവെച്ച അനീഷ് കായിക ലോകത്തിന് ഒന്നടങ്കം വലിയൊരു പ്രചോദനമാവുകയാണ്. ഭൂമിയുടെ മുഖച്ഛായ മാറ്റാൻ ലക്ഷ്യമിടുന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ജനകീയ കൂട്ടായ്മയെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി. ആഫ്രിക്കൻ വൻകരയിൽ ഒരുങ്ങിവരുന്ന ദി ഗ്രേറ്റ് ഗ്രീൻ വാൾ എന്ന വിസ്മയ പദ്ധതി സഹാറ മരുഭൂമിയുടെ

0: അതിരുകൾ മറന്നൊന്നിച്ചാൽ കാലാവസ്ഥാ വ്യതിയാനത്തെ പോലും ചെറുക്കാൻ സാധിക്കുമെന്നും ഈ ആഫ്രിക്കൻ ജനത ലോകത്തിന് കാണിച്ചു തരുന്നു. ഭൂമിയുടെ നാനാഭാഗത്തുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന 2026 ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിന് വേദിയൊരുങ്ങിക്കഴിഞ്ഞു. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോപ്യൻ കരുത്തരായ സ്പെയിനും ഫൈനലിൽ നേർക്കുനേർ വരികയാണ്. ജൂലൈ 20 തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 അമേരിക്കയിലെ ന്യൂയോർക്ക് ജേഴ്സി മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ലോകകപ്പിന്റെ ഫൈനൽ വിസിൽ മുഴങ്ങാൻ പോകുമ്പോൾ അത് കേവലം ഒരു കളി മാത്രമല്ല, അതിരുകളില്ലാത്ത മനുഷ്യബന്ധങ്ങളുടെ ഒരു വലിയ ഉത്സവമാണ്. ചരിത്രത്തിലാദ്യമായി 48 രാജ്യങ്ങൾ പങ്കെടുത്ത, കാനഡയും മെക്സിക്കോയും അമേരിക്കയും സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ഈ ലോകകപ്പ് മാനവികതയുടെയും ഒരുമയുടെയും വലിയൊരു സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. വിവിധ സംസ്കാരങ്ങളും ഭാഷകളും വംശങ്ങളുമുള്ള ലക്ഷക്കണക്കിന് ആരാധകരാണ് കളി കാണാൻ ഗ്യാലറികളിലേക്ക് ഒഴുകിയെത്തുന്നത്. രാഷ്ട്രീയവും അതിർത്തി തർക്കങ്ങളും മാറ്റിവെച്ച് ഫുട്ബോൾ എന്ന ഒരൊറ്റ വികാരത്തിൽ ലോകം ഒന്നാകുന്ന കാഴ്ചയാണിത്. ഗ്രൌണ്ടിൽ കനക കിരീടത്തിനായി ഇരു ടീമുകൾ പോരാടുമ്പോഴും ഗ്യാലറിയിൽ പരസ്പരം കൈകോർക്കുന്ന ആരാധകർ ലോകത്തിന് നൽകുന്നത് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വലിയൊരു പാഠമാണ്. വിജയികൾ ആരായാലും ഈ ഫൈനൽ മത്സരം ഓർമ്മിപ്പിക്കുന്നത് ഒന്നുമാത്രം, പ്രതിബന്ധങ്ങളെല്ലാം മറികടന്ന് ഒരേ ലക്ഷ്യത്തോടെ ഒരേ നിയമങ്ങൾക്ക് കീഴിൽ ഒത്തൊരുമയോടെ പോരാടാൻ മനുഷ്യന് സാധിക്കുമെന്ന വലിയ സന്ദേശം മാത്രമായി മാറ്റിവെക്കാനും തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവ മേഖലയായും പ്രഖ്യാപിക്കും. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമിജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ 50:43.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കിസാൻ വാണി.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. രാജകുമാരി എടമറ്റത്ത് സമ്മിശ്ര കൃഷിയോടൊപ്പം തന്നെ കാർഷിക നഴ്സറിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന ശ്രീ പുരുഷോത്തമൻ മധുരപ്ലായ്ക്കൽ.
2: രാജകുമാരി ഇടമറ്റം മധുരപ്ലായ്ക്കൽ പുരുഷോത്തമൻ എന്ന സമ്മിശ്ര കർഷകന്റെ കൃഷിയിടത്തിലുള്ള പോളിഹൌസിലാണ് ശ്രീ പുരുഷോത്തമൻ മധുരപ്ലായ്ക്കൽ തന്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻവാണി ശ്രോതാക്കളുമായി പങ്കുവെച്ചു. എന്താണ് ഇതിന്റെ ലക്ഷ്യം ഒന്ന് പറയാമോ?
3: ഞാൻ ചെറുപ്പം മുതലേ ഒരു നഴ്സറി കർഷകനാണ്. കൂടാതെ എനിക്ക് സ്വന്തമായിട്ട് കൃഷിയിടങ്ങളും കൃഷിപ്പണികളും ഉണ്ട്. കാർഷിക ഫീൽഡാണ് എൻ്റെ പ്രധാന തൊഴിൽ. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് നഴ്സറി ഉണ്ടാക്കി പ്രൈവറ്റ് നഴ്സറി ആയിട്ട് നടത്തുകയും നിപ്പിലൊക്കെ ടെൻഡർ എടുത്ത് ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 2015 ബ്ലോക്കിൽ നിന്ന് ADA കൃഷി ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ വന്ന് എനിക്കൊരു കാർഷിക നഴ്സറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ചെയ്യാൻ സാധിക്കുമോ, അതിനുള്ള ധനസഹായങ്ങളെല്ലാം തരാമെന്ന് പറയുകയും 2015 ശ്രീ MM Mani MLA അവർ ഉദ്ഘാടനം ചെയ്യുകയും ഇത് 500,000 രൂപ സബ്സിഡി തന്നൊരു പോളിഹൗസ് ഉണ്ടാക്കുകയും

0: 200,000 രൂപ ഓണറേറിയം തന്ന് ഇതിൻ്റെ പ്രാഥമിക ചെലവ് നടത്തിപ്പിനൊക്കെ ആയിട്ട് തന്ന് സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. കൂടാതെ എൻ്റെ കയ്യിൽ നിന്ന് ടെൻഡറില്ലാതെ നേരിട്ട് ജില്ലയിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം കൃഷിവകുപ്പ് വഴി തൈകൾ നേരിട്ടെടുക്കുകയും ഞാനിങ്ങനെ വിതരണം ചെയ്തു വരികയാണ്.
1: എത്ര വർഷമായി അതിന് മുമ്പ് ഈ നഴ്സറി തുടങ്ങിയിട്ട്? അതായത് പ്രൈവറ്റായിട്ട് സ്വകാര്യമായിട്ടൊരു നഴ്സറി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അത് എത്ര വർഷം മുമ്പാണ്?
0: അത് തുടങ്ങുന്നതിന് 5 വർഷം മുമ്പായിരുന്നു പ്രൈവറ്റ് നഴ്സറി ഗവൺമെൻറ് കീഴിൽ തുടങ്ങിയത്. അങ്ങനെ ടെൻഡറൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെക്കുറിച്ച് അറിയാവുന്ന കണ്ടാണ് എന്നെ തന്നെ സമീപിക്കുകയും ഒരു ക്ലസ്റ്ററിൻ്റെ കീഴിൽ ഞങ്ങളിവിടെ പച്ചക്കറി കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ക്ലസ്റ്ററിൻ്റെ ഇതിൽ എന്നെ ഉൾപ്പെടുത്തി ഇതിനകത്ത് എനിക്ക് അനുവദിച്ച് കിട്ടിയത്.
1: സമീപപ്രദേശങ്ങളിലെല്ലാം മുഴുവൻ കർഷകരും ഏലം അല്ലെങ്കിൽ കുരുമുളക് കൃഷി ചെയ്യുന്നവരാണ്. ചേട്ടൻ മാത്രം എന്താണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടൊരു കൃഷി രീതിയെക്കുറിച്ച് ആലോചിച്ചത്, അത് നടപ്പിലാക്കിയത്?
0: എനിക്ക് കൂടുതലും താല്പര്യം ഈ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിലായിരുന്നു എൻ്റെ ശ്രദ്ധ കൂടുതലും. കാര്യം എനിക്ക് 4 ഏക്കർ കൃഷിയിടം ഉണ്ടെങ്കിലും അതും നടത്തുന്നുണ്ട്. കൂടാതെ ഈ തൈകൾ പരിപാലിക്കുന്നതിൽ എനിക്ക് പ്രത്യേക ഒരു താല്പര്യമുണ്ട്. അതങ്ങനെ ഉണ്ടാക്കി വിൽക്കുന്നതിലൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അങ്ങനെ വിറ്റ് വരുമ്പോഴാണ് ഇത് നഴ്സറി കിട്ടുകയും ഇപ്പോൾ ഈ ജില്ലയിലും മറ്റ് സമീപ ജില്ല എറണാകുളം മറ്റുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എല്ലാം തൈകൾ ഞാൻ കൃഷിഭവൻ വഴി വിതരണം ചെയ്യുന്നുണ്ട്.
1: ഈ നഴ്സറി എങ്ങനെയാണ് ഈ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്?
0: ഇത് കൃഷിഭവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുനിന്ന് ടെൻഡർ ഇല്ലാതെ എടുക്കാവുന്ന ഒരു ഓർഡറുണ്ട്, ഈ BLFO വഴി എടുക്കുന്നത്. ഒന്ന് ഗവൺമെൻറ് നഴ്സറിയിൽ നിന്ന് ഫാമിൽ നിന്ന് എടുക്കുക. ഇപ്പോൾ അവർക്ക് സമയത്ത് തൈ ഇല്ലാതെ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള BLFO നിന്ന് നേരിട്ടെടുക്കാവുന്ന ഗവൺമെൻറ് ഓർഡറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം എന്നോട് ചോദിക്കും ഇത്ര തൈ കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ 30 ദിവസത്തിനകം തൈകൾ ഉൽപ്പാദിപ്പിച്ച് സ്പോട്ടിൽ കൊണ്ടുപോയി എല്ലാ കൃഷിഭവനിലും എല്ലാ പഞ്ചായത്തിൻ്റെ വാർഡുകളിൽ വരെ എത്തിച്ചു കൊടുക്കും. എനിക്കതിന് ഒരു സ്വന്തമായിട്ട് ട്രാവലർ വണ്ടിയും പിന്നെ കർഷക ഡ്രൈവറുണ്ട്, പണി ചെയ്യാനുള്ള കൂലിപ്പണിക്കാരെ ഉണ്ട്, ഒരു 5-8 പേരെ സ്റ്റാഫുകളുണ്ട് നമുക്ക്
1: സ്ഥിരമായിട്ട്. ഇത്രയും ജോലിക്കാരുണ്ട്?
0: ആ 6 ഹിന്ദിക്കാരും പിന്നെ ഒരു ഡ്രൈവറും സ്ഥിരമായിട്ട്, പിന്നെ ഞാനും എൻ്റെ ഭാര്യ മക്കള് എല്ലാവരും ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. ഞാൻ മിക്കപ്പോഴും പുറത്തായിരിക്കും, ഫീൽഡിലൂടെയൊക്കെ പോകേണ്ട ആവശ്യങ്ങൾക്കായിട്ട് ഞാനിങ്ങനെ എല്ലായിടത്തോടും പോകും.
1: അപ്പോൾ ഈ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫണ്ട് എങ്ങനെയാണ് ചേട്ടൻ്റെ കൈകളിലേക്ക് എത്തുന്നത്, അതെങ്ങനെയൊക്കെയാണ്?
0: ഇതിന് ഞാൻ കൃഷി ഓഫീസിൽ ബില്ല് കൊടുക്കുകയും ആ ബില്ല് പഞ്ചായത്ത് വഴി പാസ്സാക്കി. ഞാനും കൃഷി ഓഫീസറും, എൻ്റെ കൃഷി ഓഫീസ് രാജകുമാരി പഞ്ചായത്താണ്, ഈ കൃഷി ഓഫീസിലെ കൃഷി ഓഫീസറും ഞങ്ങളുടെ ജോയിൻ്റ് അക്കൗണ്ടിലേക്ക് ഫണ്ട് വരും. വന്നു കഴിയുമ്പോൾ കൃഷി ഓഫീസറ് ചെക്ക് ഒപ്പിട്ട് തരും, അങ്ങനെ എൻ്റെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് ഫണ്ട് മാറ്റുകയാണ് ചെയ്യുന്നത്.
1: ഇപ്പോൾ കൃഷി വകുപ്പിന് കീഴിൽ നെടുങ്കണ്ടം ബ്ലോക്കിലെ ഒരു ഫെഡറേറ്റഡ് നഴ്സറി ആണല്ലോ ഇത്. അപ്പോൾ ഈ നെടുങ്കണ്ടം ബ്ലോക്കിന് കീഴിൽ മാത്രമാണോ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത്?
0: അല്ല, ഈ ബ്ലോക്കിൽ മാത്രമല്ല, ഞാനും ഈ ജില്ലയിൽ പല നമ്മൾ ആരൊക്കെ ആവശ്യപ്പെടുവോ, ഇത് കൂടാതെ നമ്മൾ പലയിടത്തും ടെൻഡർ ഉണ്ടെങ്കിൽ ടെൻഡറിൽ പങ്കെടുക്കും. പിന്നെ അല്ലാതെ ആവശ്യപ്പെടുന്ന നേരിട്ട് ആവശ്യപ്പെടുന്നവരുണ്ട്. അങ്ങനെ ആര് കൃഷി വകുപ്പ് ആരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ സമീപിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ എല്ലായിടത്തും കൊണ്ടെത്തിച്ച് സമയബന്ധിതമായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞാൽ എനിക്ക് ഹൈബ്രിഡ് തൈകളെന്ന് പറഞ്ഞാൽ അത് നിർബന്ധമുണ്ട്. ഏറ്റവും നല്ല വെറൈറ്റി ആയിരിക്കണം, നല്ല ഉൽപ്പാദനക്ഷമതയുള്ളതും. അതിപ്പം പച്ചക്കറി ആണെങ്കിലും വാഴവിത്താണെങ്കിലും കുരുമുളകാണെങ്കിലും മറ്റ് ഫലവൃക്ഷങ്ങളാണെങ്കിലും എല്ലാം നല്ല ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് എന്നെ തന്നെ വീണ്ടും വീണ്ടും കൃഷി ഓഫീസർമാരെ സമീപിക്കാറുണ്ട്.
1: ഈ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കൂടാതെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാര്യമാണ്, ഒരു പോളിഹൗസിൽ തക്കാളിയും അതോടൊപ്പം തന്നെ പടവലം ഇതെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പച്ചക്കറി കൃഷി ഇതിനൊപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ?
0: ഇത് ഓർഡർ കൂടുതലില്ലാത്തൊരു സമയമുണ്ട്. ഇപ്പം മാർച്ച് കഴിഞ്ഞാലും മാർച്ച് കഴിഞ്ഞിട്ടൊരു സെപ്റ്റംബർ വരെ വലിയ ഓർഡർ ഇല്ലാത്തൊരു ടൈമാണ്. ആ ഇടവേളകളിൽ ഞാൻ ഇതിൻ്റെ അകത്ത് പച്ചക്കറി കൃഷിയും ചെയ്യാറുണ്ട്. അപ്പം അത് ചുമ്മാ സ്ഥലം കാലിയായിട്ട് കിടക്കുന്ന ഭേദം കൃഷിയും ചെയ്യാമല്ലോ എന്ന് ഓർത്ത് ചെയ്യും. അത് കഴിയുമ്പോഴത്തേനും പഞ്ചായത്തിൻ്റെ ടെൻഡറൊക്കെ ആയി വരുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയമാകുമ്പോഴത്തേനും ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് തൈകളായിരിക്കും. ഒരു 500,000 തൈ ഒരേ സമയത്ത്, 500,000-600,000 തൈ ഒരേ സമയത്ത് നമുക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്.
1: അപ്പോൾ ഇത്രയധികം തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനായിട്ട് ഈ പോളിഹൗസുകളുടെ ഒരു വിസ്തീർണം എത്രയാണ് മുഴുവൻ?
0: 35 സെൻറ് ഉണ്ട്. 500,000 അല്ല കേട്ടോ, 10 ലക്ഷം തൈകളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. 35 സെൻറ് ഉണ്ട്. ഇത് ഒരു 1-2 സ്റ്റെപ്പായിട്ട് നമുക്ക് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കാം.
1: ഈ പച്ചക്കറികൾ ഏതൊക്കെ ഇനമാണ് ഇവിടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്?
0: പച്ചക്കറി

0: നമ്മൾ ഇപ്പോൾ കടയിൽ ചെന്ന ഒരു സാമ്പാർ കൂട്ടെന്ന് പറയും, അതിൻ്റെ അകത്ത് മുളക്, വഴുതന, തക്കാളി, കാബേജ്, പയർ, ബീൻസ്, പാവൽ, പടവലം, വെള്ളരി, ഇങ്ങനെയുള്ള ഇത്തരം മെയിനായിട്ടുള്ള പച്ചക്കറികളാണ് കൂടുതൽ. പിന്നെ ഇലവർഗ്ഗങ്ങളുണ്ട്, കെയിൽ, ലെറ്റ്യൂസ്, ചൈനീസ് കാബേജ്, കാബേജ്, കോളിഫ്ലവർ, ഇത് ഇത്തരം തൈകളാണ് മെയിനായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ചതുരപ്പറായി മറ്റ് പല പല തൈകളുണ്ട്, അതൊക്കെ കുറേച്ചെ ചിലവുള്ളൂ. മെയിനായിട്ടുള്ള ഇത്തരം തൈകൾ, ഈ മുളകിൻ്റെയൊക്കെ ആണെങ്കിൽ പച്ചമുളക് രണ്ടും നെയ്റ്റുണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, കാന്താരി മുളകുണ്ട്. ഇപ്പോൾ കൂടുതലും മെയിനായിട്ട് പോകുന്നത് മാലിമുളക്. മാലിമുളക് ഒരു ഭയങ്കര വ്യവസായമാണ്. അത് ഇപ്പോൾ കിലോയ്ക്ക് 100, 300, 400 രൂപ വരെ വില വരാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഏലം ഇടവിള കൃഷിയായിട്ട് മാലിമുളക് കൃഷിക്ക് വേണ്ടിയിട്ട് ധാരാളം ആളുകൾ ഇവിടെ വന്ന് തൈകൾ എടുക്കാറുണ്ട്. മാലിമുളക് രണ്ടെണ്ണം തൈയുണ്ട്, ഒന്ന് പച്ചയും ഒന്ന് വെള്ളയും മഞ്ഞയും. ഇതിൽ വെള്ളയ്ക്കാണ് വില കൂടുതല്, പക്ഷേ അത് സെയിൽസ് കുറവാണ്. എന്നാലും പച്ചയാണ് സാധാരണ എല്ലാവരും വാങ്ങാറുള്ളത്.
1: ഇത് ഏത് സമയത്താണ് ഈ കൃഷിഭവൻ വഴി ഈ കൂടുതലായിട്ട് ഈ തൈകൾ ഇങ്ങനെ വാങ്ങുന്നത്?
0: പഞ്ചായത്തിൻ്റെ ടെൻഡർ ഇടുന്ന ഒരു സമയമുണ്ട്. ടെൻഡർ ഇടുക എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമസഭ വഴി അപേക്ഷ എടുക്കുകയും അപേക്ഷ എല്ലാവരും വന്നു കഴിയുമ്പോൾ പഞ്ചായത്ത് ടെൻഡർ ഇടും. ടെൻഡർ ഇട്ടുന്ന സമയത്താണ് ഈ തൈകൾ ആവശ്യമുള്ളത്. ആ സമയത്ത് ടെൻഡർ ഇടാതെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു നേഴ്സറി ഉള്ള കാരണം നമ്മുടെ അടുത്ത് നിന്ന് ഒന്നാമത് അവരാദ്യം കൃഷി വകുപ്പിൻ്റെ ഫാമുകളുണ്ട്, അവിടെ അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ തൈകൾ കാണിയല്ല സമയത്ത് കൊടുക്കാൻ. ഇപ്പം എനിക്ക് വന്നു കഴിഞ്ഞാൽ മിക്കവാറും എനിക്കൊരു 15 ദിവസത്തിനകം ഞാൻ എല്ലായിടത്തും വിതരണം ചെയ്യുന്നതായതുകൊണ്ട് അടുത്തുള്ള കൃഷിഭവൻകാരും പരിചയമുള്ള കൃഷി ഓഫീസർമാരും പഞ്ചായത്തുകാരും ഒക്കെ എന്നെ സമീപിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. കൂടുതലും ഓഗസ്റ്റ് സെപ്റ്റംബർ മുതലുള്ള മാസങ്ങളിൽ മാർച്ച് വരെ വിതരണം നടക്കും.
1: ഈ ജില്ലയിൽ ഈ ബ്ലോക്കിൽ മാത്രമാണ് ഈ ഫെഡറേറ്റഡ് നഴ്സറി ഉള്ളത്?
0: കേരളത്തിൽ മൊത്തം ഒരു 15 കൊല്ലം മുമ്പ് ഈ എല്ലാ ബ്ലോക്കിലും നടത്തിയതാണ്. പക്ഷേ അത് കർഷകർ ഇത് ഈ സബ്സിഡി പ്രതീക്ഷിച്ച് എടുത്ത ആളുകളുണ്ട്. അവർ സബ്സിഡി വാങ്ങിച്ചുകൊണ്ട് നാമമാത്രമായിട്ട് ചെയ്യുകയും പിന്നീട് അതെല്ലാം നിർത്തിപ്പോവുകയും ചെയ്തിട്ട് ഇപ്പം പല ബ്ലോക്കുകളിൽ ഇത് നടക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഞങ്ങളെ തിരുവനന്തപുരത്ത് ഒരു ഇതിന് മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റിലെ മൊത്തം അത് കണ്ണൂർ കാസർഗോഡ് പോലുള്ള ആളുകളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. അപ്പോൾ എല്ലാവരുടെ അനുഭവങ്ങളൊക്കെ ചോദിച്ചപ്പം പലരും നേഴ്സറി മുന്നോട്ട് പോകാൻ പാടാണെന്നും ഇത് അവർക്ക് തുടർന്ന് കൊണ്ടുപോകാനുള്ള ഓർഡർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ വഴി സ്വീകരിക്കുകയാണെന്നൊക്കെ അന്ന് ചർച്ച വന്നായിരുന്നു. പക്ഷേ ഞാൻ അന്നും നിർത്തിയിട്ടില്ല, ഇന്നും നിർത്തിയിട്ടില്ല. നമ്മൾ ലോക്കൽ സെയിലുണ്ടോ എനിക്ക് കുറേ. ഇതുകൂടാതെ എനിക്ക് സ്വന്തമായിട്ട് വേറെ കൃഷികളും ഉണ്ട്. എന്നാലും ഇത് അന്നു മുതൽ ഇന്ന് വരെ ടെൻഡർ എടുത്തും എല്ലാ ഏതൊക്കെയാലും ഈ ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഫുള്ളായിട്ട് അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പോവുകയാണ്.
1: ഏതൊക്കെ ഇനം പച്ചക്കറി തൈകളാണ് കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്?
0: മുളക്, വഴുതന, തക്കാളി, കാബേജ്, കോളിഫ്ലവർ, പയറുവർഗ്ഗങ്ങൾ, പാവൽ, ഇതാണ് മെയിനായിട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
1: അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ ജമന്തി ചെടികളൊക്കെ കണ്ടു, അതൊക്കെ അതിൻ്റെയൊക്കെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ടോ?
0: ഇപ്പോൾ ഈ ഓണത്തിന്, അത് ഈ ഓണം സീസണിൽ പൂക്കൃഷിക്കായിട്ട് ഗവൺമെൻറ് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ആവശ്യപ്പെടുന്ന അനുസരിച്ച് ചെണ്ടുമല്ലിയുടെ കൃഷി, ചെണ്ടുമല്ലി, മാരിഗോൾഡ്, അതും ധാരാളം തൈകൾ ഇപ്പോൾ ആളുകൾ മേടിക്കുന്ന കാരണം ഈ ഒരു സീസണിൽ അത് നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട്.
1: അതും ഹൈബ്രിഡാണ് തോന്നുന്നു.
0: ആ, എല്ലാം ഹൈബ്രിഡ്, നല്ല വലിപ്പമുള്ള പൂക്കളും നല്ല വില കിട്ടുന്ന പൂക്കളുമാണ് അതിൻ്റെ.
1: ഈ ഇതിൻ്റെയൊക്കെ വിത്തുകൾ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്?
0: ഇത് ബാംഗ്ലൂരുണ്ട്. ഇത് ഹൈബ്രിഡ് വിത്തുകളൊക്കെ ബാംഗ്ലൂർ, ഈ തമിഴ്നാട്ടിൽ ചില ഹോൾസെയിൽ കടകളുണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കും. ഇത് കൂടാതെ നമ്മുടെ മണ്ണുത്തിയിൽ നമ്മുടെ കൃഷി വകുപ്പിൻ്റെ തന്നെ ഫാമുണ്ട്. അവിടെ പോയാലും അവർ കൃഷി വകുപ്പ് വികസിപ്പിച്ചെടുത്ത ചില ഇനം തൈ വിത്തുകളുണ്ട്. പടവലം, പയർ, പാവൽ, മുളക്, ഉജ്ജല എന്നൊക്കെ പറയുന്ന മുളകുകൾ, ചീര, ഇങ്ങനെയുള്ള കുറേ വിത്തുകൾ അവിടുന്ന് ശേഖരിക്കാറുണ്ട്. ഓർഡർ അനുസരിച്ച് ബൾക്കായിട്ടൊക്കെ എടുത്ത് വിതരണം ചെയ്യും.
1: അപ്പോൾ ചേട്ടൻ നേരിട്ട് പോയി വേണോ ഈ വിത്തുകളൊക്കെ കൊണ്ടുവരാൻ, അതോ ഇവിടെ എത്തിച്ചേരാൻ സംവിധാനമുണ്ടോ?
0: വിത്തുകൾ കുറേയൊക്കെ ഞാൻ ഓർഡർ കൊടുത്താൽ വരും. പിന്നെ കൂടുതലും നമ്മൾ നേരിട്ട് പോയാൽ പലയിനം വിത്തുകൾ നമുക്ക് നല്ലയിനം വിത്തുകൾ നോക്കി സെലക്ട് ചെയ്യണമല്ലോ, അങ്ങനെ ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്.
1: ഇപ്പോൾ ഈ പുതു കർഷകരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് അവർ വിത്തുകളൊക്കെ ഇങ്ങനെ ഓൺലൈനായി വാങ്ങാറുണ്ടെന്ന്, അങ്ങനെ വാങ്ങിയാറുണ്ടോ?
0: ഓൺലൈനിൽ വിത്ത് വാങ്ങാറില്ല.
1: ഇല്ല,
0: അത് ഭയങ്കര കളിപ്പീരൊക്കെ ഉണ്ട്.

0: ഇത് നമ്മൾ വലിയ വലിയ കമ്പനിക്കാരെന്നാൽ നല്ല ഇനം ഹൈബ്രിഡ് വിത്തുകളുണ്ട്, പുതിയ പുതിയ വിത്തുകളൊക്കെ വരും, അതൊക്കെ വാങ്ങിച്ചാലാണ് നമുക്ക് നല്ല കൃഷി ചെയ്താൽ നല്ല ഈൽഡ് കിട്ടുള്ളൂ. വില കൂടുതലാണ്, വില കൂടുതലാണെങ്കിലും 10 ഗ്രാമിന് അല്ലെ 1 കിലോയ്ക്ക് 1 ലക്ഷം രൂപ വരുന്ന വിത്തുകളൊക്കെയാണ്. എന്നാലും അത് 10 തൈ നട്ട മറ്റേ 100 എണ്ണം നടന്ന ഫലം ചെയ്യും.
1: ഈ സാധാരണ വിത്തുകൾ നട്ട് എത്ര നാൾ വേണം ഇതൊരു തൈയായി, അതായത് വിൽപ്പനയ്ക്ക് വിപണിയിലേക്ക് എത്തിക്കാവുന്ന അതിന് എത്ര സമയം വേണം?
0: സാധാരണ ഒരുവിധപ്പെട്ട വിത്തുകളെല്ലാം ഒരു 45 ദിവസം ആകുമ്പോൾ തൊട്ട് പൂവിട്ട് തുടങ്ങും. പൂവിട്ട് തുടങ്ങി ഒരു 60 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും എല്ലാം കായ്ഫലത്തിലേക്ക് വന്നു തുടങ്ങും. പിന്നെ അങ്ങനെ എന്നാൽ 1 വർഷം വരെ നിന്ന് നമുക്ക് ആദായം എടുക്കാം. 6 മാസം കൊണ്ട് തീരുന്നതുകൊണ്ട് തക്കാളിയും പയറോ ബീൻസും ഒക്കെയാണ് 6 മാസം കൊണ്ട് തീർന്നു പോകും. പിന്നെ മുളക് വഴുതനൊക്കെ ആണെങ്കിൽ 1 വർഷം വരെയൊക്കെ നിൽക്കും. കാബേജൊക്കെ 3 മാസം കൊണ്ടൊക്കെ തീരും.
1: ഇതോടൊപ്പം തന്നെ ഫലവർഗ തൈകളും കൊടുക്കുന്നുണ്ടല്ലോ, ഏതൊക്കെ ഇനം തൈകളാണ് അങ്ങനെ കൊടുക്കുന്നത്?
0: ഫലവർഗം അത് പഞ്ചായത്ത് വഴി ടെൻഡർ ഇടുമ്പോൾ പല പല ഓർഡറുകൾ വരാറുണ്ട്. പിന്നെ അല്ലാതെ ഇവിടെ ലോക്കൽ സെയിലാണെങ്കിലും റംബുട്ടാൻ, മാംഗോസ്റ്റീൻ, അവക്കാഡോ, പിന്നെ ഓറഞ്ച്, ചെറുനാരകം, ഇങ്ങനെ പല പല ഇതുകളും ഹൈബ്രിഡ് പേര ഇതെല്ലാം ഇവിടെ ഉണ്ട്, ആവശ്യക്കാർക്ക് കൊടുക്കാറുണ്ട്.
1: അപ്പോൾ ഏത് സമയത്തും ആവശ്യക്കാർക്ക് ഇവിടെ വന്ന് ഈ തൈകൾ വാങ്ങാൻ അവസരമുണ്ടല്ലേ?
0: ഏത് സമയത്ത് വന്നാലും കുറേശ്ശേ കാണും, ബൾക്കായിട്ടാണെങ്കിൽ ഓർഡർ തന്നാലേ എടുത്തു കൊടുക്കുകയുള്ളൂ. പിന്നെ കുരുമുളക് വള്ളി ഇപ്പം കുരുമുളകിൻ്റെ സീസണാണല്ലോ, ഇപ്പം കുരുമുളക് 2-3 നേരം എൻ്റെ അടുത്തുണ്ട്, അതും കൊടുക്കാറുണ്ട്. അതും ടെൻഡറൊക്കെ വരുമ്പോൾ കൂടുതലായിട്ട് കുരുമുളക്, കമുക്, കാപ്പി ഇതെല്ലാം എടുത്തു കൊടുക്കാറുണ്ട്.
1: അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഒരു ബ്ലോക്കിൻ്റെ കീഴിൽ ഫെഡറേറ്റഡ് നേഴ്സറി നടന്ന ഒരാളെന്ന നിലയിൽ ഈ രംഗം നേരിടുന്ന ഒരു പ്രതിസന്ധി എന്താണ്?
0: പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുനിന്ന് നേരിട്ട് തൈകൾ ശേഖരിക്കുകയാണെങ്കിൽ ഇത് തുടർന്ന് പോകാൻ പറ്റും. ഇല്ലാതെ സമയബന്ധിതമായിട്ട് എടുത്തില്ലെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുന്ന ഇപ്പോൾ ഒരു ഓർഡർ തന്നു കഴിഞ്ഞാൽ 30 ദിവസം കൊണ്ട് നമ്മൾ തൈ വിതരണം ചെയ്യണം. ചില സമയത്തൊക്കെ നമ്മൾ 30 ദിവസം കൊണ്ട് തൈ ആക്കി കഴിയുമ്പോൾ കൃഷി വകുപ്പുകാർക്ക് അന്നേരം അസൗകര്യമായിരിക്കും. അവർ ചിലപ്പോൾ അവരുടെ ആവശ്യങ്ങളും ഡിപ്പാർട്ട്മെൻ്റ് ആവശ്യങ്ങളോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ആവശ്യങ്ങളോ എന്തെങ്കിലും ഒന്ന് ഡേറ്റുകൾ മാറ്റി വയ്ക്കാറുണ്ട്. അങ്ങനെ മാറ്റി വെച്ച് ഒരു 5-10 ദിവസം വരെ ആയാൽ കുഴപ്പമില്ല. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ തൈ അത് വേസ്റ്റായി പോകും, പിന്നെ രണ്ടാമതിട്ട് നമ്മൾ കൊടുക്കണ്ടേ ഒരവസ്ഥ വരും. അത് കൂടുതൽ തൈയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ഒത്തിരി തൈ വേസ്റ്റായി പോകാറുണ്ട്.
1: അങ്ങനെ നഷ്ടം സംഭവിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ?
0: ഓ, ഇഷ്ടംപോലെ തൈകൾ അങ്ങനെ പോകാറുണ്ട്. ചില സമയത്തൊക്കെ ഇവർക്ക് സർക്കാർ കാര്യമെന്ന് പറയാമല്ലോ, അപ്പോൾ പല പല ആവശ്യങ്ങൾ വേറെ വന്നു കഴിയുമ്പോൾ ഇത് മാറ്റി വയ്ക്കും. മാറ്റി വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് ഈ ഡേറ്റിനകം എടുക്കുകയാണെങ്കിൽ കർഷകർക്കും നല്ലത് എനിക്കും നല്ലത്. പക്ഷേ അങ്ങനെ എടുക്കാൻ അവർക്കും അസൗകര്യങ്ങളൊക്കെ ആയിരിക്കും, പല പല കാരണങ്ങൾ വരുമല്ലോ. അത് സർക്കാർ കാര്യം മുകളിലോട്ടുള്ള പല ഓർഡറുകൾ വേറെ വരും. അങ്ങനെ വരുന്നത് കഴിയുമ്പം അവരും ഡേറ്റുകൾ ഇങ്ങനെ മാറ്റി വിടാറുണ്ട്.
1: അങ്ങനെ വരുമ്പോൾ നമുക്ക് നഷ്ടപരിഹാരം എന്തെങ്കിലും ലഭിക്കാറുണ്ടോ?
0: ഓ, അതങ്ങനെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല, അങ്ങനെ കിട്ടുകയില്ല.
1: ഇല്ല,
0: അവർക്ക് ആ കൊടുക്കുന്ന സാധനത്തിൻ്റെ പൈസയെ ബില്ല് എഴുതാൻ പറ്റുള്ളൂ.

0: संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
1: अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं,
2: क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
3: बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा।
4: योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान, अब आपकी है बारी।
3: नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
4: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
3: प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत സർക്കാർ.
5: ഇതിനു മുമ്പ് ഈ ഫണ്ട് കിട്ടാനൊക്കെ ഒരുപാട് താമസോ അങ്ങനെ എന്തെങ്കിലും കാലതാമസം നേരിട്ടിട്ടുണ്ടോ?
6: ഫണ്ട് കിട്ടും, പക്ഷേ ഇപ്പോഴാണെങ്കിൽ പോലും കഴിഞ്ഞ മാർച്ചിന് മുമ്പ് കൊടുത്ത പല ബില്ലുകളും ഇതുവരെ പാസ്സായിട്ടില്ല. പാസ്സായി കിടക്കുന്ന, പക്ഷേ അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല. ഇപ്പൊ തന്നെ എനിക്ക് 40 ലക്ഷം രൂപ അടുത്ത് കിട്ടാനുണ്ട് പല പഞ്ചായത്തുകളുടെ ആയിട്ട്. അതിപ്പോ ഈ ഭരണം മാറിയതിന്റെയും പല കാരണങ്ങളുണ്ട്. അതിപ്പം ഉടനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു.
5: ഒരു കൃഷി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ എങ്ങനെയാണ് ഇക്കാര്യത്തില്?

0: കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും നമ്മളോട് മാന്യമായിട്ട് തന്നെ ഇടപെടുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണമാണ്. അവർക്കും ഈ പഞ്ചായത്തുമായിട്ട് ചില സമയത്തൊക്കെ കൃഷി വകുപ്പും പഞ്ചായത്തും തമ്മിലുള്ള ചില പഞ്ചായത്തുകളിൽ ചില പൊരുത്തക്കേടുകളൊക്കെ വരാറുണ്ട്. സമയബന്ധിതമായിട്ട് അവരെ അപേക്ഷകൾ കൊടുക്കുകയില്ല, ചില മെമ്പർമാരൊന്നും സഹകരിക്കാതെ വരിക. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ കൃഷി ഉദ്യോഗസ്ഥന്മാർക്കും ഈ പേപ്പറില്ലാതെ തൈകൾ കൊടുക്കാൻ പറ്റാതെ വരും. അങ്ങനെ പേപ്പറിലുള്ള ആളുകൾക്ക് മാത്രമേ തൈകൾ കൊടുക്കാനുള്ളൂ വരുള്ളൂ. അങ്ങനെ നമ്മൾ തൈ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ 200,000 രൂപയുടെ ഒരു ഓർഡർ വന്നു. 200,000 രൂപയുടെ തൈകൾ നമ്മൾ ഉൽപ്പാദിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അവർക്കവിടെ അപേക്ഷകരില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ പഞ്ചായത്ത് സഹകരിക്കാതെയോ മെമ്പർമാരുടെ നിസ്സഹകരണം കണ്ടോ അങ്ങനെ ഈ കമ്മിറ്റികൾ കൂടുമ്പോൾ കർഷകരും ഇതിൻ്റെ അകത്ത് അപേക്ഷ സമയത്ത് വെക്കാതെ വരുമോ, ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് വിതരണം നടക്കാതെ വരാറുണ്ട്
1: സമയത്ത്. ഇതോടൊപ്പം തന്നെ ഈ ഫലവൃക്ഷങ്ങളും ഇതുപോലെ തന്നെ അതിൻ്റെ തൈകളും ഇതുപോലെ തന്നെ പഞ്ചായത്ത് വഴിയോ കൃഷി ഭവൻ വഴിയോ ഒക്കെ കൊടുക്കാറുണ്ട് അല്ലേ?
0: ഉണ്ട്. പഞ്ചായത്ത് ടെൻഡർ ഇടും. ടെൻഡർ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് ടെൻഡർ പങ്കെടുക്കും, ഇല്ലെങ്കിൽ നേരിട്ട് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കൊടുക്കാറുണ്ട്. പല പഞ്ചായത്തുകളും ബ്ലോക്കുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്.
1: ഞാനീ ഒരു ഹൈറേഞ്ചുകാരൻ എന്നാലും ചോദിക്കുകയാണ്, ഹൈറേഞ്ചിൽ കൂടുതൽ ആളുകൾക്കും ഏലത്തോടും കുരുമുളകിനോടുമാണ് താല്പര്യം കൂടുതൽ. ഈ ചേട്ടൻ ഇത്ര വർഷമായി ഈ നഴ്സറി ഫീൽഡിലേക്ക് വന്നിട്ട്, അപ്പോൾ ഈ ആളുകൾ ഇപ്പോൾ പച്ചക്കറി തൈ അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങളുടെ തൈകളൊക്കെ കൂടുതലായിട്ട് വാങ്ങുന്ന ഒരു സമയമാണോ ഇത്?
0: അതെ അതെ, ഇപ്പോഴാണ് ഈ ഞാറ്റുവേലയുടെ സമയമാണ്. ഇപ്പോൾ തൈകളെല്ലാം വാങ്ങിച്ച് ആളുകൾ വയ്ക്കുന്ന സമയമാണ്. ഇപ്പോൾ പച്ചക്കറി തൈ ആണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു, ഈ ഞാറ്റുവേലയ്ക്ക് എല്ലാ തൈകളും ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന് പറഞ്ഞ ഒരു സ്കീം ഉണ്ടായിരുന്നല്ലോ പണ്ട്, അതിപ്പോൾ വേറെ പേരിൽ. ഇപ്പോൾ അതെല്ലാം കൃഷിഭവൻ വഴി ഇപ്പോൾ ഞാനൊരു 22 കൃഷിഭവന് ഇപ്പം കൊടുത്തുവച്ചിരിക്കുകയാണ്. അതുപോലെ ഫലവൃക്ഷങ്ങളും കുരുമുളക് ഇതെല്ലാം ഇപ്പോൾ ഇവിടെ നിന്ന് ധാരാളം ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്.
1: ഈ വിത്ത് മാത്രമാണോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറുള്ളത്, അല്ലെങ്കിൽ ഇത് തൈയായി ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന ഒരു കാലഘട്ടം വരെയുള്ള സമയത്തേക്ക് വേണ്ടിയിട്ട് വളമോ കീടനാശിനിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറുണ്ടോ?
0: ഉണ്ട്. ഞാൻ മണ്ണിര കമ്പോസ്റ്റ് എടുത്തു കൊടുക്കും, ചാണകപ്പൊടി എടുത്തു കൊടുക്കും, ചകിരിച്ചോറ് ഇതെല്ലാം നമ്മുടെ അടുത്തുണ്ട്. ഈ തൈകൾ വാങ്ങുന്ന ആളുകൾ ഗ്രോ ബാഗ് വെക്കുന്നവർക്ക് ചാണകപ്പൊടി, ചകിരിച്ചോറ്, മണ്ണിര കമ്പോസ്റ്റ് ഇതൊക്കെ മിക്സ് ചെയ്തൊക്കെയാണ് നിറയ്ക്കുന്നത്. അപ്പോൾ അത് എൻ്റെ അടുത്ത് എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. പിന്നെ ചെടിച്ചട്ടികൾ, HDP ചട്ടിയുണ്ട്, മൺചട്ടിയുണ്ട്, ഇതെല്ലാം നമ്മൾ ടെൻഡർ വെച്ചും അല്ലാതെയും വിതരണം ചെയ്യുന്നുണ്ട്.
1: അതായത് ഒരു പോട്ടിംഗ് മിശ്രിതം ഒൾപ്പം കൊടുക്കുന്നുണ്ടല്ലേ, അപ്പോൾ ഈ പോട്ടിംഗ് മിശ്രിതം എവിടെ നിന്നാണ് വരുന്നത്?
0: പോട്ടിംഗ് മിശ്രിതം നമ്മൾ ഒന്ന് കയർഫെട്ടിൻ്റെ ചകിരിച്ചോറ് വളമെടുക്കും, ഇതില്ലെങ്കിൽ സേലത്തുണ്ട് നല്ല കമ്പനിക്കാരുണ്ട്, അവരുടെ അടുത്തുനിന്ന് എടുക്കും. രണ്ട് കമ്പനിയും മാറി മാറി എടുക്കും, എന്നിട്ട് നമ്മൾ വിതരണം ചെയ്യുകയാണ്.
1: ഈ പച്ചക്കറി തൈകളൊക്കെ നടുന്നവർ ഏറ്റവും കൂടുതൽ ഉൽപാദനം അല്ലെങ്കിൽ ഗുണം ലഭിക്കുന്നത് ഇങ്ങനെ ചട്ടിയിൽ വിൽക്കുന്നതാണോ അതോ പുറത്ത് തൈ നടുന്നതാണോ ലാഭകരം?
0: ലാഭകരം പുറത്ത് നടന്നാണ്. ഇപ്പോൾ എല്ലാ 10 സെൻറ്റ് ഉള്ളവർക്കും വീടുള്ളവർക്കൊക്കെ സ്ഥല സൗകര്യം ലഭ്യത കുറവായതുകൊണ്ട് ഗ്രോ ബാഗുകളിലും ചട്ടികളിലും എല്ലാം ഇപ്പം ഉദ്യാന കൃഷി അല്ലെങ്കിൽ അടുക്കള കൃഷി ആയിട്ടെല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു വീട്ടിലേക്ക് എല്ലാം ആയിട്ട് ഒരു 10-20 തൈ വെച്ചുണ്ടെങ്കിൽ അത്യാവശ്യം വീട്ടിൽ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീടുകളിൽ കടയിൽ പോകേണ്ട പച്ചക്കറി വാങ്ങിക്കണ്ട, അതിപ്പോൾ ഇച്ചിരി കൂടുതൽ ചെയ്ത് നമുക്ക് പുറത്ത് കൊടുക്കാൻ വരെ ഉണ്ടാകുന്നുണ്ട്. പല ആളുകൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഞാൻ വഴുതന നട്ടിട്ട് അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു, അല്ലെങ്കിൽ തക്കാളി നട്ടിട്ട് കൂട്ടി ഉപയോഗിച്ച് മടുത്തു പച്ചമുളക് വിറ്റു. ഞങ്ങൾക്ക് പലരും കൃഷി ചെയ്തിട്ട് കൊണ്ടുത്തരാറുണ്ട്. നല്ല വിളവായിരുന്നു, ഇഷ്ടംപോലെ ഉണ്ടായി, ഇനിയും അങ്ങനെ പലരെയും പറഞ്ഞു വിടാറുണ്ട്. ഇത് ഇവർ കൃഷി ചെയ്ത് കണ്ടിട്ട് അയലോക്കാർ വന്ന് തൈ വാങ്ങിക്കാറുണ്ട്. അങ്ങനെ ഡെയിലി ആളുകൾ ഒരു 10-20 വീട്ടുകാരെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് ഡെയിലി വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്.
1: അങ്ങനെ നല്ലൊരു അനുഭവം കൂടിയാണ്.
0: നല്ല അനുഭവം എന്ന് പറഞ്ഞാൽ എറണാകുളം പോലെ ഇങ്ങനെ വരുന്ന റോഡ് സൈഡ് ആയതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ ഈ പച്ചക്കറി തൈ നമ്മുടെ കേരളത്തിൽ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പഞ്ചായത്തിലും കിട്ടിയല്ലോ. അപ്പോൾ ഇതുണ്ടാക്കി ഇങ്ങനെ ബോർഡൊക്കെ വെച്ചേക്കുന്നത് കൊണ്ട് ഈ വഴിക്കൂടെ പോകുന്നവരെല്ലാം 10 തൈ വാങ്ങിച്ചുകൊണ്ടേ പോകാറുള്ളൂ.
1: മറ്റ് ജില്ലകളിൽ ഇങ്ങനെ നമ്മൾ കൃഷി ഭവൻ വഴി കൊടുക്കാറുണ്ടോ?
0: മറ്റ് ജില്ലകളിൽ കൊടുക്കാറുണ്ട്. മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, എറണാകുളം ഇങ്ങനെ ജില്ലകളിലൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്.
1: അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കാർഷിക നഴ്സറി എന്ന് പറയുമ്പോൾ ധാരാളം ഈ കൃഷി പഠിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ കർഷകരൊക്കെ പഠിക്കാൻ എത്തുന്നൊരു സ്ഥലം കൂടിയാണെന്ന് അറിഞ്ഞു, അതെങ്ങനെയാണ് അതിൻ്റെ ഒരു അനുഭവം?
0: അധികം കർമ്മസേനക്കാർ പുതിയതായിട്ടൊക്കെ രൂപീകരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ക്ലാസ് എടുക്കാനായിട്ട് വരും. കൃഷി ഉദ്യോഗസ്ഥന്മാർ കൂട്ടിക്കൊണ്ട് വരും, ഞാൻ അവർക്ക് ക്ലാസ് എടുക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ എല്ലാ വർഷവും എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ഇവിടെ കൊണ്ടുവന്ന് പോളിയോസ് കൃഷിയെപ്പറ്റിയും നഴ്സറി പരിപാലനത്തെപ്പറ്റിയും ഒക്കെ എൻ്റെ അടുത്ത് ക്ലാസ് എടുക്കാറുണ്ട്. അങ്ങനെ വന്ന് പോകാറുണ്ട്.
1: ഈ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കൂടാതെ ഏലവും

0: 4 ഏക്കറിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ചേട്ടൻ ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു കൃഷി ഏതൊക്കെ ഏതാണ്?
1: സംതൃപ്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫീൽഡിൽ തന്നെയാണ്. ഇപ്പോഴും ഞാൻ അങ്ങനെ ഇപ്പൊ തോട്ടത്തിൽ, നേരത്തെ തോട്ടത്തിലൊക്കെ നോക്കുമായിരുന്നു, ഇപ്പൊ എനിക്ക് അതിനൊന്നും സമയം കിട്ടാറില്ല. അത് മരുമാനും മോളൊക്കെയാണ് തോട്ടം നോക്കുന്നത്. ഇപ്പൊ ഞാനും എൻ്റെ ഭാര്യ സെയിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഫുൾ ടൈം ഈ നഴ്സറി തന്നെയാണ്.
0: ഈ തൈകൾ കൂടാതെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ പുറത്തു കൊടുക്കാറുണ്ടോ?
1: പച്ചക്കറി ഒത്തിരി ഒന്നും കൊടുക്കാറില്ല, കുറച്ചൊക്കെ ഉണ്ടാകും, നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ള പുറത്തു കൊടുക്കും.
0: കൃഷി വകുപ്പിന്റെ ഒരു സഹകരണം എങ്ങനെയാണ്? ഈ പച്ചക്കറി ഒരു കർഷകൻ ഇവിടുന്ന് തൈ വാങ്ങിച്ചുകൊണ്ട് പോയാൽ അയാൾക്ക് അതിനുശേഷവും കൃഷി വകുപ്പിന്റെ ഒരു സഹായം കിട്ടാറുണ്ടോ? അതായത് തൈകൾ കൊടുക്കുന്നതിൽ ഒതുങ്ങുമോ ഒരു കൃഷി വകുപ്പിന്റെ ഒരു സഹായം?
1: കൃഷി വകുപ്പ് നമ്മുടെ അടുത്ത് തൈ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് സഹായമില്ല. പിന്നെ ഈ തൈകൾ എടുപ്പിക്കുന്ന കർഷകർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് പല സബ്സിഡികളും വരാറുണ്ട്. കൃഷി ചെയ്യുന്നവർക്ക് സബ്സിഡികൾ, അങ്ങനെയുള്ളവരെ കൊണ്ടൊക്കെ തൈകൾ എടുപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് സബ്സിഡി കിട്ടാറുണ്ട്. നമ്മൾ തൈയോട് കൂടി നമ്മുടെ ഏർപ്പാടെല്ലാം തീരും. തൈ തന്നു, അതിൻ്റെ പൈസ തന്നു കഴിഞ്ഞാൽ അത് ആ ബില്ല് ക്ലോസ് ചെയ്തു, ഇത്രയേ ഉള്ളൂ.
0: മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് യുവ കർഷകർ ഇപ്പോൾ രംഗത്തേക്ക് വരുന്നുണ്ട്. എന്താണ് അവരോട് പറയാനുള്ളത്?
1: യുവ കർഷകർ വരുന്നതിനോട് നിങ്ങളൊരു സൈഡായിട്ടെങ്കിലും 10 പച്ചക്കറി തൈ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം. പിന്നെ ബൾക്കായിട്ട് ചെയ്ത് ഇതിൽ നിന്ന് ഒരു ആദായം പ്രതീക്ഷിക്കാൻ ഇപ്പോഴത്തെ യുവ കർഷകർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ സ്ഥല ലഭ്യത, പിന്നെ മറ്റ് പരിപാടികളില്ലാത്ത കർഷകർ കുറവാണ്. അപ്പം അവനവൻ്റെ ആവശ്യത്തിനുള്ളത് സ്വന്തം വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ ഒരു സൈഡ് ബിസിനസ് എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതെല്ലാവരും ശ്രദ്ധിക്കണം, ചെയ്യണം. ഉൽപ്പാദിപ്പിച്ച് നല്ല ഇനം തൈകളുണ്ടാക്കി വിഷരഹിതമായ പച്ചക്കറി കഴിക്കാൻ വീട്ടിലുള്ളവരെ പ്രേരിപ്പിക്കണം. പുതിയ തലമുറയ്ക്കും ഇത് ഒരു പ്രചോദനം നൽകത്തക്ക രീതിയിൽ പച്ചക്കറി എല്ലാ വീടുകളിലും കൃഷി ചെയ്യണമെന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. കുട്ടികളും മുതിർന്നവരും പച്ചക്കറി തൈകൾ ധാരാളം വാങ്ങിച്ചാൽ ശരീരത്തിന് നല്ലത്. ഈ മത്സ്യമാംസം ഉപയോഗിച്ച് ആരോഗ്യം കേടാക്കുന്നതിലും ഏറ്റവും നല്ലത് പച്ചക്കറിയാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.
0: ഇത്രയും നേരം കാർഷിക അനുഭവങ്ങൾ കിസാൻവാണി ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി. ചേട്ടൻ്റെ കാർഷിക സഭയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.
1: താങ്ക് യു.
2: രാജകുമാരി ഇടമറ്റത്ത് കാർഷിക നേഴ്സറിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ശ്രീ പുരുഷോത്തമൻ മധുരപ്ലാക്കലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്.
3: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്.
4: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം.
3: കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.

0: കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.

മൊട്ടം ഗ്രാമപഞ്ചായത്തിലെ തുടങ്ങനാട് വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർ പട്ടിക പുതുക്കുന്നു. ഈ മാസം 21 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഓഗസ്റ്റ് 5 പുതിയ അപേക്ഷകളും പട്ടികയുമായി ബന്ധപ്പെട്ട അപേക്ഷകളും സ്വീകരിക്കും. ഓഗസ്റ്റ് 19 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. മലങ്കര ഡാം കാനാർ പാലത്തിന് സമാന്തരമായി നടപ്പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നതിന്റെ ഭാഗമായി ഡാമിന്റെ ജലനിരപ്പ് താഴ്ത്തുന്നു. നിലവിൽ 2 ഷട്ടറുകൾ 150 cm 1 ഷട്ടർ 100 cm തുറന്നിട്ടുള്ളത്. ജലനിരപ്പ് താഴ്ത്തുന്നതിനായി വരും ദിവസങ്ങളിൽ മലങ്കര ഡാമിലെ 6 ഷട്ടറുകളും 20 cm വരെ തുറക്കും. തൊടുപുഴ മൂവാറ്റുപുഴ ആറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് മലങ്കര ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് വിവിധ മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. ജൂലൈ 24 ടെൻഡർ ഫോറം വിതരണം ചെയ്യും. ജൂലൈ 25 ഉച്ചകഴിഞ്ഞ് 2:30 വരെ ടെൻഡറുകൾ സ്വീകരിക്കും. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3:30 ടെൻഡറുകൾ തുറക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04862222630. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള 9-10 ക്ലാസുകളിലെ സെൻട്രൽ പ്രീമെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 15. കുടുംബവാർഷിക വരുമാനം 2,50,000 രൂപയിൽ താഴെയുള്ളവർക്ക് ഇ ഗ്രാൻഡ് പോർട്ടൽ മുഖേന അപേക്ഷിക്കാം. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇ ഗ്രാൻഡ്സ് മുഖേന സ്കോളർഷിപ്പ് കൈപ്പറ്റുന്ന സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ ആധാർ സീഡഡ് അക്കൗണ്ട് നിർബന്ധമാണ്. ഡേ സ്കോളർ വിദ്യാർത്ഥിക്ക് 3,500 രൂപ, ഹോസ്റ്റലർ വിദ്യാർത്ഥിക്ക് 7,000 രൂപ നിരക്കിൽ ഒറ്റത്തവണ സ്കോളർഷിപ്പ് ലഭിക്കും. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥിക്ക് 10% തുക അധികം ലഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട സാക്ഷ്യപത്രം ഹാജരാക്കണം. ജാതി, വരുമാന സർട്ടിഫിക്കറ്റ്, ഭിന്നശേഷി സർട്ടിഫിക്കറ്റ്,

ഹോസ്റ്റൽ ഇൻമേറ്റ് സർട്ടിഫിക്കറ്റ് എന്നീ രേഖകൾ സ്കോളർഷിപ്പിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ സ്ഥാപന മേധാവി മുമ്പാകെ ഹാജരാക്കണം. 2026-27 വർഷം 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ മാത്രം പുതുതായി അപേക്ഷിച്ചാൽ മതി. എന്നാൽ 2025-26 വർഷം ക്ലാസ് 9-ൽ അപേക്ഷിക്കാത്തവർക്ക് 2026-27 വർഷം 10-ാം ക്ലാസ്സിലേക്ക് മാത്രം പുതുതായി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04862-296-297. കേരള കന്നുകാലി വികസന ബോർഡ് മാട്ടുപെട്ടി ഫാമിൽ 2026 ജൂലൈ 21, 22, 23 തീയതികളിൽ നടത്താനിരുന്ന അവിദഗ്ധ തൊഴിലാളി നിയമനത്തിനുള്ള അഭിമുഖവും കായികക്ഷമതാ പരിശോധനയും സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചു. പുതുക്കിയ തീയതിയും സമയവും പിന്നീട് ഉദ്യോഗാർത്ഥികളെ അറിയിക്കുമെന്ന് മാനേജർ അറിയിച്ചു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൗതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തികാര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4 ദേശീയ പുരസ്കാരങ്ങൾ. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നയം ഉറച്ച പ്രവർത്തനശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ താരം PV സിന്ധു. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂണ്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൗതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം GV പ്രകാശ് കുമാർ നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകനും ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നടൻ ധനുഷിനും പ്രത്യേക ജൂറി പരാമർശം. 2024 സെൻസർ ചെയ്ത 400 ചിത്രങ്ങളാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത്. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ 2nd മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി.
1: ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ഷെയർഡ് ഭ്രമയുഗം മലയാളം. ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 സ്റ്റോറീസ് ആൻഡ് AFD സിനിമാസ്. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഭ്രമയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാൽ. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ AR വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങുവാനക്കോണില്.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ

0: പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ജന്തർ മന്ദിറിൽ നിരാഹാര സമരം നടത്തിവരികയായിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാംചുക്കിന് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി ഹൈക്കോടതിയുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പെൻഷൻകാരുടെ പരാതികൾ തീർപ്പാക്കുന്നതിനപ്പുറം ആശങ്കകൾ പരിഹരിക്കുന്നതിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ പെൻഷൻ വ്യവഹാരത്തെക്കുറിച്ചുള്ള രണ്ടാമത് ദേശീയ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ സംബന്ധമായ തർക്കങ്ങൾ ഭരണപരമായി പരിഹരിക്കണമെന്നും അതുവഴി പെൻഷൻകാർ കോടതികളെ സമീപിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 4 കോടി ഡൗൺലോഡുകൾ കടന്ന ആധാർ ആപ്പ്. ഇതിനോടകം 11 ലക്ഷത്തിലധികം വിലാസങ്ങൾ ആപ്പിലൂടെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം വ്യക്തമാക്കി. 49 ലക്ഷത്തിലധികം മൊബൈൽ നമ്പറുകളും ആപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യക്ക് മടിയില്ലെന്നതിന് തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: नई डिफेंस एक्विजिशन प्रोसीजर के माध्यम से बाय इंडियन आईडीडीएम जैसी व्यवस्था को भी प्राथमिकता दी गई. सेनाओं के आधुनिकीकरण के लिए निर्धारित बजट का 75% भाग भारतीय उद्योगों से खरीद के लिए सुरक्षित किया गया. इस साल हम नया डिफेंस एक्विजिशन प्रोसीजर लेकर आ रहे हैं जिसके कारण देश में डिफेंस प्रोडक्शन को एक नई रफ्तार मिलेगी और एक नई ताकत भी मिलेगी.
0: ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തിയായതായി ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ ഗിരിശങ്കർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 ദ്വീപുകളിലേക്കാണ് സർവീസുകൾ ആരംഭിക്കുക. കാലാവസ്ഥ അനുകൂലമായ ഉടൻ അഗത്തി ദ്വീപിൽ സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറും. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുള്ളതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം മേഖലകളിൽ നാളെ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ചില സ്ഥലങ്ങളിലും കർണാടക, മാഹി, ഒഡീഷ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം പി വി സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ

0: നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെനിയു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിലെത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അഗാനി യമഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 മയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഇംഗ്ലണ്ട് അർജന്റീനയോടും ഫ്രാൻസ് സ്പെയിനിനോടുമാണ് സെമിയിൽ പരാജയപ്പെട്ടത്. തിങ്കളാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. CAG ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യ പോസ്റ്റിന്റെ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നതിനായി തപാൽ വകുപ്പ് MyGOV ഇന്നോവേറ്റ്സ് ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ മത്സരം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ Article 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൗതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തിക് ആര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4th ദേശീയ പുരസ്കാരം. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റർ റോക്കറ്റ് Vikram 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് Skyroot എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം PV സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ഷാൻ ചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? വിരിച്ചാലും വിരിച്ചാലും തീരാത്ത പായ. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷാൻ ചേച്ചി പറഞ്ഞുതരാട്ടോ. ഇന്ന് ആരാ നമ്മുടെ കൂടെ ഇതളുകളിലുള്ളതെന്ന് നോക്കാം.
1: എല്ലാ കൂട്ടുകാർക്കും എന്റെ മിമിക്രിയിലേക്ക് സ്വാഗതം. എന്റെ പേര് അഭിഷേക് ഗിരീഷ്. ഞാൻ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ പൊട്ടങ്ങാടിൽ പഠിക്കുന്നു. നമുക്കൊരു ചെറിയ മിമിക്രി കേട്ടു നോക്കിയാലോ?

നമുക്ക് മിമിക്രി ഒരു കഥയിലൂടെ കേട്ടു നോക്കിയാലോ. മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ ഒരു വ്യക്തിയുടെ കഥ. ഞാൻ രാവിലെ ഉറക്കമുണർന്നത് പക്ഷിമൃഗാദികളുടെ ശബ്ദം കേട്ടിട്ടാണ്.

മുഖം കഴുകുന്നതിനിടയിൽ തൊട്ടടുത്ത മുറി നിന്നും ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ. ആരോ പുല്ല് വെട്ടുന്ന ശബ്ദം കേട്ടു തുടങ്ങി.

ഒരു ചായയും കുടിച്ച് ടി വി വെച്ചപ്പോൾ ടി വിയിൽ ഒരു മിമിക്രി കലാകാരനുമായുള്ള ഒരു അഭിമുഖം കണ്ടു. ആ ചെയ്യാം, ടോം ആൻഡ് ജെറി എന്ന കാർട്ടൂണിലെ താറാവ്. ഈ താറാവ് മുസ്തഫ മുസ്തഫ എന്ന പാട്ട് പാടിയാൽ എങ്ങനെയാകുമെന്ന് കേട്ടു നോക്കിയാലോ? മരണക്കിണറിലെ ബൈക്ക് അഭ്യാസം.

കുതിര. ട്രെയിൻ.

0: കുറച്ച് വ്യക്തിത്വങ്ങളിലേക്ക്. മലയാള സിനിമാ നടൻ വിനയ് ഫോർട്ട്.
1: ചോവ സിമ്പിളാണ്, പവർഫുൾ, മനസ്സിലാക്കാൻ മനസ്സിലാവോ? മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. എൻ്റെ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, സോമൻ്റെ കൃതാവ്, എല്ലാവരും കൂടെ വരയ്ക്കുന്നു. എന്നാ ശരി.
0: ശശി കലിംഗ.
1: ഇന്ദ്രജിത്ത്.
2: എന്താണ് നിന്റെ പേര്? മാധവൻ. വട്ടപ്പേര് പറയടാ. ഓ മീശ മാധവൻ. നാളെ വരുമ്പോഴേ ആ മീശ ഒന്ന് പഠിച്ചേക്ക്, അതും ക്ലീൻ ഷേവ്. കേട്ടോ?
0: സിദ്ദിഖ് ലാൽ കൂട്ടായ്മയിലെ സിദ്ദിഖ്.

0: சிங்காவி, திருக்குடுக்கத்துக்குள்ள போறா பப்பி.
1: ആകാശവാണിയിൽ വാർത്ത വായിച്ച് പ്രശസ്തനായ ശ്രീ ഗോപൻ സാർ.
2: ഹേ രാജു, ഹീട്ടയാട്ടിൻ്റെ ചെൽപ്പാടത്തിലേക്ക് കാണുന്നതേ ഇല്ലല്ലോ. ഗോപാല കേന്ദ്ര സർക്കാരിൻ്റെ കർഷക ബന്ധു കാർഡ് വാങ്ങിക്കുവാൻ പോയതാണ് ഞാൻ. ഓഹോ, അങ്ങനെയോ?
1: മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ.
3: ടെൻഷൻ ഉണ്ടാവാറുണ്ട് തീർച്ചയായും. കളിക്കുമ്പോൾ അതിൻ്റെ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ നൂറമ്മ ചടിക്കുന്നതല്ല, എക്സ്പെക്റ്റേഷനും ഇത്ര നാളും മനസ്സിൽ കൊണ്ടൊരാഗ്രഹം റിയലാകും. സന്തോഷം കൊണ്ടാണോ എക്സൈറ്റ്മെൻറ്റും ആണോ അറിയില്ല, ടെൻഷൻ വളരെ കൂടുതലാണ് നൂറം മാച്ചിനേക്കാളും.
1: ടി വി ഓഫാക്കി ഇനി ഒന്ന് ചുറ്റിക്കറങ്ങാം. എൻ്റെ ആർ സെൻ്റർ ബൈക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു.

അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? വിരിച്ചാലും വിരിച്ചാലും തീരാത്ത പായ. ഇതിൻ്റെ ഉത്തരം എന്തെന്നറിയോ? റോഡ്. ഇന്നത്തെ ഇതളുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ. ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻ ചേച്ചിനെ അറിയിക്കണേ. അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരട്ടെ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഒന്നുകൂടെ പറയണോ? സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് FM എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്ത ആഴ്ച വരാം. ടാറ്റാ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എമ്മിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 58 മിനിറ്റും 30 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചോദ്യവും ഉത്തരവും കേൾക്കാം. ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? ഉത്തരം മഞ്ഞൾ.

0: ഇപ്പോൾ സാഹിത്യവേള പുനഃപ്രക്ഷേപണം.
1: 101.4 ദേവികുളം സ്പൈസ് FM
2: സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ കാർത്യായനി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച കവിതകളും ഗാനവും കേൾക്കാം. ആദ്യം ചിങ്ങപ്പുലരി എന്ന കവിത.
3: പഞ്ഞക്കർക്കിടം പോയി മാറഞ്ഞേ ചിങ്ങപ്പുലരിയും ഓടിയെത്തി എന്ന

ബാല്യത്തിലെ പൊന്നോണ നാളുകൾ ഇന്നും മനസ്സിൽ ജ്വലിച്ചു നിൽപ്പൂ. പൊന്നോണത്തിനു പുത്തിരി ചോറുണ്ണാൻ പുഞ്ചപ്പാടം നെൽക്കതിരു കണ്ടേ. പൊന്നോണത്തിനു പുത്തിരി ചോറുണ്ണാൻ പുഞ്ചപ്പാടത്തു നെൽക്കതിരു കണ്ടേ. മുട്ടോളം ചെളിയുള്ള പുഞ്ചപ്പാടത്ത് വിളവതു കാണാൻ എന്തു ഭംഗി. മുട്ടോളം ചെളിയുള്ള പുഞ്ചപ്പാടത്തെ വിളവതു കാണാൻ എന്തു ഭംഗി. ദിവസങ്ങൾ പലതു കടന്നു പോയേ, കതിരെല്ലാം പൊന്നിൽ കുളിച്ചു വന്നേ. ദിവസങ്ങൾ പലതും കടന്നു പോയേ, കതിരെല്ലാം പൊന്നിൽ കുളിച്ചു വന്നേ. കൊച്ചരുവാളു പോൽ കതിരു വന്നേ.

മോടെ കൊയ്തെടുക്കാം, മത്തനും കുമ്പളം ഞാലിപ്പൂവൻ പഴം, വിളവെടുപ്പുത്സവം പൊടി പൊടിച്ചേ. മത്തനും കുമ്പളം ഞാലിപ്പൂവൻ പഴം, വിളവെടുപ്പുത്സവം പൊടി പൊടിച്ചേ. പെണ്ണാളും കുട്ടികളും കൂടിയിട്ടെല്ലാരും

0: പൊന്നും വിലക്കെല്ലാം വാങ്ങിയിടുന്നു. ഇന്നാ പതിവില്ല മനുഷ്യർക്ക്, പൊന്നും വിലക്കെല്ലാം വാങ്ങിയിടുന്നു. പൊന്നും വിലക്കെല്ലാം വാങ്ങിയിടുന്നു.
1: തുടർന്ന് സായം സന്ധ്യ.
0: പച്ചപ്പുൽമേട്ടിൻ താഴ്വരയിൽ ദിശയറിയാതൊഴുകുന്ന

നിങ്ങൾ പ്രണയത്തിൻ മലർമാല കുരുത്തുവല്ലോ, നാണത്താൽ സന്ധ്യയിരുൾ പരുത്തി വൃശ്ചിക കാറ്റിതാ വീശിടുന്നു, നാണത്താൽ സന്ധ്യ ഇരുൾ പരുത്തി വൃശ്ചിക കാറ്റിതാ വീശിടുന്നു, കുളിരും തണുപ്പും നേരിടുന്നു, സായം സന്ധ്യയ്ക്കോ മോഹവന ഭംഗിയേറുന്നു, സായം സന്ധ്യയ്ക്കോ മോ

കുഞ്ഞുങ്ങൾക്കായി അന്നത്തെ പൂജ വച്ചവർ കുഞ്ഞിളം കൂട്ടിൽ കാത്തിരിക്കും. കുഞ്ഞുങ്ങൾക്കായി അന്നത്തെ പൂജ വച്ചവർ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കൊണ്ടുകൊരുത്തതും മനോഹരമേ ജീവിതം. കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കൊണ്ടുകൊരുത്തതും മനോഹരമേ ജീവിതം, മനോഹരമേ ജീവിതം.

പ്രഭാത പ്രാർത്ഥന ചൊല്ലുന്ന നിമിഷം സുഗന്ധവാഹിനിയായി അരികിലുണ്ടമ്മ. പ്രഭാത

0: കാർത്യായനി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച കവിതകൾ തുടരുന്നു. അടുത്ത കവിത പൊൻപുലരി.
1: പുതുവർഷപ്പുലരിയെ വരവേൽക്കുവാനായി പ്രതീക്ഷയോടെ വരും മണി നിരന്നേ. പുതുവർഷപ്പുലരിയെ വരവേൽക്കുവാനായി പ്രതീക്ഷയോടെ വരും മണി നിരന്നേ. സ്നേഹത്തിൻ നറുമലരുകൾ വിരിഞ്ഞിടട്ടെ, പുതുവർഷ പുതുഹർഷമായി ഭവിച്ചിടട്ടെ. സ്നേഹത്തിൻ നറുമലരുകൾ വിരിഞ്ഞിടട്ടെ, പുതുവർഷ പുതുഹർഷമായി ഭവിച്ചിടട്ടെ. ധനുമാസക്കുളിരിൽ ഇളകിയാടുന്ന കൈതോലപ്പൂക്കളും നിരന്നുവല്ലോ. ധനുമാസക്കുളിരിൽ ഇളകിയാടുന്ന കൈതോലപ്പൂക്കളും നിരന്നുവല്ലോ. മഞ്ഞിൻ കുളിരല തേരിൽ വന്നിട്ട ഡിസംബറും

0: ആഹ്ലാദവുമായിട്ടൊരു വർഷമങ്ങുമറിഞ്ഞു. ഒത്തിരി ആഹ്ലാദവും അതിലേറെ നോവുമായിട്ടൊരു വർഷമങ്ങുമറിഞ്ഞു പോയി. പുതുവർഷപ്പിറവിയെ സ്വീകരിക്കാം, ഒരു പിടി കനവുകൾ കൂട്ടിവെക്കാം. പുതുവർഷപ്പിറവിയെ സ്വീകരിക്കാം, ഒരു പിടി കനവുകൾ കൂട്ടിവെക്കാം. സഹോദരത്തിൻ വസന്തം തീർക്കാം, പുത്തൻ പുതു ചിന്തകൾ നെയ്തെടുക്കാം. സഹോദരത്തിൻ വസന്തം തീർക്കാം, പുത്തൻ പുതു ചിന്തകൾ നെയ്തെടുക്കാം. പുത്തൻ പുതു ചിന്തകൾ നെയ്തെടുക്കാം.
1: ഇനി പ്രതീക്ഷ.
0: കഷ്ടപ്പാടിൻ കാലങ്ങളിലെല്ലാം ജീവിതം മുന്നോട്ടു നയിക്കുവാൻ.

താണ്ടുവാൻ മരപ്പച്ച തേടിയലയുന്നിതാ ഞാൻ. തീരാത്ത ദുരിതങ്ങളേതും താണ്ടുവാൻ മരപ്പച്ച തേടിയലയുന്നിതാ ഞാൻ. പ്രത്യാശയിൽ പടവുകൾ താണ്ടിയപ്പോൾ പ്രതീക്ഷതൻ ചെറുതിരി നാളം തെളിഞ്ഞ്. പ്രത്യാശയിൽ പടവുകൾ താണ്ടിയപ്പോൾ പ്രതീക്ഷതൻ ചെറുതിരി

എൻ മനതാരിലാകെ പൂക്കാലമെത്തി. പ്രതീക്ഷകളെല്ലാം പൂവണിഞ്ഞപ്പോഴും മനുഷ്യജന്മത്തിൻ സഹജമാശകൾ ഓരോന്നായി പൊട്ടി മുള ചുവന്നേ നീർപ്പോള പോലതു മാറുവെന്നും അലയുവാനിനിയുമുണ്ട് ജീവിതത്തിൽ, കരയുവാനിനിയും ആവതില്ലെന്നോർക്കണം. പ്രതീക്ഷിക്കാനുണ്ട് എനിക്കെന്നുമെന്നും അവസാന ശ്വാസം നിലയ്ക്കുന്ന നേരത്തും

പിതൃത്വമറിയാത്തവനമ്മയെ തന്നാലാവും വിധം പരിപാലിച്ചു. പിതൃത്വമറിയാത്തവനമ്മയെ തന്നാലാവും വിധം പരിപാലിച്ചു.

ചുറ്റുപാലൻ മുലപ്പാലിനായി കരയുന്ന പൈതലും ലോകമെന്തെന്നറിയാത്ത പിഞ്ചുബാലൻ മുലപ്പാലി

അവരുടെ ശോഭന പാവിക്കായി വിധാതാവിൻ വികൃതികളിലൊന്നായി കരുതേണമവരുടെ ശോഭന പാവിക്കായി കരുതേ.

കാർത്യായനി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച ഗാനവും കവിതകളുമാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. സാഹിത്യവേള സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 22 മിനിറ്റും 49 സെക്കൻഡും. ചലച്ചിത്ര ഗാനം കേൾക്കാം. വിജയ് യേശുദാസിൻ്റെ ആലാപനത്തിലുള്ള ഗ്രാൻഡ് മാസ്റ്റർ എന്ന ചിത്രത്തിലെ ഗാനം. ഗാനശില്പികൾ ചിറ്റൂർ ഗോപി,

que. ശ്രേഷ്ഠ പദ്ധതി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഇൻ ടാർഗറ്റഡ് ഏരിയാസ് അഥവാ ശ്രേഷ്ഠ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രാലയത്തിന് കീഴിലുള്ള ശ്രേഷ്ഠ പദ്ധതി അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ 24,800 വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. 300 കോടിയുടെ പദ്ധതിയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. 9 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനം നിർത്തേണ്ടതായി വരുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യനീതി വകുപ്പിലൂടെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആസ്പിരേഷണൽ ജില്ലകളിൽ റെസിഡൻഷ്യൽ സൌകര്യങ്ങളുള്ള സർക്കാർ സ്കൂളുകൾ അല്ലാത്ത വിദ്യാലയങ്ങളെ ഇതിനുവേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് നീതി ആയോഗാണ് അംഗീകാരം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ കഴിയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് December 6, 2021 കേന്ദ്ര സർക്കാർ ശ്രേഷ്ഠ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ 75 വർഷങ്ങൾ ആഘോഷിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഒരു ഭാഗമാണ് ശ്രേഷ്ഠ പദ്ധതി. സമൂഹത്തിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതുവഴി സാമൂഹ്യ വ്യവസ്ഥിതിയെ പരിഷ്കരിക്കാനാകും എന്ന അംബേദ്കറിന്റെ ലക്ഷ്യമാണ് ശ്രേഷ്ഠ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നിറവേറ്റുന്നത്. പിന്നാക്ക അവസ്ഥയിലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികളെ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രേഷ്ഠ പദ്ധതി പ്രോത്സാഹിപ്പിക്കും. ഇത്തരം വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയും അതുവഴി വിദ്യാർത്ഥികളെ ഇന്ത്യയുടെ മാനവ വിഭവശേഷി വികസനത്തിൽ പങ്കാളികളാകാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷിക ദിനം December 6 നമ്മൾ മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പ്രത്യേക വാർത്ത ബുള്ളറ്റിൻ. ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം Article 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൗതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ജി വി പ്രകാശ് കുമാർ നേടി. 2024 സെൻസർ ചെയ്ത 400 ചിത്രങ്ങളാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത്. സംവിധായകൻ ജയരാജ് ആയിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4th തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെന്നിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അലിയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. പുരസ്കാര ജേതാക്കളെ അഭിനന്ദിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനത്തിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ ദുഃഖം രേഖപ്പെടുത്തി. കുടുംബങ്ങൾക്ക് ഗുജറാത്ത് സർക്കാർ 4 ലക്ഷം രൂപ വീതം സഹായധനം പ്രഖ്യാപിച്ചു. 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക July 21 അന്തിമ പട്ടിക August 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് July 21 മുതൽ August 5 വരെ അപേക്ഷ നൽകാം. സംസ്ഥാനത്ത് ഇന്നും ഭാഗികമായി വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. മഴ ലഭ്യത കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിച്ച വാക്കത്തോണും ലഹരി വിരുദ്ധ യജ്ഞവും മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം തൂഫാൻ പതാക ഉയർത്തി. എക്സൈസ് വകുപ്പിന് കീഴിൽ രൂപീകരിച്ച സ്റ്റേറ്റ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് പ്രവർത്തനം. 367 തസ്തികകൾ പുനർവിന്യസിച്ചും 22 തസ്തികകൾക്ക് അധിക ചുമതല നൽകിയുമാണ് എക്സൈസ് കമ്മീഷണർക്കാണ് പൂർണ്ണ ചുമതല. വന്യജീവി ആക്രമണത്തിൽ പരിഹാരം കാണേണ്ടതും കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കർഷകരുടെ പ്രശ്നങ്ങളിൽ അനുതാപപൂർവ്വം അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി.

0: വന്യജീവികൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് തടയുന്നതിന് 2025 ഫെബ്രുവരി 23 സർക്കാർ പ്രഖ്യാപിച്ച 10 മിഷൻ കാലതാമസം കൂടാതെ നടപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. വനാതിർത്തികളിൽ സൗരവേലികൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ ത്വരിതപ്പെടുത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗോവ് എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3 സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 മയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. തിങ്കളാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടും. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ ദിവസം അവധി നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. അധ്യയന ദിവസങ്ങൾ കുറയാൻ സാധ്യതയുള്ളതിനാൽ ഇത് സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനമറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തിയായതായി ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ ഗിരിശങ്കർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 ദ്വീപുകളിലേക്കാണ് സർവീസുകൾ ആരംഭിക്കുക. കാലാവസ്ഥാനുകൂലമായ ഉടൻ അഗതി ദ്വീപിൽ സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഹിമാലയൻ പശ്ചിമബംഗാൾ സിക്കിം മേഖലകളിൽ നാളെ വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8 കഴിഞ്ഞ 40:20. ചലച്ചിത്ര ഗാനം കേൾക്കാം. ചുനക്കര രാമൻകുട്ടി രചന നിർവഹിച്ച രവീന്ദ്രനീണമേകിയ ഗാനം കസ്റ്റംസ് ഡയറി എന്ന ചിത്രത്തിനായി KJ യേശുദാസ് ആലപിച്ചത്.

0: ചലച്ചിത്രഗാനം സമാപിച്ചു. 8:45 സമാചാർ സന്ധ്യ തുടർന്ന് ഈവനിംഗ് ന്യൂസ് ഡൽഹി റിലേ.
1: ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ

0: Jersey Stadium tomorrow night. In badminton, Inter Chatla and two-time Olympic medalist PV Sindhu has reached the women's singles final at the Japan Open in Tokyo today. She entered the final after her opponent and world number 4 Chan Yufei of China retired during the second game of the match. The Indian Meteorological Department, IMD, has issued a red colour warning for very heavy rainfall, with isolated extremely heavy rainfall over sub-Himalayan West Bengal, Sikkim and Uttarakhand tomorrow. Heavy rainfall is also expected over Delhi, Haryana, Chandigarh, Punjab, Bihar, Chhattisgarh, Himachal Pradesh, Uttar Pradesh, Karnataka, Madhya Pradesh, Jammu Kashmir, Jharkhand, Kerala, Mahe, Odisha and parts of northeast India during the next 2 days. And now before we end the bulletin, the headlines once again. 72nd National Film Awards announced. Yami Gautam wins Best Actress Award for Article 370. Mammootty for Brahma Yugam and Kartik Aaryan for Chandu Champion shared Best Actor Award. 20 rebel TMC MPs who joined National Citizens Party of India get Lok Sabha Speaker's approval for separate seating in the House. Massive fire at a firecracker factory in Ahmedabad claims 5 lives. Prime Minister Narendra Modi expresses grief. US-Iran fighting over Strait of Hormuz escalates with attacks on key infrastructure and military targets. Olympic medalist Mirabai Chanu and Lovlina Borgohain to be India's flag and baton bearers at opening ceremony of Commonwealth Games in Glasgow. That is all in the news at 9. Good night.
1: ആകാശവാണി കായിക ലോകം.
2: അറുപത്തിനാല് കളങ്ങളിലെ മാന്ത്രികത, ലോക ചെസ് ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.
3: രാജ്യത്തിനും അധികാരത്തിനുമായി രാജാക്കന്മാർ പടവെട്ടുന്നതും അങ്ങനെ മഹായുദ്ധങ്ങളുടെ വിജയ പരാജയ കഥകൾ നമ്മൾ അനവധി കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊരു കായിക വിനോദമായാലോ? 64 കളങ്ങളിൽ കറുപ്പും വെളുപ്പും ഇടപെട്ടുവരുന്ന ചെസ് ബോർഡിൽ മാറിമറിയുന്നത് ജീവിതങ്ങൾ തന്നെയാണ്. പടക്കളത്തിലെ തന്ത്രങ്ങൾ ഒരു ബോർഡിന് ഇരുവശത്തുമിരുന്ന് കരുനീക്കങ്ങളായി പരിണമിക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിശക്തി ആവശ്യമായ മത്സര ഇനമായി ചെസ് മാറുന്നു. ചെസ്സിന്റെ ഉറവിടത്തെക്കുറിച്ച് പലതരത്തിലുള്ള കഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പരിചയം ചതുരംഗമെന്ന കളി തന്നെയായിരിക്കും. മഹാഭാരതത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ഈ വിനോദത്തിന്റെ ഉറവിടം ഉത്തരേന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. ശേഷം കാലങ്ങൾ കഴിയവേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഇത് പടരുകയും കളിയുടെ രീതികളിൽ പല മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു. വിനോദത്തിന് വേണ്ടി കളിച്ചു പോന്നിരുന്ന ഈ ഉപാധി ഇന്ന് കാണുന്ന ചെസ് ആകുന്നതിൽ ഏറ്റവും വലിയ വഴിത്തിരിവായത് ചെസ്സിന് ഒരു ലോക ചാമ്പ്യൻഷിപ്പ് രൂപം വന്നതും ഫിഡെ എന്ന ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡെസ് എച്ച് എക്സ് എന്ന സംഘടനയുടെ രൂപീകരണവുമാണ്. 1886 വരെ ചെസ് ചാമ്പ്യൻഷിപ്പ് ഒഫീഷ്യലായ ഒരു മത്സരമോ ലോകം അംഗീകരിക്കുന്ന ഒരു ജേതാവോ ഉണ്ടായിരുന്നില്ല. 1924 പാരീസിൽ വെച്ച് നടന്ന സ്പോർട്സ് ഒളിമ്പിക്സിൽ ഫ്രഞ്ച് ചെസ് ഫെഡറേഷൻ ഒരു ചെസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുകയും അതിനായി എത്തിയ മത്സരാർത്ഥികൾ ഒന്നിച്ചു ചേർന്ന് ഒരു യൂണിയൻ എന്ന നിലയിലാണ് ഫിഡെ എന്ന സംഘടനയുടെ ആരംഭം. രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ വർഷങ്ങളിൽ ഫിഡേക്ക് ചെസ്സിനുമേൽ കാര്യമായ ആധിപത്യം ഉണ്ടായില്ലെന്ന് മാത്രമല്ല സാമ്പത്തികമായും സഹായങ്ങൾ ലഭിച്ചിരുന്നില്ല. 1926 4 രാജ്യങ്ങൾ മാത്രം പങ്കെടുത്ത ലിറ്റിൽ ഒളിമ്പ്യാഡ്, 1927 16 രാജ്യങ്ങൾ പരസ്പരം മാറ്റുരച്ച ചെസ് ഒളിമ്പ്യാഡ് എന്നിവ നടത്തി ഫിഡെ മുന്നേറിയെങ്കിലും 1935 മുതൽ ലോക ചെസ് ചാമ്പ്യന്റെ എതിരാളി ആരായിരിക്കണം എന്ന് തീരുമാനിക്കാൻ പല വഴികളും ഫിഡെ തേടി. ഫിഡെയുടെ താല്പര്യപ്രകാരം പല കമ്മിറ്റികളുടെ അഭിപ്രായം കണക്കിലെടുത്ത് ഒരാളെ ലോക കിരീടത്തിനായി നിലവിലെ ജേതാവിന് എതിരാളിയായി തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു. ഇതിനിടെയാണ് ഒരു സൂപ്പർ ടൂർണമെന്റ് നടത്തണമെന്ന ആശയവുമായി ഡച്ച് ചെസ് ഫെഡറേഷൻ രംഗത്തെത്തിയത്. മുൻ ചാമ്പ്യന്മാരും വളർന്നുവരുന്ന പ്രതിഭകളും എല്ലാം ഉൾപ്പെടുന്ന ഈ ടൂർണമെന്റിലൂടെ ലോക ചാമ്പ്യന്റെ എതിരാളിയെ കണ്ടെത്തും.

ണം എന്നതായിരുന്നു നിർദ്ദേശം. എന്നാൽ ഫിഡെ ഇത് തള്ളുകയും അവരുടെ തീരുമാനപ്രകാരം ഒരാളെ തിരഞ്ഞെടുക്കുകയുമായിരുന്നു. ഇതിനെതിരെ അന്നത്തെ പ്രശസ്ത ചെസ് എഴുത്തുകാരും താരങ്ങളും വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. പിന്നീട് 1939 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വരവിൽ അന്താരാഷ്ട്ര മത്സരങ്ങളെല്ലാം നിർത്തിവയ്ക്കപ്പെടുകയും ഫിഡെ നിഷ്ക്രിയമാകുകയും ചെയ്തു. ഫിഡെ എന്ന സംഘടനയുടെ രൂപീകരണമാണ് ആഗോളതലത്തിൽ ചെസ് എന്ന വിനോദത്തിന് പുതിയ മാനങ്ങൾ നൽകിയതും ഇന്ന് നമ്മൾ കാണുന്ന നിയമങ്ങളും നിഷ്കർഷകളുമെല്ലാം നിലവിൽ വന്നതും. അങ്ങനെ 1966 മുതൽ ജൂലൈ 20 അന്താരാഷ്ട്ര ചെസ് ദിനമായി ആഘോഷിച്ചു പോരുന്നു. യുനെസ്കോയാണ് ആദ്യമായി അന്താരാഷ്ട്ര ചെസ് ദിനം ആചരിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ചത്. ഫിഡയെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി 1999 അംഗീകരിക്കുകയും 2019 ഡിസംബർ 12 യു എൻ ജനറൽ അസംബ്ലി അന്താരാഷ്ട്ര ചെസ് ദിനം അംഗീകരിച്ചുകൊണ്ടുള്ള പ്രമേയം അംഗീകരിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര ചെസ് ദിനത്തിൽ ഫിഡെ മുന്നോട്ട് വയ്ക്കാറുള്ള ഏറ്റവും ജനപ്രിയമായ ഒരാശയമാണ് മറ്റൊരാളെ കൂടി ചെസ് പഠിപ്പിക്കൂ എന്നത്. ഇതിലൂടെ ചെസ്സിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, മാനസിക വികാസത്തിന് കാരണമാകുക, സാമൂഹിക സമത്വം വളർത്തിയെടുക്കുക എന്നിങ്ങനെ പല ആശയങ്ങൾ ഫിഡെ ഇതിലൂടെ ലോകത്തിന് മുൻപാകെ അവതരിപ്പിക്കുന്നു. നാം ഒരേയൊരു കുടുംബമാണ് എന്ന അർത്ഥം വരുന്ന ജെൻസ്യുന സുമസ് എന്നതാണ് ഫിഡെയുടെ ആപ്തവാക്യം. ചെസ് എന്ന വിനോദം പൊതുസമൂഹത്തിൽ ഒരു ലഹരിയായി മാറാനുള്ള മുഖ്യ കാരണങ്ങളിൽ ഒന്ന് അത് ജനങ്ങളിലേക്ക് എത്തിച്ച പ്രഗത്ഭരായ ചെസ് താരങ്ങൾ തന്നെയാണ്. 1866 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയ വർഷം ആദ്യ ചാമ്പ്യനായത് ഓസ്ട്രിയൻ താരമായ വിൽഹം സ്റ്റീനിസ്റ്റ് ആയിരുന്നു. അതുവരെയുള്ള ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി കൃത്യമായ പ്ലാനിങ്ങോടും പ്രതിരോധത്തോടും കൂടിയുള്ള കളിരീതി പ്രചാരത്തിൽ കൊണ്ടുവന്നതും അദ്ദേഹമായിരുന്നു. 1886 മുതൽ 1894 വരെ ചാമ്പ്യനായി തുടർന്ന ഇദ്ദേഹത്തെ ആധുനിക ചെസ്സിന്റെ പിതാവായി ചെസ് ലോകം കണക്കാക്കുന്നു. ചെസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം, അതായത് 27 തുടർച്ചയായി ലോക ചെസ് ചാമ്പ്യനായ പ്രതിഭയാണ് ജർമ്മനിയുടെ ഇമാനുവൽ ലാസ്കർ. അതേപോലെ ക്യൂബൻ താരമായ ഹോസെ റൗൾ കപാംബ്ലാക്ക മനുഷ്യ കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വളരെ കുറച്ച് പിഴവുകൾ മാത്രം വരുത്തുകയും വളരെ ലളിതമായി ചിന്തിച്ച് വേഗത്തിൽ കരുക്കൾ നീക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തെ ചെസ് മത്സരത്തിലെ ലെജൻഡാക്കുന്നു. 1948 മുതൽ 1972 വരെയുള്ള കാലഘട്ടം സോവിയറ്റ് ആധിപത്യത്തിന്റേതായിരുന്നു. മിഖായൽ ബോട്ടിന്നിക്, മിഖായൽ താൽ, ടിഗ്രാൻ പെട്രോഷ്യൻ, ബോറിസ് സ്പാസ്കി തുടങ്ങിയ പ്രതിഭകൾ ഈ കാലഘട്ടത്തിൽ ലോക ചാമ്പ്യൻ പട്ടം അലങ്കരിച്ചു. സോവിയറ്റ് ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് അമേരിക്കൻ ഇതിഹാസം ബോബി ഫിഷർ ലോക ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയത്. ചെസ്സിനെ ആധുനിക യുഗത്തിൽ ജനപ്രിയമാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് ചെറുതായിരുന്നില്ല. 1972 ബോറിസ് സ്പാസ്കിയുമായി നടന്ന മത്സരം നൂറ്റാണ്ടിന്റെ മത്സരം എന്നാണ് അറിയപ്പെടുന്നത്. 1972 മുതൽ 1975 വരെ അദ്ദേഹം ലോക ചാമ്പ്യനായിരുന്നു. പിന്നീട് 1985 ശേഷവും 90 ചെസ് ലോകം കണ്ടത് ഒരു യുവ പ്രതിഭയുടെ അസാമാന്യമായ കളി വൈഭവമായിരുന്നു. 22 വയസ്സിൽ ചാമ്പ്യനായ, കമ്പ്യൂട്ടറുകളോട് പോലും പോരാടി വിജയം നേടിയ റഷ്യൻ ഇതിഹാസ താരം ഗാരി കാസ്പറോവ്, അന്ന് അദ്ദേഹം ചെസ് ചരിത്രത്തിലെ ഭീമനായിരുന്നു. കമ്പ്യൂട്ടർ യുഗത്തിലെ അജയ്യനായി മാഗ്നസ് കാൾസന്റെ തേരോട്ടമാണ് സോഷ്യൽ മീഡിയ ആഘോഷിച്ച ആദ്യ വിജയപരമ്പര എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സോഷ്യൽ മീഡിയയും വിവര സാങ്കേതിക വിദ്യകളും ഏറ്റവും മികച്ചു നിന്ന കാലഘട്ടത്തിലാണ് കാൾസൺ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെ കടന്നു പോയിരുന്നത്. അതിനാൽ തന്നെ മാഗ്നസ് കാൾസൺ എന്ന പേര് ലോകമെമ്പാടും പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ഒരു ഹീറോ പരിവേഷം വളരെ വേഗത്തിൽ തന്നെ നേടാനുമായി. ഏറ്റവും ഉയർന്ന റേറ്റിംഗ് റെക്കോർഡായ 2882 സ്വന്തമാക്കിയ കാൾസൺ ഈ കളിയിലെ പുതിയൊരു വിപ്ലവമായിരുന്നു. ഭാരതത്തിന്റെ അഭിമാനം പലകുറി ലോകത്തിനു മുന്നിൽ ഉയർത്തിയ ചെസ് കളിക്ക് രാജ്യത്താകമാനമുള്ള ജനപ്രീതിക്ക് പ്രധാന കാരണം ഇന്ത്യയുടെ പേര് വാനോളമുയർത്തിയ പ്രധാന ചെസ് താരങ്ങൾ തന്നെയാണ്. ചെസ്സിന്റെ ആദ്യ രൂപം പുരാതന

ഭാരതത്തിലെ ചതുരംഗം എന്ന കളിയാണെങ്കിലും ചെസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യമായി ഒരു ഗ്രാൻഡ് മാസ്റ്റർ ഉണ്ടാകുന്നത് 1988 അന്ന് ഇന്ത്യയിൽ നിന്നും ആകെ ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ആകെ 93 ഗ്രാൻഡ് മാസ്റ്ററുകൾ ഇന്ത്യയിൽ നിന്നും ചെസ് ലോകത്തെ അതിശയിപ്പിച്ചിട്ടുണ്ട്. വിശ്വനാഥൻ ആനന്ദ് എന്ന പേര് ഒരു തലമുറയെ സ്വാധീനിച്ചതുപോലെ മറ്റാരും ചെസ്സിന് ഇന്ത്യയിൽ ഇത്രയേറെ പ്രചാരം നൽകി കാണില്ല. മദ്രാസ് ടൈഗർ എന്നും ലൈറ്റനിങ് കിഡ് എന്നും അറിയപ്പെട്ടിരുന്ന ആനന്ദാണ് ഇന്ത്യയിൽ ഒരു ചെസ് വിപ്ലവത്തിന് തുടക്കമിട്ടത്. ഇന്ത്യയുടെ ആദ്യ ഗ്രാൻഡ് മാസ്റ്ററും 5 തവണ ലോക ചാമ്പ്യനുമായിരുന്നു വിശ്വനാഥൻ ആനന്ദ്. ഇന്ത്യൻ ചെസ്സിൽ സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ വളരെ വേഗം ജനശ്രദ്ധ നേടിയ താരമാണ് തെലങ്കാനയിൽ നിന്നുള്ള അർജുൻ കുമാർ എരിഗേസി. ലോക റാങ്കിങ്ങിൽ 1-ാം നിരയിലേക്ക് അതിവേഗം കുതിച്ച അദ്ദേഹം അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ തുടർച്ചയായ വിജയങ്ങൾ നേടിക്കൊണ്ട് ഇന്ത്യയുടെ 1-ാം നമ്പർ താരങ്ങളിൽ ഒരാളായി മുന്നേറ്റം തുടരുകയാണ്. 2757 ഫിഡറേറ്റിംഗ് ഉള്ള അർജുൻ നിലവിലെ റാങ്കിങ്ങിൽ 9-ാം സ്ഥാനത്ത് തുടരുന്നു. ചെസ് ഒളിമ്പ്യാഡിൽ 2 തവണ സ്വർണ മെഡലും ഏഷ്യൻ ഗെയിംസിൽ വെള്ളിയും നേടി ഇന്ത്യൻ ചെസ്സിന്റെ അഭിമാനമായ താരമാണ് വിദിത് ഗുജറാത്തി. 2013 ഗ്രാൻഡ് മാസ്റ്ററായ അദ്ദേഹം ഇന്ത്യയിൽ നിന്നും ഗ്രാൻഡ് മാസ്റ്റർ ആകുന്ന 30-ാമത്തെ താരമാണ്. ഫിഡറേറ്റിംഗിൽ 2700 പോയിന്റുകൾ മറികടക്കുന്ന 4-ാമത്തെ താരമായ വിദിത് നിലവിൽ 2697 പോയിന്റോടെ 33-ാം റാങ്കിൽ തുടരുന്നു. ചെസ്സിൽ കേരളത്തിന്റെ അഭിമാനം വാനോളമുയർത്തിയ പ്രതിഭയാണ് നിഹാൽ സരിൻ. കേരളത്തിൽ നിന്നുള്ള ഈ യുവ ഗ്രാൻഡ് മാസ്റ്റർ ബ്ലിറ്റ്സ്, റാപ്പിഡ് തുടങ്ങിയ വേഗതയേറിയ ചെസ് മത്സരങ്ങളിൽ തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. അതിവേഗത്തിലുള്ള ബുദ്ധിപരമായ കരുനീക്കങ്ങളാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങളുടെ പ്രത്യേകത. 7, 9, 11, 15 സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിലെ വിജയം, 10-ാം വയസ്സിൽ സംസ്ഥാന സീനിയർ ചാമ്പ്യൻഷിപ്പിൽ 2-ാം സ്ഥാനം, ദേശീയ 9 ചാമ്പ്യൻഷിപ്പിൽ സ്വർണം തുടങ്ങി തന്റെ കുട്ടിക്കാലത്ത് തന്നെ നിഹാൽ ചെസ് ബോർഡിന് മുന്നിൽ വിസ്മയം തീർത്തിരുന്നു. അന്താരാഷ്ട്ര യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയ കിരീടം ചൂടിയതോടെ നിഹാലിന്റെ പേര് ലോക ശ്രദ്ധ നേടി. തുടർന്ന് ഫിഡെ കാൻഡിഡേറ്റ് മാസ്റ്റർ എന്ന പട്ടം നിഹാലിന് നൽകി. നിലവിൽ 2717 പോയിന്റോടെ ഫിഡെ റാങ്കിങ്ങിൽ 25-ാം സ്ഥാനത്താണ് നിഹാൽ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസനെ അട്ടിമറിച്ച് വാർത്തകളിൽ നിറഞ്ഞ താരമായിരുന്നു തമിഴ്നാട് സ്വദേശിയായ ആർ പ്രജ്ഞാനന്ദ. 2023 ചെസ് ലോകകപ്പ് റണ്ണറപ്പായ പ്രജ്ഞാനന്ദ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലും മികച്ച പ്രകടനം നടത്തി. 2013 ലോക യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 8 കിരീടം ചൂടിയതോടെ ഫിഡെ മാസ്റ്റർ എന്ന പട്ടവും പ്രജ്ഞാനന്ദയ്ക്ക് നേടാനായി. തുടർന്ന് 2015 അണ്ടർ 10 ചാമ്പ്യൻഷിപ്പ് ജേതാവുമായി. 2016 തന്റെ 10-ാം വയസ്സിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അന്താരാഷ്ട്ര മാസ്റ്റർ ആവുകയും തുടർന്ന് 2017 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടുകയും ചെയ്തു. 2023 ചെസ് ലോകകപ്പിൽ രണ്ടാമതെത്തിയ പ്രജ്ഞാനന്ദ 2025 ഫിഡെ സർക്യൂട്ട് ജേതാവുമായി. ചെസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനാണ് ചെന്നൈ സ്വദേശിയായ ഗുഗേഷ്. 2024 നടന്ന ലോക ചാമ്പ്യൻഷിപ്പ് പോരാട്ടത്തിൽ ചൈനയുടെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് തന്റെ 18-ാം വയസ്സിൽ ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. വിശ്വനാഥൻ ആനന്ദിനു ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഗുഗേഷ് മാറി. ഫിഡറേറ്റിംഗിൽ 2750 പോയിന്റുകൾ മറികടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ഗുഗേഷ് തന്നെ. 2019 തന്റെ 12-ാം വയസ്സിൽ ഗുഗേഷ് ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കി. ചെസ് ചരിത്രത്തിൽ ഈ പദവി നേടുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2-ാമത്തെ താരമായി അദ്ദേഹം മാറി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വനിതാ ചെസ് താരമായാണ് കൊനേരു ഹംപിയെ കണക്കാക്കുന്നത്. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യനായ ഹംപി പുരുഷ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ്. ലോക റാങ്കിങ്ങിൽ ദീർഘകാലമായി ആദ്യ 10 സ്ഥാനങ്ങളിൽ ഹംപി നിലയുറപ്പിച്ചിട്ടുണ്ട്. ആർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയായ വൈശാലി അടുത്തിടെ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുകയും കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഒരേയൊരു ഗ്രാൻഡ് മാസ്റ്റർ സഹോദര സഹോദരി സഖ്യമാണ്
പ്രജ്ഞാനന്ദയും വൈശാലിയും.

0: മാറുന്ന ലോകത്തും ചെസ് എന്ന കായിക ഇനം അതിവേഗം ജനകീയമായി മുന്നേറുകയാണ്. മറ്റു രാജ്യങ്ങളിലെ പ്രഗത്ഭരായ താരങ്ങൾക്കൊപ്പം ഇന്ത്യൻ ചെസ് താരങ്ങളും ചെസ് ലോകത്തെ കരുത്തുറ്റ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. ചെസ് ലോകത്തിലേക്ക് ഇനിയും ഒട്ടേറെ പ്രതിഭകൾ ഇന്ത്യയിൽ നിന്നും ഉയർന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: അറുപത്തിനാല് കളങ്ങളിലെ മാന്ത്രികത ലോക ചെസ് ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന അരവിന്ദ് ആർ, ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.
2: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ 30 മിനിറ്റും 22 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജോൺസൺ സംഗീതമേകിയ ഒരു കഥ ഒരു നുണക്കഥ എന്ന ചിത്രത്തിലെ ഗാനം. KS ചിത്രയാലപിച്ച ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് MD രാജേന്ദ്രൻ.

അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

പി ജയചന്ദ്രനും കെ എസ് ചിത്രയും ആലപിച്ച മനോഹര ഗാനം, ഗിരീഷ് പുത്തഞ്ചേരി ചിട്ടപ്പെടുത്തിയ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സ് ഈണം പകർന്ന ഗാനം രാവണപ്രഭു എന്ന ചിത്രത്തിലേതാണ്.

സുരേഷ് പീറ്റേഴ്സ് സംഗീതമൊരുക്കിയ മറ്റൊരു ഗാനം. പാണ്ഡിപ്പട എന്ന ചിത്രത്തിനായി ചിറ്റൂർ ഗോപി വരികളെഴുതിയ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ദേവാനന്ദ്.

കെ ജെ യേശുദാസ് ആലപിച്ച ഇതാ ഒരു ധിക്കാരി എന്ന ചിത്രത്തിലെ ഗാനം. വരികളെഴുതിയത് പൂവച്ചൽ ഖാദർ, സംഗീതം പകർന്നത് എ ടി ഉമ്മർ.

കൈതപ്രത്തിൻ്റെ തൂലികയിൽ വിരിഞ്ഞ വരികൾക്ക് ദീപക് ദേവ് ഈണം പകർന്ന കെ ജെ യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഉദയനാണ് താരം.

0: പ്രാദേശിക സംഗീത പരിപാടി യേ ആകാശവാണി ഹൈ സംഗീത് കെ അഖിൽ ഭാരതീയ കാര്യക്രമം മേ ആജ് പ്രസ്തുത ഹൈ ദേവവ്രത് മിശ്ര കാ സിതാർ വാദന. വാരാണസി കെ പ്രതിഷ്ഠിത സംഗീത് ഘരാനേ മേ ജന്മേ ദേവവ്രത് മിശ്ര നെ അപ്നി മാ പ്രമീള മിശ്ര സെ സംഗീത് കി പ്രാരംഭിക ശിക്ഷ ഗ്രഹണ കി ഔർ അപ്നെ പിതാ പദ്മശ്രീ പണ്ഡിത് ശിവനാഥ് മിശ്ര കെ മാർഗദർശന മേ സിതാർ കി വിധിവത് ശിക്ഷ പ്രാപ്ത കി. ആകാശവാണി കെ എ ഗ്രേട് കലാകാർ ദേവവ്രത് മിശ്ര നെ ഠുമരി പരമ്പരാ ഔർ ബനാരസ് ഘരാനേ കെ ഗായകീ കി വിശിഷ്ട ബാരീകിയാ അപ്നെ ദാദാജി ഠുമരി സമ്രാട് പണ്ഡിത് മഹാദേവ് പ്രസാദ് മിശ്ര സെ സീഖി. ഇസ് പ്രഭാവ നെ ഉൻകെ സിതാർ വാദന കോ ഏക് അനൂഠി പെഹചാൻ ദി. സിതാർ വാദന കെ ശിക്ഷ മേ പോസ്റ്റ് ഗ്രേജുവേറ്റ് ഔർ ഗോൾഡ് മെഡൽ കെ സാഥ് സംഗീത് പ്രവീണ് ദേവവ്രത് മിശ്ര ICCR കെ സൂചിബദ്ധ കലാകാർ ഭി ഹൈ. ഉന്നോനെ ഭാരത് ഔർ വിദേശോ മേ കൈ പ്രതിഷ്ഠിത മഞ്ചോ പർ സിതാർ വാദന കി സഫൽ പ്രസ്തുതിയാ ദി ഹൈ. ഇൻമേ താൻസേൻ സംഗീത് സമാരോഹ, സങ്കട് മോചൻ സംഗീത് സമാരോഹ, സപ്തക് സംഗീത് സമാരോഹ ഔർ അന്താരാഷ്ട്രീയ ധ്രുപദ് മേളാ പ്രമുഖ ഹൈ. ഉന്നോനെ അമേരിക്ക, കാനഡ, സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി ഔർ ജർമ്മനി ജൈസെ കൈ ദേശോ മേ അപ്നെ സിതാർ വാദന സെ സംഗീത് പ്രേമിയോ കോ മന്ത്രമുഗ്ധ കിയാ ഹൈ. ദേവവ്രത് മിശ്ര കോ നേഷണൽ യൂത്ത് ഫെസ്റ്റിവൽ അവാർഡ്, സ്വർമണി അലങ്കരണ്, കാശിരത്ന സംഗീത് ശിഖർ സമ്മാൻ, BHU കൌസ്തുഭ് സമ്മാൻ, ജർമ്മൻ ബേസ്ഡ് ജാസ് ക്രിട്ടിക് അവാർഡ് ഔർ വേൾഡ് മ്യൂസിക് വിസനറി അവാർഡ് USA സെ സമ്മാനിത് കിയാ ഗയാ ഹൈ. ആജ് കെ കാര്യക്രമം മേ ആപ്കെ സാഥ് തബ്ലെ പർ സംഗത് കർ രഹെ ഹൈ ആകാശവാണി കെ എ ഗ്രേഡ് കലാകാർ പ്രശാന്ത് മിശ്ര. ദേവവ്രത് മിശ്ര അപ്നെ സിതാർ വാദന കാ ആരംഭ രാഗ ജോഗ് സെ കർ രഹെ ഹൈ. വിലംബിത് ഔർ ദ്രുതഗത് തീൻ താൽ മേ നിബദ്ധ ഹൈ.
1: This is Akashwani. In the national program of music tonight, we bring you sitar recital by Devvrat Mishra. Born into distinguished music gharana of Varanasi, Devvrat Mishra received initial music training from his mother Pramila Mishra and underwent formal training in the sitar under the guidance of his father Padmashri Pandit Shivnath Mishra. An A-grade artist of Akashwani, Devvrat Mishra received distinctive lesson of Thumri tradition and vocal style of the Banaras Gharana from his grandfather, the great Thumri exponent Pandit Mahadev Prasad Mishra, an influence that lent a unique identity to his sitar playing. Post-graduate in sitar and Sangeet Praveen with gold medal, Devvrat Mishra is also an empaneled artist of ICCR. He has delivered successful sitar performances on numerous prestigious platforms, both in India and abroad. Notable among these are the Tansen Sangeet Samaro, Sankat Mochan Sangeet Samaro, Saptak Sangeet Samaro, and the International Dhrupad Mela. He has captivated audiences with his sitar recitals in many countries such as USA, Canada, Spain, France, Italy and Germany. Devvrat Mishra has been honored with the National Youth Festival Award, Swarmani Alankaran, Kashi Ratn, Sangeet Shikhar, BHU Kaustubh Samman, German Best Jazz Critic Award and the World Music Visionary Award, USA. In tonight's program, accompanying him on tabla is Prashant Mishra, an A-grade artist of Akashwani. Devvrat Mishra is beginning his sitar recital tonight with Raag Jog, Vilambit and Dhrutgat set to Teen Taal.

ചലച്ചിത്രഗാനം കേൾക്കാം. ഔസേപ്പച്ചൻ്റെ സംഗീത സംവിധാനത്തിൽ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. വരികളെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി. ചിത്രം ഒളിമ്പൻ അന്തോണി ആദം.

0: ചലച്ചിത്രഗാനം സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Nipunika Shahid.

11 മണി കഴിഞ്ഞ് 10:03. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 3:55 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.